ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രങ്ങളിൽ വേദിയിലെ ഗാനമേളയുടെ ദൃശ്യാവിഷ്കാരത്തിനായി ഒരുക്കിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: രമേട്ടാ, 100 ഗ്രാം പേട തരൂ.
3: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
2: അയ്യോ, അതെന്താ?
3: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
2: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
4: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
2: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. അതായത്

0: BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും. അതും ഒരു ചാർജും ഇല്ലാതെ.
1: അത് കൊടുത്തേക്ക്.
2: RBI പറയുന്നു BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
3: തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്. രചന കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: വേദിയിലെ ഗാനമേളയുടെ ദൃശ്യാവിഷ്കാരത്തിനായി ഒരുക്കിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മന്ദിരത്തിൽ കേട്ടത്. സ്മൃതി മന്ദിരം വീണ്ടും നാളെ രാവിലെ 8:35
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: നാഷണൽ ആയുഷ്

0: പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
2: ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഹേമന്തരാവിന്റെ സാന്ദ്രമൗനത്തിലും രാപ്പാടി പാടുന്ന പാട്ടിൽ എന്നു തുടങ്ങുന്ന ഗാനത്തിന്റെ 3-ാം പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.
4: നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പല്ലവി അനുപല്ലവി ഭാഗം ഒന്ന് പാടിയിട്ട് നമുക്ക് ചരണം പഠിക്കാം. ശരി.

0: അടുത്ത ചരണമാണ്. ചരണത്തിൻ്റെ വരികൾ എഴുതി എടുത്തുകൊള്ളു. ശരി. തരിവളകൾ പൊട്ടി ചിതറുമ്പോഴും
1: തരിവളകൾ
0: പൊട്ടി ചിതറുമ്പോഴും ചിരിമണി ചെപ്പിൽ നിന്നുതിരുമ്പോഴും
1: ചിരിമണി ചെപ്പിൽ നിന്നുതിരുമ്പോഴും സീമന്ത
0: സിന്ദൂരമലിയുമ്പോഴും
1: സീമന്ത സിന്ദൂരമലിയുമ്പോഴും
0: നിന്റെ
1: നിന്റെ തമ്പുരുവിൽ
0: ലയ സംഗമമോ
1: തമ്പുരുവിൽ ലയ സംഗമമോ
0: ഒന്ന് വായിക്കൂ.
1: തരിവളകൾ പൊട്ടി ചിതറുമ്പോഴും ചിരിമണിച്ചെപ്പിൽ നിന്നുതിരുമ്പോഴും സീമന്ത സിന്ദൂരമലിയുമ്പോഴും നിന്റെ തമ്പുരുവിൽ ലയ സംഗമമോ.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഗാനത്തിന്റെ മൂന്നാം പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.

ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഓർമ്മച്ചപ്പിലെ ഇന്നത്തെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവല്ലയിൽ നിന്ന് വസന്തകുമാരി. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ ജീവനായ ഓർമ്മച്ചപ്പേ, ഒരുപാട് ഓർമ്മകളുണ്ട് നിന്നോട് പങ്കുവയ്ക്കാൻ. എന്റെ ബാല്യകാലത്തെ ഓർമ്മ ഇവിടെ പങ്കുവയ്ക്കട്ടെ. 50 വർഷമെങ്കിലും ആയി കാണും. എന്റെ നാട്ടിൽ അമ്പലവും പള്ളിയും അടുത്തടുത്താണ്. ഉത്സവവും പെരുന്നാളും ഞങ്ങൾ ഒന്നിച്ചാണ് ആഘോഷിച്ചിരുന്നത്. പെരുന്നാളിനാണ് ഒരു കൊല്ലത്തേക്ക് ചട്ടിയും കലവുമൊക്കെ വാങ്ങിയിരുന്നത്. നല്ല പഴുത്ത മാങ്ങ കിട്ടും. അമ്മൂമ്മ എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം വാങ്ങിത്തരും. വീടി രാജപ്പന്റെ കഥാപ്രസംഗം, നാടകം, ഗാനമേള എല്ലാം കാണാനായി ഞങ്ങൾ പോകും. അന്ന് പള്ളിയിൽ നിന്നും കോളാമ്പിയിൽ കൂടി ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കാം. അതെല്ലാം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ കേട്ട ഒരു ഗാനമാണ് നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ്റെ അഭയമല്ലേ. ആ ഗാനം ഓർമ്മച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഗാനം കേൾപ്പിക്കും എന്ന വിശ്വാസത്തോടെ കത്ത് ചുരുക്കട്ടെ. സ്നേഹത്തോടെ, തിരുവല്ലയിൽ നിന്നും വസന്തകുമാരി. വസന്തകുമാരി ആവശ്യപ്പെട്ട ഗാനം കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പ് നമുക്ക് ആരംഭിക്കാം. 1972 പുറത്തിറങ്ങിയ മിസ് മേരി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി, സംഗീതം R.K. ശേഖർ. P. സുശീല പാടിയ ഗാനം നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം.

ഓർമ്മിച്ചപ്പിൽ ഇനി ജോയി ചിറയിൻ കീഴ് അയച്ച കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ചിറയൻകീഴിലെ ശാർക്കര പറമ്പിൽ നിത്യവും നടക്കുന്ന ഫുട്ബോൾ പരിശീലന കളികളും ഫുട്ബോൾ ടൂർണമെൻറ്റുകളുമൊക്കെയാകാം എന്നെ ഫുട്ബോൾ ആരാധകനാക്കിയത്. ഖത്തറിൽ പ്രവാസികളായ എൻ്റെ മകൾ ഐശ്വര്യലക്ഷ്മിക്കും ഭർത്താവ് ആനന്ദും മക്കളും 2022 ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോളിൻ്റെ 3-4 മത്സരങ്ങൾക്ക് ദൃക്സാക്ഷികളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ്. 2 വർഷങ്ങൾക്ക് ശേഷം ഞാനും ഭാര്യ സത്യമതിയും മക്കളോടൊപ്പം അവധി ആഘോഷിക്കാൻ ഖത്തറിൽ എത്തിയപ്പോൾ മത്സരം നടന്ന അൽ തുമാമ സ്റ്റേഡിയവും പാം ടി ഐലൻഡിന് സമീപമുള്ള ഖത്തറിലെ ശാശ്വത സ്മാരകം ഫിഫ സന്ദർശിക്കാനും അവിടെ നിന്ന് ഞങ്ങൾക്ക് കുടുംബസമേതം ചിത്രങ്ങളെടുക്കുവാനും ഞങ്ങളുടെ ധാരാളം സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്യാനും കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യവും സന്തോഷവുമായി കരുതുന്നു. ആ അനുഭവങ്ങൾ ഈ കത്തിലൂടെ പങ്കുവയ്ക്കട്ടെ. മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേം നസീർ ഫുട്ബോൾ ചാമ്പ്യനായി അഭിനയിച്ച ഫുട്ബോൾ ചാമ്പ്യൻ എന്ന ചിത്രത്തിൽ പ്രേം നസീറും സുജാതയും അഭിനയിച്ച ഗാനം ഗോപി ചന്ദന കുറിയണിഞ്ഞു ഈ അവസരത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കത്ത് ചുരുക്കട്ടെ സ്നേഹത്തോടെ ജോയി ചിറയൻ കീഴ്. ഗാനം കേൾപ്പിക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി ഇടം പകർന്ന്, യേശുദാസ് പാടി ഗാനം, ചിത്രം ഫുട്ബോൾ ചാമ്പ്യൻ.

പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഈ കത്ത് അയച്ചിരിക്കുന്നത് വൈക്കം തലയാഴത്ത് നിന്ന് അജിത് കുമാർ. 3 ദശാബ്ദങ്ങൾക്കപ്പുറത്തുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ശാരീരികമായി ചില പോരായ്മകളുള്ള വ്യക്തിയാണ് ഞാൻ. ബിരുദ പരീക്ഷാഫലം വന്നതോടെ തുടർ പഠനം അപ്രാപ്യമെന്ന് ഉറപ്പായി. ഉയർന്ന മാർക്കുള്ളവർക്കല്ലേ അവിടെ പ്രവേശനമുള്ളൂ, തന്നെയുമല്ല അതിനുള്ള സൗകര്യം അകലങ്ങളിൽ മാത്രം. വീട്ടിൽ നിന്ന് ദൂരെ വിടുകയുമില്ല. എന്നാൽ മറ്റാരും അറിയാതെ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു സുഹൃത്ത് വഴി അപേക്ഷിച്ചു. അമ്മയുടെ സഹോദരനായ അമ്മാവനാണ് എൻ്റെ പഠനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തത്. ഒരു ദിവസം അദ്ദേഹം മഹാരാജാസിൽ എൻ്റെ ഇഷ്ടവിഷയമുണ്ടെന്നും ഉന്നത വിജയം നേടിയവർക്ക് മാത്രമേ അവിടെ ചെന്ന് ചേരുവാനാകൂ എന്നും പറഞ്ഞു. ഞാൻ അപേക്ഷിച്ച കാര്യം പറഞ്ഞതുമില്ല. അക്കാര്യം വേദനയോടെ മറന്നുകൊണ്ട് പറമ്പിൽ പണിയിൽ മുഴുകി. അങ്ങനെ ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു കാർഡ് കൊണ്ടുവന്ന് തന്നു. എനിക്ക് അഡ്മിഷൻ എവിടെ? മഹാരാജാസിൽ. അമ്മാവനെയും അമ്മയെയും അത് കാണിച്ചു. എല്ലാവർക്കും അത്ഭുതം. ഞാൻ സംഗതി തുറന്നു പറഞ്ഞു. എന്നാൽ അത്രയും ദൂരെ പോയി പഠിക്കുന്നതിൽ അമ്മയ്ക്ക് പേടി, അമ്മാവനും. പുറമേ നിന്നുള്ള ചിലരുടെ സാന്ത്വന വാക്കുകളിൽ അവരുടെ ഭീതി അകന്നു. അങ്ങനെ ആ പ്രശസ്തമായ കലാലയത്തിൽ ചേരുവാൻ ഭാഗ്യം ലഭിച്ചു. അപരിചിതരായ സഹപാഠികൾ, ശാരീരിക ദൗർബല്യമുള്ള എന്നെ പക്ഷേ അവർ ചേർത്ത് പിടിച്ചു. അവരെല്ലാവരും ഇന്ന് വ്യത്യസ്ത മേഖലകളിൽ തിളങ്ങുന്നു. കൂടാതെ പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നത്. അങ്ങനെ 2 വർഷക്കാലം ഞാൻ അവിടെ പഠിച്ചു. എല്ലാ വർഷവും ഞങ്ങൾ ഒത്തുകൂടും. ആ നല്ല ദിനങ്ങളുടെ സ്മരണയ്ക്കായി കാലചക്രം എന്ന ചിത്രത്തിലെ ഓർമ്മകൾ തൻ താമരമലരുകൾ ഓരോന്നായി വിടരുന്നു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് വൈക്കം തലയാടത്തുള്ള അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അജിത് കുമാർ ആവശ്യപ്പെട്ടാൽ ഈ ഗാനം എങ്ങനെ കേൾപ്പിക്കാതിരിക്കും? അതും ഓർമ്മകളുടെ താമരമലരുകൾ ഓരോന്നായി വിടരുന്ന ഈ നിമിഷത്തിൽ. ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികൾ. ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും പി സുശീലയും ആലപിച്ചിരിക്കുന്നു. ഗാനമിതാ കേട്ടുകൊള്ളൂ.

തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ നിന്ന് കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഓർമ്മച്ചപ്പ് സ്ഥിരമായി കേൾക്കാറുണ്ട്. എനിക്കേറെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഇത്. ഒരു ഓർമ്മ ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. കവിയും ഗാനരചയിതാവും നാടകകൃത്തും റേഡിയോ നാടക അവതാരകനുമായിരുന്ന ചുനക്കര രാമൻകുട്ടി സർ എല്ലാപേരോടും നല്ല സൗമ്യമായി ഇടപെടുന്ന വ്യക്തി, ഒട്ടും ജാടയില്ലാത്ത ഒരു മനുഷ്യസ്നേഹി. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരു ദിവസം തൃക്കണ്ണാപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോകാനിടയായി. ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിരുന്നു പോയത്. അദ്ദേഹം എഴുതിയ ചില ഗാനങ്ങളൊക്കെ ഹിറ്റായി മാറിയ കാര്യം നമുക്കറിയാവുന്നതാണല്ലോ. ഈ അവസരത്തിൽ ഒട്ടേറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പല പ്രമുഖ വ്യക്തികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. ഈ അവസരത്തിൽ ചുനക്കര രാമൻകുട്ടി എഴുതിയ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാമല്ലോ. ശ്യാമാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. പി സുശീലയും ശ്യാമും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ചിത്രം എങ്ങനെ നീ മറക്കും.

0: കിസാൻ മാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ മാണി. മറക്കാതെ കേൾക്കുക കിസാൻ മാണി.
2: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും?
3: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
2: എങ്ങനെ?
3: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ, അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ, മൊബൈൽ, ഓൺലൈൻ അല്ലെങ്കിൽ ലെറ്റർ വഴി സെൽഫ് ഡിക്ലറേഷൻ നൽകുക.
2: അപ്പൊ മറ്റു മാറ്റങ്ങൾ?
3: വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP അധിഷ്ഠിത eKYC വഴി ബാങ്ക് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം.
2: ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ.
3: RBI പറയുന്നു,
4: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: ഓർമ്മച്ചെപ്പ് തുടരുന്നു.
8: പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, ഞാൻ വീണ ഉണ്ണികൃഷ്ണൻ എരുമേലിക്കടുത്തുള്ള പെരുന്തേനരുവി എന്ന സ്ഥലത്ത് നിന്നാണ് കത്തെഴുതുന്നത്. എൻ്റെ ഒരു ബാല്യകാല ഓർമ്മ ഞാൻ പങ്കുവയ്ക്കട്ടെ. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൾ, അതായത് വല്യമ്മയുടെ മകൾ, ഞങ്ങൾക്കൊപ്പമാണ് നിന്ന് വളർന്നത്. കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെയും ഞങ്ങളുടെ കൂടെയായിരുന്നു ആ ചേച്ചി. ചേച്ചിയുടെ പേര് സുധ. ചേച്ചി നന്നായി പാടുമായിരുന്നു. ആ തലമുറയിലെ ഏറ്റവും ഇളയവളാണ് ഞാൻ. ഏറ്റവും മൂത്തത് സുധ ചേച്ചിയും. അതുകൊണ്ട് തന്നെ ഒരമ്മയെപ്പോലെയാണ് എന്നെ താലോലിച്ചിരുന്നത്. എൻ്റെ ചേച്ചി മോളിയും സുധച്ചേച്ചിയും വലിയ കൂട്ടുകാരായിരുന്നു. ഏതു നേരവും അവർക്ക് അവരുടേതായ കളികളും രഹസ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ പകൽ സമയങ്ങളിൽ ഞാൻ അവർക്ക് ഒരു രസം കൊല്ലിയായിരുന്നു. എന്നാൽ എന്നും രാത്രി സുധച്ചേച്ചി എന്നെ പാട്ടുപാടി ഉറക്കുമായിരുന്നു. ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. മിക്കപ്പോഴും ചേച്ചി എന്നെ പാടി ഉറക്കുന്ന പാട്ട് ചെല്ലച്ചെറു വീട് തരാം, പൊന്നൂഞ്ഞാലിട്ട് തരാം, പൊന്നോണ പൂത്തുമ്പി എന്ന ഗാനമാണ്. സത്യത്തിൽ ഇതൊരു സിനിമാ ഗാനമാണ് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഏതോ ഒരു തുമ്പിയെക്കുറിച്ചുള്ള പാട്ട് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാലം കടന്നുപോയി. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, എൻ്റെയും കല്യാണം കഴിഞ്ഞു. പക്ഷേ ഈ പാട്ടിൻ്റെ ആദ്യ വരികൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ പാട്ട് അതിലെ FM കേട്ടു. ന്യായവിധി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇതൊരു സിനിമാ ഗാനമാണ് എന്ന് മാത്രമല്ല, ഈ പാട്ട് തികച്ചും ഒരു റൊമാൻറ്റിക് സോങ് ആണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ അതിശയം ഇരട്ടിച്ചു. ഇത് ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് കളിയാക്കി. പിന്നെ അടുത്ത ഒരു ദിവസത്തിൽ സുധചേച്ചിയെ കണ്ടപ്പോൾ മമ്മൂട്ടിയും ശോഭനയും അഭിനയിച്ച പ്രണയഗാനം പാടി ഉറക്കിയ ചേച്ചിയെയും തുമ്പിയെയും കുറിച്ചുള്ള

തെറ്റാണ് എന്ന് കരുതിയ അനുജത്തിയെയും ഒരുപാട് അദ്ദേഹം കളിയാക്കി. എന്തു തന്നെയായാലും ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓർമ്മച്ചപ്പിലൂടെ ഈ ഗാനം പ്രക്ഷേപണം ചെയ്യുമോ? സ്നേഹത്തോടെ, വീണ ഉണ്ണികൃഷ്ണൻ. ഗാനം കേൾക്കാം. 1986 പുറത്തിറങ്ങിയ ന്യായവിധി എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, ചിത്രപാടിയ ഗാനം.

പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ആലപ്പുഴ ഇരവുകാട് നിന്നും ഷൈല സിയാദ് കാട്ടുങ്കൽ എഴുതുന്ന കത്ത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ ഇപ്പോൾ അമ്മൂമ്മയാണ്. എൻ്റെ അമ്മൂമ്മയുടെ ഓർമ്മയ്ക്ക് അമ്മൂമ്മയുടെ ഒരു ഇഷ്ടഗാനം കേൾക്കാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. പണ്ട് ഞാൻ ടേപ്പ് റെക്കോർഡറിൽ പാട്ട് വയ്ക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയും, മോളെ ആ പാട്ടില്ലേ കൊട്ടാരം പരിചാരകൻ, അത് വയ്ക്കൂ. അങ്ങനെ കേൾപ്പിച്ച ഗാനമാണ് ഇത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു സ്നേഹത്തോടെ, ഷൈല സിയാദ്. അഭിമാനം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ഏറ്റി ഉമ്മർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇത്. ഷൈല സിയാദിൻ്റെ അമ്മൂമ്മയുടെ ഓർമ്മയ്ക്കായി ഈ ഗാനം നമുക്ക് കേൾക്കാം. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം.

എറണാകുളം ജില്ലയിലെ ചെറായിയിൽ നിന്നും ഡി എ രമാകാന്തൻ അയച്ച കത്ത് ഇനി വായിക്കാം. 1977 മുതൽ ആകാശവാണിയുടെ ശ്രോതാവായ ഞാൻ ഏറെ താല്പര്യത്തോടെ കേൾക്കുന്ന പരിപാടിയാണ് ഓർമ്മച്ചെപ്പ്. മറക്കാൻ ഇഷ്ടപ്പെടാത്ത ധാരാളം സംഭവങ്ങൾ നിറഞ്ഞ ജീവിതമാകയാൽ അതിലെ ചില ഏടുകൾ ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ചെറായി എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം 1971-73 കാലഘട്ടം. സാധാരണ മലയാളം സിനിമകൾ മാത്രം കണ്ടിരുന്ന എനിക്ക് എറണാകുളം നഗരത്തിൽ തുടർച്ചയായി വന്നിരുന്ന ഹിന്ദി സിനിമകളോട് പ്രിയം വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ മഹാരാജാസ് കോളേജിലെ ആർട്സ് ഡേക്ക് കുട്ടികളെല്ലാവരും മെയിൻ ഹാളിൽ ഒത്തുകൂടി. കുട്ടികളുടെ പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് മൈക്കിലൂടെ കേൾപ്പിച്ച സിനിമാ ഗാനങ്ങളിൽ ഒന്ന് മറ്റു കുട്ടികളെപ്പോലെ എന്നെയും ഹരം കൊള്ളിച്ചു. ആ ഇടെ റിലീസായ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന സിനിമയിലെ ദം മാരോ ദം എന്ന ഗാനമായിരുന്നു അത്. ദേവാനന്ദ് നിർമ്മാണവും സംവിധാനവും കൂടാതെ നായകവേഷവും ചെയ്ത സിനിമയായിരുന്നു അത്. ഇപ്പോൾ നടക്കുന്ന ലഹരി വിരുദ്ധ നടപടികൾ കാണുമ്പോൾ മേൽ സിനിമയുടെ ഇതിവൃത്തം ഓർമ്മയിൽ വരുന്നു. ഹിപ്പി സംസ്കാരവും ലഹരി ഉപയോഗവും പ്രമേയമാക്കിയ സിനിമയായിരുന്നു ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ ഗാനം കേൾപ്പിച്ചപ്പോൾ ഹാളിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും ജനലുകളിലും വാതിലുകളിലും താളമിടാൻ തുടങ്ങി. കാതിനിമ്പം തരുന്ന സുന്ദരമായ ഗാനത്തോടൊപ്പം ഈ താളം പിടുത്തവും ചേർന്ന് അവാച്യമായ ഒരനുഭൂതിയാണ് നൽകിയത്. അന്നെനിക്ക് 16 വയസ്സേ ഉള്ളൂ. ആ ചെറുപ്രായത്തിൽ കേട്ട എന്ന ഗാനമരികത ഈ 70-ാം വയസ്സിലും എന്റെ മനസ്സിൽ തെളിയുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ഹിന്ദി ചിത്രത്തിലെ ദം മാരോ ദം എന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ഡി എ രമാകാന്തൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, ഗാനം കേൾപ്പിക്കാമല്ലോ. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ചിത്രത്തിന് വേണ്ടി ആശാ ഭോസ്ലെ പാടിയ ഗാനമാണ് ഇത്.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: ഓർമ്മച്ചപ്പിൽ ഇനി ആകാശവാണി വാട്സാപ്പിൽ വന്ന ഒരു സന്ദേശം വായിക്കാം. ജയകുമാർ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ തിരുവനന്തപുരം പേട്ട ഗവൺമെന്റ് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അത് ബോയ്സ് സ്കൂളായിരുന്നു. ഗേൾസ് സ്കൂൾ ഒരു മതിലിനപ്പുറവുമാണ്. പതിവ് പോലെ രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങി. പള്ളിമുക്ക് ജംഗ്ഷനിൽ എത്താറായപ്പോഴാണ് കാഴ്ച കണ്ടത്. ഒരു തടിയൻ വെള്ള കുതിര വരുന്നു. അതിന്റെ പിന്നാലെ വണ്ടിയിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കറുപ്പും വെളുപ്പും ആകൃതിയിലുള്ള ഒരു കണ്ണാടിപ്പെട്ടി. ആ കണ്ണാടിപ്പെട്ടിക്കകത്ത് ഒരു നീളൻ കറുത്ത പെട്ടി. കുതിരവണ്ടിയുടെ പിറകെ പള്ളിയിലച്ഛന്മാരും കന്യാസ്ത്രീകളും കുറേ ആൾക്കാരും മൗനമായി രണ്ട് വരിയിലായി നടക്കുന്നു. ഇതെന്താണ് സംഭവം? ഇവരെങ്ങോട്ടായിരിക്കും പോകുന്നത്? എന്തായാലും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. തൊട്ടടുത്ത കടയിൽ പുസ്തകം ഏൽപ്പിച്ച് ഞാൻ ഇപ്പം തിരികെ എടുത്തോളാമെന്ന് പറഞ്ഞ് വരിയിലെ അവസാനത്തെ ആളായി ഞാനും നടന്നു. കുതിരവണ്ടി പള്ളിമുറ്റത്താണ് ചെന്ന് നിന്നത്. കണ്ണാടിപ്പെട്ടി തുറന്ന് കറുത്ത പെട്ടിയെടുത്ത് 3-4 ആൾക്കാർ ചേർന്ന് പള്ളിക്കകത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. വന്നവരെല്ലാവരും പള്ളിക്കകത്ത് കയറി, കൂടെ ഞാനും കയറി. ഇനിയിപ്പം പോയാലും സ്കൂൾ സമയം കഴിഞ്ഞു. ഏതായാലും ഇതിന്റെ ബാക്കി കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഒരു ബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ചു. കുറേ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പെട്ടിയെടുത്തുകൊണ്ടുപോയി അടച്ച് വലിയൊരു കുഴിയിലേക്ക് ഇറക്കി വെച്ചു. മരിച്ചയാളിന്റെ ബന്ധുക്കളായിരിക്കും കുറേ പേർ കുഴിയിലേക്ക് മണ്ണ് വാരിയിടുന്നത് കണ്ടു. മരിച്ചതാരായാലും ഞാനും വാരിയിട്ടു 3 പിടി മണ്ണ്. അപ്പോഴതാ അവിടെ ചായയും ബിസ്ക്കറ്റും കൊടുക്കുന്നു. അതും കഴിച്ച് കടയിൽ വെച്ചിരുന്ന പുസ്തകക്കെട്ടുമായി സ്കൂളിലേക്ക് ഓടി. ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിൽ കയറി. ഗിൽബർട്ട് സാർ വന്നു. ക്ലാസ് ആകമാനം ഒന്ന് വീക്ഷിച്ചിട്ട് എന്നോട്, രാവിലെ താനെന്താ ക്ലാസ്സിൽ വരാത്തത്? അത് അനിയത്തിക്ക് പനിയായതുകൊണ്ട് ചേച്ചിയും ഞാനും കൂടി അവളെ ആശുപത്രിയിൽ കാണിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ വന്നത്. ഞാൻ തരികിടയും ഉഴപ്പനുമൊക്കെ ആയതുകൊണ്ടാകാം. ആ മറുപടി സാറിന് അത്ര വിശ്വാസമായില്ല. തന്റെ അനിയത്തി ഇവിടെ ഗേൾസിലല്ലേ? അവളുടെ പേരെന്താ? ഏത് ക്ലാസ്സിലാ? രാജലക്ഷ്മി, 3B. സാർ ക്ലാസ് ലീഡറെ പറഞ്ഞയച്ച് അന്വേഷിച്ചു. അതോടെ എന്റെ കള്ളം പൊളിഞ്ഞു. 2 കൈയിലും ഇഷ്ടം പോലെ അടികെട്ടി. അപ്പോൾ ഞാൻ നടന്നതെല്ലാം തത്ത പറയുമ്പോലെ പറഞ്ഞു. സത്യം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പകുതി അടി ഒഴിവായേനെ. ഈ ഓർമ്മയിൽ ഒരു പാട്ട് ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ജയകുമാർ ചോദിച്ചിരിക്കുന്നത്. മണ്ണിനോട് യാത്ര പറഞ്ഞു മക്കളെ വിട്ടുപിരിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കണമെന്നാണ് ജയകുമാർ എഴുതിയിരിക്കുന്നത്. ചിത്രം ഭാര്യ. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസും സംഘവും.

ഓർമ്മകൾക്ക് അനുഭവത്തേക്കാൾ ആസ്വാദ്യത കൂടുമെന്ന് പറയാറുണ്ട്. ശരിയാണ് കേട്ടോ. ആരാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്? കൃഷ്ണൻകുട്ടി നായർ വെഞ്ഞാറമൂടിനടുത്ത് ആലിയാട് എന്ന സ്ഥലത്ത് നിന്നും. കൃഷ്ണൻകുട്ടി നായർ കത്തിങ്ങനെ തുടരുന്നു. എൻ്റെ കുട്ടിക്കാലം. കുട്ടികളായ ഞങ്ങൾക്ക് അന്ന് ഓണം 4 ദിവസവും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ദിവസങ്ങളാണ്. എവിടേക്ക് പോകുന്നതിനും മുൻകൂർ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അടുത്തടുത്തുള്ളത് ബന്ധു വീടുകളാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലെയും കുട്ടികളായ ഞങ്ങൾ ഓണക്കളികൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത്. 1961 ഒരു ഓണക്കാലം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം തിരുവോണത്തിന് അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വന്ന ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത്. പതിവ് പോലെ അന്നും തിരുവോണത്തിന് ഉച്ച ഊണും കഴിഞ്ഞ് ഞങ്ങൾ 5-8 പേർ ഒത്തുകൂടി അടുത്തുള്ള നാട്ടിൻപുറങ്ങളിലെ ഓണക്കളികൾ കാണുന്നതിനായി പോയി. നടന്ന് അവസാനം ആറ്റിങ്ങിലെത്തി. സമയം 5 മണി. ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു. അന്ന് ആറ്റിങ്ങൽ സിനിമാ തിയേറ്ററില്ല, ചിറയൻകീഴ് തിയേറ്ററുണ്ട്. ഖദീജ തിയേറ്ററിൽ സ്കൂൾ മാസ്റ്റർ സിനിമയാണ്. ഞങ്ങൾ ചിറയൻകീഴിലേക്ക് നടന്നു. സിനിമ കണ്ടു. തിരികെ വീട്ടിലെത്തണമെങ്കിൽ റോഡ് മാർഗം 15 കിലോമീറ്റർ നടക്കണം. വിശപ്പ് അലട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ സഹിക്കുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. വഴിക്ക് കടകളൊന്നുമില്ല. പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിലെത്തി. ആ സമയത്ത് ആരും വീടുകളിലേക്ക് പോകാൻ ധൈര്യപ്പെട്ടില്ല. ആളൊഴിഞ്ഞ ഒരു വീട്ടിലെ വരാന്തയിൽ കിടന്നുറങ്ങി. രാവിലെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് കിട്ടി നല്ല ശിക്ഷ. നഷ്ടപ്പെടുത്തിയ അത്താഴ വിഭവങ്ങളെല്ലാം ചേർത്ത് രാവിലെ പഴങ്കഞ്ഞി കുടിക്കേണ്ടി വന്നു. ആ പഴങ്കഞ്ഞിയുടെ സ്വാദ് ഇന്നും നാവിൻ തുമ്പിലുണ്ട്. ഈ ഓർമ്മയ്ക്കായി സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, യേശുദാസും പി ലീലയും പാടിയ അന്തിമയങ്ങിയല്ലോ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാം. ഗാനമിതാ, കേട്ടുകൊള്ളൂ.

0: അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
2: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: രാമേട്ടാ, 100 ഗ്രാം പേട തരൂ.
5: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
4: അയ്യോ, അതെന്താ?
5: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
4: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
6: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ല?
4: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
5: അത് കൊടുത്തേക്ക്.
3: RBI പറയുന്നു, BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും?
8: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
7: എങ്ങനെ?
8: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ, അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ, മൊബൈൽ, ഓൺലൈൻ അല്ലെങ്കിൽ ലെറ്റർ വഴി സെൽഫ് ഡിക്ലറേഷൻ നൽകുക.
7: അപ്പൊ മറ്റു മാറ്റങ്ങൾ? വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP, അധിഷ്ഠിത eKYC വഴി ബാങ്ക് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം.
9: ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ.
7: RBI പറയുന്നു,
10: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.

0: കഥ ഇതുവരെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ. ആകാശവാണി. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം.
1: തിരുവനന്തപുരം ആകാശവാണിയുടെ പരിപാടികൾ കേട്ട് ശ്രോതാക്കൾ അയച്ച അഭിപ്രായങ്ങളൊക്കെ കത്തുകളും ഇമെയിലുകളായും ഞങ്ങളുടെ മുന്നിലുണ്ട്. ഓരോന്നായി വായിച്ചു തുടങ്ങാം അല്ലേ.
0: അതിലെ നഫീസ കുഞ്ഞിപ്പ പന്തവൂർ 4-5 കത്തുകൾ എഴുതിയിട്ടുണ്ട്. അതിലാദ്യം വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണം.

0: പതിമൂന്നാം തീയതിയിലെ പ്രകാശധാരയിൽ ആയുർവേദ ചികിത്സാ വിദഗ്ധൻ നടത്തിയ പ്രഭാഷണം ഏറെ ശ്രദ്ധേയമായി. ഒട്ടേറെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ആ പ്രഭാഷണം സഹായകരമായി. പതിമൂന്നാം തീയതിയിലെ തന്നെ നിയമരംഗത്തിൽ കേരള തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 എന്ന വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് മഞ്ജു വി നടത്തിയ പ്രഭാഷണം ഏറെ ഉപകാരപ്രദമായി. 6/10/20 നിയമവേദിയിൽ വിൽപത്രം തയ്യാറാക്കൽ, ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് അരുണ പി കെ നടത്തിയ പ്രഭാഷണം ഏറെ ശ്രദ്ധേയമായി. മരണപത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ആ പ്രഭാഷണം സഹായകമായി. 8/9 വെള്ളിമൺ നെൽസൺ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം അന്നത്തെ ദിനത്തിന് മാറ്റുകൂട്ടിയതായി, കാരണം ലോക സാക്ഷരതാ ദിനമായ അന്ന് നടത്തിയ സുഭാഷിതം വളരെ നന്നായി എന്നാണ് അഭിപ്രായം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയുടെ രമണനിൽ നിന്നുള്ള ഒരു ഭാഗം ഉമാ നായർ ആലപിച്ച ഉഷമലരിയും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് നഫീസ കുഞ്ഞിപ്പ പന്തവർ എഴുതുന്നു.
1: നീലഗിരി തെന്നലെ നീയറിഞ്ഞു, താഴ്വര പന്തലിൽ ഹേമന്ത സന്ധ്യയിൽ നീലക്കുറിഞ്ഞി പൂവിന് താലികെട്ട് ഇന്ന് മാലകെട്ട്. പി കെ ഗോപി രചിച്ച ലളിതഗാനമാണ്. ഇത് ഹരികുമാർ തോട്ടപ്പള്ളി എഴുതിയ കത്തിലാണ് ഈ വരികളുള്ളത്. 14/10 പ്രക്ഷേപണം ചെയ്ത പ്രഭാതപേരി നീലക്കുറിഞ്ഞി പൂത്തതിനെ കുറിച്ചുള്ളതായിരുന്നല്ലോ. നീലക്കുറിഞ്ഞിയുടെ വശ്യ സൗന്ദര്യം ആസ്വദിക്കുന്നതിനെ പറ്റിയും ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെ കുറിച്ചും കൂടുതൽ അറിയാൻ ആ പരിപാടി സഹായിച്ചു എന്നാണ് എഴുതുന്നത്.
0: കൊല്ലം മയ്യനാട് നിന്ന് മുന്താസ് ബീഗം അയച്ച കത്ത്. ആവണി പൊന്നൂഞ്ഞാലിൽ എല്ലാവരുടെയും അവതരണം വളരെ നന്നായിരുന്നു. ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ വളരെ ജിജ്ഞാസയോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. 22/2 ശരത്ത് അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. കേൾക്കാൻ കൊതിച്ചിരുന്ന ലളിതഗാനങ്ങൾ കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ നിലയങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മുംതാസ് ബീഗം, മയ്യനാട്, കൊല്ലം.
1: ആകാശവാണിയുടെ പരിപാടികളൊക്കെ ഇഷ്ടമാണ് എന്നറിയിച്ചുകൊണ്ട് കരകുളത്ത് നിന്ന് ദിവാകരൻ നായർ കത്തെഴുതിയിട്ടുണ്ട്.
0: മുരളി മേലെപ്പാട്ട് എടപ്പാൾ, അദ്ദേഹം സ്ഥിരമായി ഒരു 3-4 കത്തെങ്കിലും എഴുതാറുണ്ട്.
1: അതെ, വിവിധ പരിപാടികളെ കുറിച്ച്
0: വളരെ വിശദമായി തന്നെ എഴുതാറുണ്ട്. പ്രകാശധാരയിൽ ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്ന ഇൻസുലിനെ കുറിച്ച്, അതായത് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു കാര്യമാണ്. നല്ല ഇൻസുലിനാണ് ഫലപ്രാപ്തി ഉള്ളതാണ് എങ്കിലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ ഇൻസുലിൻ ഒരു കാരണവശാലും പ്രമേഹ രോഗികളിൽ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് നൽകിയ വിവരങ്ങൾ വളരെ ഉപകാരപ്രദമായി. 13/10 പ്രകാശധരയിൽ പ്രക്ഷേപണം ചെയ്ത വൃക്കരോഗങ്ങളിൽ നിന്ന് സംരക്ഷണം എന്ന വിഷയത്തിൽ ആയുർവേദ ചികിത്സകനായ ഡോക്ടർ ശാസ്ത്രി MJ വൃക്കരോഗങ്ങളുടെ കാരണങ്ങളും ലക്ഷണങ്ങളും ചികിത്സാരീതികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതേക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു തന്നു. 14/10 മായാമുദ്രകൾ, ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. 9-10 വയസ്സ് പ്രായമുള്ള തന്റെ മകൾ ഇന്ദിരയ്ക്ക് അച്ഛനായ നെഹ്റു ജയിലിൽ കഴിയുമ്പോഴും വിദേശ രാജ്യങ്ങളിൽ കഴിയുമ്പോഴും അയച്ച കത്തുകൾ. 1929 ആദ്യമായത് പ്രസിദ്ധീകരിച്ചതും എല്ലാം വിശദീകരിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു.
1: പതിവിൽ നിന്ന് വ്യത്യസ്തമായി നോവലുകളാണ് പതിവായിട്ട് നമ്മൾ മായാമുദ്രകളിൽ കൊടുക്കാറുള്ളത്. ഇത്തരം വ്യത്യസ്തമായ ഒരു പുസ്തകം ഉൾപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചതിൽ സന്തോഷം.
0: കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനവും ഇത്തരത്തിൽ നമ്മൾ മായാമുദ്രകളിൽ ഉൾപ്പെടുത്തിയിരുന്നു.
1: അതെ. 14/14 ഞാനെന്റെ പ്രിയഗാനങ്ങളിൽ കേരള ഹിന്ദി പ്രചാര സഭാ സെക്രട്ടറിയും കേന്ദ്ര ഹിന്ദി പ്രചാര സമിതി അംഗവുമായ അഡ്വക്കേറ്റ് DMadhu പങ്കെടുത്ത പരിപാടി നല്ലതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു ഏവൂരിൽ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ. ഹിന്ദി പാട്ടുകളും സംഭാഷണവും ഞാനെന്റെ പ്രിയഗാനങ്ങളെ സമ്പന്നമാക്കി. ഇതിന് നേതൃത്വം നൽകിയ MS ആശയെ അഭിനന്ദിക്കുന്നു. ഒപ്പം അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. പ്രകാശധാരയിലൂടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. 13/10 നിയമരംഗത്തിൽ സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അഡ്വക്കേറ്റ് V.Manju നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായി. അന്ന് തന്നെ ഏകധാരയിൽ ലേഖ M. നായർ പാടിയ ലളിതഗാനങ്ങളും ഇഷ്ടപ്പെട്ടു. മറ്റൊരു കത്തിൽ 8/8 വസന്തകുമാർ സാംബശിവൻ അവതരിപ്പിച്ച കുമാരനാശാന്റെ നളിനി ഒരു സ്നേഹം മികച്ച അവതരണമായിരുന്നു. കാലം സാക്ഷിയിൽ വേണു നാഗവള്ളിയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. കിസാൻ വാണി പരിപാടി വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു. 10/10 തീറ്റപ്പുൽ കൃഷിയും സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ ശ്യാം കൃഷ്ണ SR നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായി. ആത്മഹത്യാ പ്രതിരോധ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രകാശധാരയിൽ ഉൾപ്പെടുത്തിയതിന് നന്ദി അറിയിക്കുന്നു. 14/14 രഞ്ജിനി മികച്ചതായി. ഗ്രാമകേരളത്തിൽ സീതകളിക്ക് പുതുജീവൻ V.M. രാജ്മോഹൻ രചിച്ച് കുരീപ്പുഴ സജീവ് അവതരിപ്പിച്ച പരിപാടി ഇഷ്ടമായി. G. സന്തോഷ് കുമാർ, Mini GS എന്നിവരെയും അഭിനന്ദിക്കുന്നു.
0: കാർത്തിക അണ്ടല്ലൂർ അയച്ച കത്താണ് അടുത്തത്. 13/10 ബാലലോകത്തിൽ തിരുവനന്തപുരം ശ്രീകാര്യം ലോയോള സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച എല്ലാ ഇനങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു, പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതം. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട തണ്ണീർത്തട വികസനം, തണ്ണീർത്തടം നികത്തൽ, മണൽ വാരൽ ഇവയെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നത് വളരെ ഏറെ പ്രയോജനപ്രദമായി. പ്രകൃതിയിലെ ജലത്തിന്റെ ഉറവകളായ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കൂടി ഭാഗമായതിനാൽ പ്രകൃതിക്ക് ഏറെ ഗുണം ചെയ്യുന്നു. മറ്റൊരു കത്തിൽ രാഗാമൃതത്തിൽ യു ശ്രീനിവാസ് മാൻഡുലിനിൽ വായിച്ച മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ വളരെ മികച്ചതായിരുന്നു. പിന്നെ ശാസ്ത്രലോകത്തിൽ പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന യന്ത്രത്തെക്കുറിച്ച് ജിതിൻ രാജ് RS നടത്തിയ പ്രഭാഷണം ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്രദമായിരുന്നു. റേഡിയോഗ്രാമ രംഗത്തിന്റെ ടൈറ്റിൽ സോങ് വളരെ ഇഷ്ടമാണെന്നും എഴുതിയിട്ടുണ്ട് കാർത്തിക അണ്ടല്ലൂർ.
1: ഷീജ മുരളി മുണ്ടപ്പള്ളി എഴുതുന്നു, 11 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാര ജ്യോതിദേവ് കേശവദേവ് പ്രമേഹത്തെക്കുറിച്ചും അതിനുള്ള മരുന്നുകളെക്കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞു തന്നു. അത് വളരെ ഉപകാരപ്രദമായി. 12 ഉഷമലരിയിൽ കല്ലറ ഗോപൻ ആലപിച്ച കവിത വളരെയേറെ ആസ്വദിച്ചു എന്നുകൂടി അറിയിക്കുന്നു.
0: വക്കം വാഹിദ് കല്ലറ പതിവ് പോലെ തന്നെ ഒരാഴ്ചത്തെ പരിപാടികൾ വിലയിരുത്തിക്കൊണ്ട് കത്തുകൾ അയച്ചിട്ടുണ്ട്. സുഭാഷിതം മുതൽ സുഭാഷിതം വരെയുള്ള എല്ലാ പരിപാടികളെക്കുറിച്ചും മിക്ക കത്തുകളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. കരിപ്പൂര് ജി വി നായർ, ഫാദർ ശാന്തൻ ചെരുവിൽ, ഡോക്ടർ ദേവദാസ് മേനോൻ, എസ് ശാന്തി, ഡോക്ടർ വെള്ളിമന്നൽസൺ എന്നിവരുടെ സുഭാഷിതങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടു. ഉഷമലരിയിൽ ജി ശ്രീറാം, ശ്രീകാന്ത് ഹരിഹരൻ, ജീവൻ പത്മകുമാർ, എൽ പ്രമീള, രേവതി ഹരികൃഷ്ണൻ എന്നിവരുടെ കാവ്യാലാപനം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് തുടങ്ങി എല്ലാ പരിപാടികളെക്കുറിച്ചും വിശദമായി തന്നെയാണ് വക്കം വാഹിദ് കല്ലറ എഴുതിയിരിക്കുന്നത്.
1: ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റേഡിയോ കേൾക്കാൻ തുടങ്ങിയ സന്തോഷം അറിയിച്ചിരിക്കുകയാണ് കോട്ടയം പാലയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ നായർ. അതോടൊപ്പം തന്നെ അദ്ദേഹം കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയോ കാലം സാക്ഷിയിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള പരിപാടിയോ ഉൾപ്പെടുത്തണം എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും മൺമറഞ്ഞുപോയ പ്രമുഖരായ വ്യക്തികളുടെ ശബ്ദം നമ്മുടെ ശബ്ദശേഖരത്തിൽ ഉണ്ടെങ്കിൽ കാലം സാക്ഷിയിൽ തീർച്ചയായും അവരുടെ പരിപാടികൾ ഉൾപ്പെടുത്തുന്നതാണ്.
0: എറണാകുളത്ത് നിന്ന് ശ്രീലത ആർ അയച്ച കത്തിൽ, ആവണി പൊന്നുഞ്ഞാൽ കേട്ടിരുന്നു എങ്കിലും അഭിപ്രായം എഴുതുവാൻ വൈകിയതിൽ ക്ഷമിക്കണം. ആദ്യ ദിവസം ഡോക്ടർ വി പി ഗംഗാധരന്റെ ഓർമ്മകളും പാട്ടുകളുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓണത്തിന്റെ ഓർമ്മകളും മറ്റും പങ്കുവച്ചു. കൂടാതെ എടുത്തു പറയേണ്ടത് അദ്ദേഹം ഞങ്ങളുടെ കാലത്തെ ഓണവും അതിന്റെ ഓർമ്മകളും പിന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങളും പങ്കുവച്ചു. അതുകൊണ്ട് കൂടുതൽ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത MV ശശികുമാറും അഭിനന്ദനം അർഹിക്കുന്നു. കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം കൃഷിയെപ്പറ്റിയും ഭാവിയിൽ അദ്ദേഹത്തിന്റെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിക്കുന്ന പദ്ധതികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞത് ഏറെ ഇഷ്ടപ്പെട്ടു. ഈ പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത പാട്ടുകളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പാട്ടുകളും അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നത് വളരെ ഉപകാരപ്രദമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കൂടാതെ മന്ത്രി പി സി വിഷ്ണുനാഥ്, സംഗീത സംവിധായകൻ ശ്രീ ശരത് എന്നിവർ പങ്കെടുത്ത പരിപാടികളും ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു ശ്രീലത ആർ എറണാകുളത്ത് നിന്ന്.
1: എഴുത്തുപെട്ടി എന്ന പരിപാടി മുടങ്ങാതെ കേൾക്കാനുള്ള കാരണം പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അറിയാമല്ലോ എന്നെഴുതുന്നു പുതിയ വിളയിൽ നിന്ന് ആർ ദിലീപ്. വിവിധ പരിപാടികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും എഴുതിയിട്ടുണ്ട്. എൻ ജെ ജോഷിലാൽ അവതരിപ്പിക്കുന്ന ഓർമ്മച്ചെപ്പ് ഉയർന്ന നിലവാരം പുലർത്തുന്നു. 13 ലങ്കേഷ് അഗസ്ത്യകോട് അവതരിപ്പിച്ച രഞ്ജിനി നല്ല നിലവാരം പുലർത്തി. ഓണപരിപാടികളെല്ലാം പ്രത്യേകിച്ച് ആവണി പൊന്നുഞ്ഞാൽ എല്ലാം ഉഷാറായി എന്നാണ് ശ്രോതാവ് അഭിപ്രായപ്പെടുന്നത്.
0: കൊല്ലം കുന്നിക്കോട് നിന്ന് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻപിള്ള പതിവ് പോലെ തന്നെ 4-5 കത്തുകൾ അയച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തു വരുന്ന പരമ്പര മൊഴി ഉറവുകൾ അത്യപൂർവമായ ഒരു പരിപാടി തന്നെയാണ്. 6 മൊഴി ഉറവകളിൽ കേരളം ഭരിച്ച 3 മുഖ്യമന്ത്രിമാരുടെ ശബ്ദങ്ങൾ കേൾപ്പിച്ചത് ശ്രോതാക്കളെ ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി EMSന്റെ ശബ്ദം കേൾപ്പിച്ചത് വളരെ നന്നായി. ആകാശവാണി ശാസ്ത്രീയ സംഗീത പരിപാടികൾക്ക് നൽകി വരുന്ന മുൻഗണനയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ഓണം പ്രമാണിച്ച് രാഗാമൃതത്തിൽ മലയാളം കൃതികൾ പ്രക്ഷേപണം ചെയ്തതിനു പുറമെ ഓണത്തിന് ശ്രാവണ സംഗീതിക എന്ന പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്തു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നാട്ടുചിന്ത് എന്ന പരിപാടിയിലൂടെ ചാക്യാർകൂത്ത്, പാഠകം, നാടൻ പാട്ടുകൾ എന്നിങ്ങനെ വിവിധ പരിപാടികൾ കേൾക്കാനുള്ള അവസരം നൽകുന്ന ആകാശവാണിയെ വീണ്ടും അഭിനന്ദിക്കുകയാണ്. ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻപിള്ള.
1: മായാമുദ്രകളിൽ ഡ്രീന നദിയിലെ പാലം എന്ന നോവലിന്റെ വിവരണം വളരെ നന്നായി എന്ന് എഴുതുന്നു അജിത് കുമാർ തലയാഴം. ഓഗസ്റ്റ് 22 രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സുഗതകുമാരി രചിച്ച ഇങ്ങനെയും ഒരു ഓണം എന്ന നാടകം പ്രായമായവരെ അവഗണിക്കുന്നവർക്കെതിരെയുള്ള താക്കീതായിരുന്നു. 25 ഉച്ച കഴിഞ്ഞ് 3 മണിക്കുണ്ടായിരുന്ന ഷെരീഫ് പാങ്ങോടിന്റെ ഓണം ദ റിയൽ എക്സിറ്റ് നല്ല നിലവാരം പുലർത്തി. രമേശ് കാവിൽ രചന നിർവഹിച്ച ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര നന്നായെങ്കിലും ദുരൂഹതയിൽ അവസാനിച്ചത് ഖേദകരമായി. ഓഗസ്റ്റ് 1 വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച

0: ഭാഷിതം അർത്ഥഗംഭീരമായി. ഓഗസ്റ്റ് 2-ാം തീയതി എം വി സതീശൻ ചട്ടമ്പി സ്വാമികളുടെ മഹത്വം ആധാരമാക്കി അവതരിപ്പിച്ച സുഭാഷിതം പുതിയ അറിവുകൾ നൽകി. എൻ ജെ ജോഷിലാലിന്റെ കവിതാലാപനവും ശ്രദ്ധേയമായി. 12-ാം തീയതി രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നാടകം പോക്കുവരവ് കാലിക പ്രസക്തിയുള്ള പ്രമേയമായിരുന്നു. പരിമിത വരുമാനമുള്ള ഒരാൾ നേരിടുന്ന പ്രശ്നങ്ങൾ തനിമയോടെ ആ നാടകത്തിൽ അവതരിപ്പിച്ചു. 13-ാം തീയതി ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ച സുഭാഷിതം ഹൃദ്യമായി.
1: എം ജി ധരൻ തൃക്കരിപ്പൂർ അയച്ച കഥയാണ് അടുത്തത്. റോഡ് അപകടങ്ങളുടെ കാരണങ്ങൾ വിലയിരുത്തിയ 11-ാം തീയതിയിലത്തെ പ്രഭാതഭേരി ശ്രദ്ധേയമായിരുന്നു. യഥാസമയത്ത് തകർന്ന റോഡുകൾ റിപ്പയർ ചെയ്യാൻ നടപടി സ്വീകരിക്കണം. ഇതിനായി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്താം. ഫുട്പാത്ത് പല സ്ഥലങ്ങളിലും കാടുമൂടിയിരിക്കുകയാണ്. കാൽനടയാത്രക്കാർ റോഡിലൂടെ നടക്കുന്നത് അപകടത്തിന് കാരണമാകുന്നു. മാഞ്ഞുപോയ സീബ്ര ലൈൻ പുതുക്കേണ്ടതാണ്. ബസ് സ്റ്റോപ്പിന് തൊട്ടരികിലുള്ള സീബ്ര ലൈൻ അല്പം അകലേക്ക് മാറ്റേണ്ടതാണ്. വാഹനം ഓടിക്കുന്ന സമയത്തുള്ള മൊബൈൽ ഫോൺ ഉപയോഗം ക്രിമിനൽ കുറ്റമാക്കണം. ഇതൊക്കെയാണ് എം ജി ധരൻ തൃക്കരിപ്പൂർ ഈ പരിപാടി കേട്ടിട്ട്
0: അദ്ദേഹത്തിന്റെ
1: അഭിപ്രായമായിട്ട് പറഞ്ഞിരിക്കുന്നത്.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് രാജി മരത്തങ്കോടാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 9 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ തരംഗിണി വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. അധ്യാപക ദിനത്തിൽ വാർത്താ തരംഗിണി അതിന്റെ പ്രാധാന്യത്തോടുകൂടി തന്നെ പ്രക്ഷേപണം ചെയ്തു. 3-ാം തീയതി എം പി മനേഷ് അവതരിപ്പിച്ച ഹെലോ സന്ദേശഗാനം വളരെയേറെ ഇഷ്ടപ്പെട്ടു. കാലം സാക്ഷിയിൽ കലാമണ്ഡലം ഹൈദരാലിയുടെ ശബ്ദം കേൾപ്പിച്ചത് അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലിയായി. സാഹിത്യവേദിയിൽ രാജേശ്വരി തോന്നയ്ക്കൽ, ഋതുപർണ പി എസ് എന്നിവർ എഴുതിയ കഥകളും ബിനു കൽപ്പകശേരി എഴുതിയ കവിതകളും ഏറെ ആസ്വദിച്ചു. 5-ാം തീയതി കാലം സാക്ഷിയിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിച്ചത് വളരെ നന്നായി. പാട്ടും പൊരുളും എന്ന പരിപാടിയിൽ 1982 ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ സ്വർണമുഖിലെ എന്ന ഗാനം ഉൾപ്പെടുത്തി അവതരിപ്പിച്ചത് വളരെയേറെ ഇഷ്ടമായി. 6-ാം തീയതി സ്മൃതി മധുരത്തിലെ എഴുത്തിൽ തെളിയുന്ന ദേശം എന്ന ചിത്രീകരണവും വളരെ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു രാജി മരത്തങ്കോട്.
1: പാലക്കാട് നിന്ന് സുരേഷ് കുമാർ അയച്ച കത്ത്. ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ഉഷമലരി പഴയകാല കവിതകൾ കേൾക്കാൻ നല്ല അവസരമാണ്. രഞ്ജിനി സുധീരനെ പോലെയുള്ളവരുടെ പാരായണം മധുരതരമാണ്. ഈയിടെയായി ഉഷമലരിയിൽ ആവർത്തന വിരസത ഉണ്ടാകുന്നു എന്നറിയിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കുമല്ലോ. ഇനിയും വൃത്തനിബദ്ധമായ പഴയകാല കവിതകൾ ഉഷമലരിയിലൂടെ പ്രതീക്ഷിക്കുന്നു. പഴയതും പുതിയതുമായ കവിതകൾ ഇതിൽ ഉൾപ്പെടുത്തും. പിന്നെ ആവർത്തന വിരസത ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കാം. നമ്മുടെ ശ്രോതാക്കൾ അയച്ച കത്തുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇമെയിൽ വഴി കിട്ടിയ സന്ദേശങ്ങൾ വായിക്കാം.
0: അതെ, aartvmpm@gmail.com എന്ന ഇമെയിലിലേക്ക് ശ്രോതാക്കൾ അയച്ച അഭിപ്രായങ്ങളാണ് ഇനി വായിക്കുന്നത്.
1: മൂവാറ്റുപുഴയിൽ നിന്ന് ദിലീപ് വി മുഹമ്മദ് അയച്ച സന്ദേശം, എന്താണ് സംസ്കാരം, എന്ത് അല്ല സംസ്കാരം എന്ന് കൃത്യമായി പറഞ്ഞവതരിപ്പിച്ച ദേവദാസ് മേനോന്റെ സുഭാഷിതം ചിന്തിക്കാൻ വക നൽകുന്നതായി. തുടർന്ന് ഉഷമലരിയിൽ വയലാറിന്റെ പർവ്വതമുടി എന്ന കവിത ശ്രീകാന്ത് ഹരിഹരൻ ആലപിച്ചത് ശ്രവണസുന്ദരമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ വിഖ്യാത കൃതി ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളെ ആസ്പദമാക്കി മായാമുദ്രകളിൽ അവതരിപ്പിച്ച ചിത്രീകരണം നല്ല നിലവാരമുള്ളതും വിജ്ഞാനദായകവുമായി. അവസാന ഭാഗത്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്തിയപ്പോൾ നോവൽ ഭാഗം വായിച്ചത് എന്ന് പറഞ്ഞു കേട്ടു. ഇത്തരം പിശകുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
0: തീർച്ചയായും അത്തരത്തിലുള്ള തെറ്റ് വന്നതിൽ ഖേദിക്കുന്നു. ഇത്തരം പിശകുകൾ ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കാം.
1: നീലക്കുറിഞ്ഞി വിടർത്തുന്ന നീലവസന്തത്തിന്റെ നാളുകളിൽ നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട നല്ല വിശേഷങ്ങളും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുമൊക്കെ ചർച്ച ചെയ്ത പ്രഭാതഭേരി മികച്ചതായി. 14 സെപ്റ്റംബർ ദേശീയ ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത വാർത്താവീക്ഷണം വിഷയത്തിന്റെ ഗൌരവം ശരിക്കും മനസ്സിലാക്കി തരുന്നതായി. കുട്ടികളിലെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ പ്രകാശധാരയിൽ നടത്തിയ പ്രഭാഷണം ഗൌരവമുള്ളതായി. എന്നാലും ഇത്ര സൂക്ഷ്മമായി കുട്ടികളുടെ ആഹാരം ക്രമീകരിക്കാനും പോരായ്മകളൊക്കെ നികത്താനും എത്ര പേർക്ക് സാധിക്കുമെന്ന് ആലോചിച്ചു പോയി.
0: അടുത്ത ഇമെയിൽ അയച്ചിരിക്കുന്നത് പയ്യന്നൂരിൽ നിന്ന് ലതീഷ് കുന്നുമ്മലാണ്. ചില ശബ്ദങ്ങൾക്ക് കാലത്തെ അതിജീവിക്കാനുള്ള ഒരു മാന്ത്രികതയുണ്ട്. ചില പരിപാടികൾ കേൾക്കുക മാത്രമല്ല, അവയ്ക്കൊപ്പം മനസ്സ് സഞ്ചരിക്കുകയാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ കാലം സാക്ഷിയും മനോയാനവും അത്തരത്തിലുള്ള രണ്ട് മനോഹരമായ അനുഭവങ്ങളാണ്. മൺമറഞ്ഞുപോയ കലാകാരന്മാരുടെ ശബ്ദവും കലാപ്രതിഭയും വീണ്ടും ശ്രോതാക്കളുടെ കാതുകളിലേക്ക് എത്തിക്കുന്ന കാലം സാക്ഷി കഴിഞ്ഞുപോയ കാലത്തിന്റെ വാതിൽ മെല്ലെ തുറക്കുന്ന പോലെയാണ്. മറവിയുടെ തിരശീലയ്ക്കപ്പുറത്ത് നിൽക്കുന്ന കലാകാരന്മാരെ അവരുടെ സ്വന്തം ശബ്ദത്തിലൂടെ വീണ്ടും നമുക്ക് അരികിലെത്തിക്കുന്ന ഈ പരിപാടി കാലം മായ്ച്ചുകളയാത്ത കലയുടെ സാക്ഷ്യം കൂടിയാണ്. അതുപോലെ LR മധുജൻ അവതരിപ്പിക്കുന്ന മനോയാനം

0: ലളിതമായ വാക്കുകളിലൂടെ ആഴമുള്ള ചിന്തകളിലേക്ക് ശ്രോതാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന അവതരണം പരിപാടിയുടെ പ്രത്യേക ഭംഗിയാണ്.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച സന്ദേശം: സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ വളർച്ച ഉറപ്പാക്കുക, നെല്ലുൽപാദനം വർദ്ധിപ്പിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, ഭൂഗർഭ ജലനിരപ്പ് നിലനിർത്താനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി തണ്ണീർത്തടം നിലനിർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ രൂപീകൃതമായ 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് 13 നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് മഞ്ജു വി നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. സംസ്കാര സമ്പന്നർ എന്നാൽ സമുന്നതമായ മൂല്യങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ജീവിതത്തിൽ പകർത്തുന്നവരാണ്. വെറും വിദ്യാഭ്യാസമോ പണമോ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ സംസ്കാര സമ്പന്നനാകുന്നില്ല, മറിച്ച് അവരുടെ സ്വഭാവശുദ്ധിയും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളുമാണ് അവരെ സംസ്കാരമുള്ളവരാക്കുന്നത്. 13 ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. ഹിന്ദി ഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യവും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലുതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന നിലയിൽ രാജ്യത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ അടയാളപ്പെടുത്തലുകളിൽ പ്രധാന പങ്കുവഹിക്കുന്നു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ ഹിന്ദി ഭാഷയ്ക്കുള്ള പങ്ക് സമാനതകളില്ലാത്തതാണ്. 14 വാർത്താവീക്ഷണം വളരെ പ്രസക്തവും ശ്രദ്ധേയവുമായിരുന്നു.
0: ഒരുപാട് പരിപാടികളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മായാമുദ്രകൾ, 14 പ്രക്ഷേപണം ചെയ്ത മായാമുദ്രകൾ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ഈ കൃതി കുട്ടികളും മുതിർന്നവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. 15 ആയുരാരോഗ്യത്തിൽ മൈഗ്രെയിന്റെ കാരണങ്ങളെയും പരിഹാരമാർഗങ്ങളെയും കുറിച്ച് വിവരിച്ചുകൊണ്ട് ഡോക്ടർ നീതു സി മോഹൻ നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായി.
1: ഇന്നത്തെ എഴുത്തുപട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളയച്ച ഏവർക്കും നന്ദി. വീണ്ടും കത്തുകളയക്കുക. വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950104.
0: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർ aartvmpm@gmail.com എന്ന ഇമെയിലിലേക്ക് അയയ്ക്കുക.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: aartvmpm@gmail.com. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ആകാശവാണി
1: നിയമരംഗം. ജാമ്യ വ്യവസ്ഥകളും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് നീതു ST സംസാരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21 ഓരോ വ്യക്തിക്കും ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു.

വ്യക്തിക്കെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടാൽ അന്വേഷണം നടത്തുന്നതിനും വിചാരണ ഉറപ്പാക്കുന്നതിനും നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കുറ്റം തെളിയുന്നതിനു മുൻപ് തന്നെ ഒരാളുടെ സ്വാതന്ത്ര്യം അനാവശ്യമായി ഹനിക്കപ്പെടാതിരിക്കേണ്ടതും നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. കുറ്റം ചെയ്തതായി തെളിയുന്നതുവരെ ഒരാൾ നിരപരാധിയാണ് എന്നത് നമ്മുടെ ക്രിമിനൽ ന്യായവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വമാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു കുറ്റത്തിന് അറസ്റ്റിലായ വ്യക്തിയെ ചില നിബന്ധനകൾക്ക് വിധേയമായി വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കുന്നതിനെയാണ് ജാമ്യം എന്ന് പറയുന്നത്. അതായത്, ജാമ്യം എന്നത് താൽക്കാലികമായി ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ജാമ്യം അനുവദിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം കുറ്റാരോപിതനെ രക്ഷിക്കുക എന്നതല്ല, മറിച്ച് അയാൾ വിചാരണയ്ക്ക് ഹാജരാകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യവും നീതിന്യായ താൽപര്യങ്ങളും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ക്രിമിനൽ നിയമമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 കുറ്റകൃത്യങ്ങളെ പൊതുവെ ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങൾ അഥവാ ബെയിലബിൾ ഒഫൻസ് എന്നും, ജാമ്യം ലഭിക്കുന്നത് കോടതിയുടെ വിവേചനാധികാരത്തിന് വിധേയമായ കുറ്റകൃത്യങ്ങൾ അഥവാ നോൺ ബെയിലബിൾ ഒഫൻസ് എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ജാമ്യം ലഭിക്കാവുന്ന താരതമ്യേന ലഘുവായ കുറ്റകൃത്യങ്ങളിൽ നിയമം നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതേസമയം ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളിൽ ജാമ്യം സ്വാഭാവികമായ അവകാശമല്ല. സാഹചര്യങ്ങൾ പരിഗണിച്ച് കോടതിക്ക് ജാമ്യം അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യാവുന്നതാണ്. ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി കുറ്റത്തിന്റെ സ്വഭാവവും ഗൗരവവും, പ്രതി ഒളിവിൽ പോകാനുള്ള സാധ്യത, തെളിവുകൾ നശിപ്പിക്കുവാനുള്ള സാധ്യത തുടങ്ങിയവ പരിഗണിക്കും. ജാമ്യം അനുവദിക്കുമ്പോൾ കോടതിക്ക് ചില ജാമ്യവ്യവസ്ഥകളും ഏർപ്പെടുത്താം. ഉദാഹരണത്തിന്, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ ഹാജരാകുക, കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടാതിരിക്കുക, സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കുക തുടങ്ങിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്താം. എന്നാൽ ജാമ്യവ്യവസ്ഥകൾ അനാവശ്യമായി അതികഠിനമാകാൻ പാടില്ല. ഇന്ത്യയിലെ പൊതു ക്രിമിനൽ നിയമമായ ക്രിമിനൽ നടപടിച്ചട്ടം 1973 പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS 2023 നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ജാമ്യത്തിന്റെ ചട്ടക്കൂട് അതേപടി തുടരുന്നു. ഈ നിയമപ്രകാരം ജാമ്യത്തിന്റെ പ്രധാന വിഭാഗങ്ങൾ ഇനി പറയുന്നവയാണ്: 1. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളിലെ ജാമ്യം. 2. ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളിലെ ജാമ്യം. 3. മുൻകൂർ ജാമ്യം. BNSS വകുപ്പ് 478 ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് പഴയ ക്രിമിനൽ നടപടിച്ചട്ടം വകുപ്പ് 436 സമാനമായ പ്രധാന വ്യവസ്ഥയാണ്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഒരാൾ അറസ്റ്റിലാവുകയോ കസ്റ്റഡിയിൽ എടുക്കപ്പെടുകയോ ചെയ്താൽ നിയമപ്രകാരം ആവശ്യമായ ജാമ്യം നൽകാൻ അയാൾ തയ്യാറാവുകയാണെങ്കിൽ സാധാരണയായി അയാളെ ജാമ്യത്തിൽ വിടാവുന്നതാണ്. ഒരു വ്യക്തിക്ക് ആവശ്യമായ ജാമ്യ ബോണ്ട് നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിൽ, ചില സാഹചര്യങ്ങളിൽ ജാമ്യക്കാരനെ നൽകുന്നതിന് പകരം വ്യക്തിപരമായ ബോണ്ടിൽ വിട്ടയക്കുന്നതിന് നിയമം അവസരം നൽകുന്നു. BNSS വകുപ്പ് 480 ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളിൽ ജാമ്യം എടുക്കുന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. ഇത് പഴയ ക്രിമിനൽ നടപടിച്ചട്ടം വകുപ്പ് 437 സമാനമാണ്. ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളിൽ ജാമ്യം സ്വാഭാവികമായ അവകാശമല്ല. കോടതി വിവിധ കാര്യങ്ങൾ പരിഗണിച്ചാണ് ജാമ്യം അനുവദിക്കുന്നത്. ഉദാഹരണത്തിന്, കുറ്റത്തിന്റെ സ്വഭാവവും ഗൗരവവും, പ്രതിക്കെതിരെ ലഭ്യമായ പ്രാഥമിക തെളിവുകൾ, പ്രതി ഒളിവിൽ പോകാനുള്ള സാധ്യത, തെളിവുകൾ നശിപ്പിക്കുവാനുള്ള സാധ്യത, വീണ്ടും കുറ്റം ചെയ്യാനുള്ള സാധ്യത, അന്വേഷണത്തോടും വിചാരണയോടും പ്രതി സഹകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കാം. മരണശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ ജാമ്യം അനുവദിക്കുന്നതിൽ കൂടുതൽ കർശനമായ പരിഗണന ആവശ്യമാണ്. എന്നാൽ കുട്ടി, സ്ത്രീ, രോഗി, ശാരീരികമായി അവശനായ വ്യക്തി തുടങ്ങിയവരെ സംബന്ധിച്ച പ്രത്യേക പരിഗണനകൾക്കും നിയമം അവസരം നൽകുന്നു. BNSS വകുപ്പ്

0: 482-ൽ മുൻകൂർ ജാമ്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഒരു വ്യക്തിക്ക് ജാമ്യം ലഭിക്കാത്ത കുറ്റത്തിന്റെ പേരിൽ താൻ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണമുണ്ടെങ്കിൽ ഹൈക്കോടതിയെയോ സെഷൻസ് കോടതിയോ സമീപിച്ച് മുൻകൂർ ജാമ്യം ആവശ്യപ്പെടാം. കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ വിവിധ വ്യവസ്ഥകൾ ഏർപ്പെടുത്താറുണ്ട്. ഉദാഹരണത്തിന്, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിനായി ഹാജരാകണം. കേസുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്യരുത്. തെളിവുകളിൽ ഇടപെടരുത്. കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ രാജ്യം വിടരുത്. അന്വേഷണവുമായി സഹകരിക്കണം. ഇവയെല്ലാം മുൻകൂർ ജാമ്യത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. ജാമ്യം ലഭിച്ചതിനു ശേഷം പ്രതി ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ കോടതിക്ക് ജാമ്യം റദ്ദാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം. ജാമ്യവുമായി ബന്ധപ്പെട്ട് എല്ലാ ക്രിമിനൽ കേസിലും BNSS മാത്രം നോക്കിയാൽ മതിയാകില്ല. മറ്റു നിയമങ്ങളിൽ ജാമ്യം നൽകാൻ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അവ കൂടി പ്രാധാന്യത്തിലെടുക്കണം. മയക്കുമരുന്ന് സംബന്ധമായ ഗുരുതര കുറ്റങ്ങളിൽ വകുപ്പ് 37 വളരെ പ്രധാനമാണ്. ഈ വകുപ്പിന്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങളിൽ ജാമ്യം അനുവദിക്കുന്നതിന് പ്രത്യേകവും കർശനവുമായ വ്യവസ്ഥകളുണ്ട്. പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷയെ എതിർക്കാനുള്ള അവസരം നൽകണം. കൂടാതെ പ്രതി കുറ്റക്കാരനല്ലെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാര്യങ്ങളുണ്ടെന്നും ജാമ്യത്തിലായാൽ വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യതയില്ലെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രതിഭാഗം ശ്രമിക്കേണ്ടതുമാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967. ഈ നിയമത്തിലെ വകുപ്പ് 43D ഉപവകുപ്പ് 5 പ്രകാരം പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളും വസ്തുതകളും പരിശോധിച്ച ശേഷം ആരോപണം പ്രഥമ ദൃഷ്ട്യാ സത്യമാണെന്ന് കോടതിക്ക് തോന്നുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കുന്നതിന് നിയമപരമായ നിയന്ത്രണം ഉണ്ടാകും. അതുകൊണ്ട് UAPA കേസുകളിൽ ജാമ്യം പരിഗണിക്കുമ്പോൾ സാധാരണ ജാമ്യതത്വങ്ങൾക്കൊപ്പം വകുപ്പ് 43D ഉപവകുപ്പ് 5 പ്രത്യേക മാനദണ്ഡങ്ങളും നിർണായകമാണ്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം, SC/ST അട്രോസിറ്റീസ് ആക്ട് 1989. ഈ നിയമത്തിലെ വകുപ്പ് 18, 18A എന്നിവ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടതാണ്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ആരോപണങ്ങളിൽ മുൻകൂർ ജാമ്യത്തിന് പ്രത്യേക നിയമപരമായ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ഒരു കേസ് ഈ നിയമത്തിന്റെ യഥാർത്ഥ പരിധിയിൽ വരുന്നതാണോ എന്നത് ഓരോ കേസിന്റെയും വസ്തുതകളെ ആശ്രയിച്ചിരിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002. ഈ നിയമത്തിലെ വകുപ്പ് 45 ജാമ്യവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. ബാലനീതി നിയമം അഥവാ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പ്രകാരം കുറ്റകൃത്യത്തിലേർപ്പെട്ട കുട്ടികളുടെ ജാമ്യത്തിന് വകുപ്പ് 12 പ്രത്യേക വ്യവസ്ഥ നൽകുന്നു. കുട്ടിയുടെ പ്രായം, സംരക്ഷണം, പുനരധിവാസം തുടങ്ങിയ ഘടകങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ളതിനാൽ മുതിർന്ന പ്രതികളുടെ ജാമ്യവ്യവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ജാമ്യം എന്നത് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗമല്ല, മറിച്ച് വ്യക്തി സ്വാതന്ത്ര്യം, നീതി ഉറപ്പാക്കൽ, കുറ്റാന്വേഷണത്തിന്റെ ആവശ്യകത എന്നിവയ്ക്കിടയിൽ തുല്യത ഉറപ്പുവരുത്തുന്ന നിയമപരമായ സംവിധാനമാണ്. സ്വാതന്ത്ര്യവും നീതിയും ഒരുപോലെ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ജാമ്യവ്യവസ്ഥകൾ യഥാർത്ഥ അർത്ഥത്തിൽ നീതിന്യായത്തിന്റെ ഉപാധി ആകുന്നത്.
1: ജാമ്യവ്യവസ്ഥകളും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് നീതു ST.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് രമേശൻ നായർ എഴുതിയ വരികൾക്ക് മോഹൻ സിതാര ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം കഥാനായകൻ.

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9499

0: 9465631 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
1: ഷഹബാസമനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ. ചിത്രം ചാന്ദ്പൊട്ട്.

ഇരുവട്ടം മണവാട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ബി ആർ പ്രസാദ്, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചെപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചെപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചെപ്പ്.

അൽഫോൺസിന്റെ സംഗീതത്തിൽ കൈതപ്രം വരികൾ എഴുതി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വെള്ളിത്തിര. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.

0: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ബാലലോകത്തിലുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ നിർമ്മല ഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. അവർ നമുക്ക് വേണ്ടിയിട്ട് പാട്ടും കഥയും മോണോ ആക്ടും ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ അവരുടെ പരിപാടികളും ഒക്കെ കേൾക്കാം. ഹലോ.
1: ഹലോ.
0: എന്താ പേര്?
1: അനഘ.
0: ഏത് ക്ലാസ്സാ?
1: ഞാൻ 9th.
0: ഇതെന്താ ഈ കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്?
1: ഈ ഇൻസ്ട്രുമെന്റ് പേര് റെക്കോർഡർ. ഇത് ഫ്ലൂട്ടിന്റെ വേറെ രീതിയിലുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്.
0: കുറെ വർഷമായോ ഈ റെക്കോർഡർ പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: ഞാൻ LKG തൊട്ടാണ് ഇത് പഠിക്കാൻ.

0: ചാറ്റ് ചെയ്തത്.
1: ഇത് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: ഇത് പഠിക്കുമ്പോൾ ഒരുപാട് നോട്ട്സ് പഠിക്കാൻ ഉണ്ടാവും. അപ്പൊ ആ നോട്ട്സ് എല്ലാം സാറ് നമുക്ക് ആദ്യം പഠിപ്പിച്ചു തരും. നമ്മൾ ഫ്ലൂട്ട് വായിക്കുമ്പം സൈഡിലേക്ക് വെച്ചാണ് വായിക്കുന്നത്, എന്നാൽ ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് വായിക്കും. ഇതിന്റെ ഈ ഹോൾസ് എന്ന് പറയുന്നതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ഈ ഓരോ നോട്ടും ഈ ഹോൾസ് ആണ്. ഇനി ആ ഓരോ പാട്ടുകളും ഇങ്ങനെ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും ചില സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവുമെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും.
1: ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വായിക്കുന്നത്?
0: ഇന്ന് ഞാൻ മെഹബൂബ എന്ന് പറയുന്ന ഒരു സോങ് ആണ് വായിക്കുന്നത്.

0: ഇനി നമുക്കൊരു കഥ കേൾക്കാം. കഥ പറയാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്
1: ആൻവിയ അനുരൂപ്.
0: അൻവിയ, എന്താ ഈ പേരിന്റെ അർത്ഥം?
1: ഗിഫ്റ്റ് ഓഫ് ഗോഡ്.
0: അപ്പൊ ദൈവത്തിന്റെ സമ്മാനം ആയ കുട്ടി. ഇന്ന് ഏത് കഥയാ നമുക്ക് വേണ്ടി പറയുന്നത്?
1: വാനമ്പാടിയുടെ ആത്മത്യാഗം.
0: എന്താ ഈ ത്യാഗം എന്ന് വെച്ചാല്?
1: ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ സഹിക്കുന്നത്.
0: അൻവിയ ത്യാഗങ്ങളൊക്കെ ചെയ്യാറുണ്ടോ?
1: പെണ്ണില്ലെങ്കിൽ പെണ്ണോടക്കും, പിന്നെ ചിലപ്പോ ഫാസ്റ്റ് ആയിട്ട് നോട്ട് കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യും.
0: ഈ കഥ എന്താണ് പറയുന്നത് എന്നൊന്ന് ചുരുക്കി പറയോ.
1: വാനമ്പാടി സ്വന്തം ജീവൻ ബലി കഴിച്ചിട്ട് സുഹൃത്തുക്കളെ രക്ഷിക്കുന്നതാണ്.
0: ഈ കഥ ആരാ പഠിപ്പിച്ചു തന്നത്?
1: അമ്മ.
0: എന്നാ നമുക്ക് കഥ കേൾക്കാം.
2: ഹായ് കൂട്ടുകാരി, നിങ്ങൾ കഥ കേൾക്കാൻ കാതോർത്തിരിക്കാണല്ലേ. എന്നാ കേട്ടോളൂ. പണ്ട് പണ്ട് അറേബ്യയിലെ സുൽത്താന്റെ കൊട്ടാരത്തിൽ മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു.

0: ഇവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മധുരമായി പാട്ടുപാടുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. അവളുടെ പാട്ടു കേൾക്കാൻ ഹോ എന്തു രസമാണെന്നോ. ഒരിക്കൽ ഒരു വനദേവത വാനമ്പാടിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം നിനക്ക് 3 വരം നൽകും. അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കൂടാതെ നല്ല കൂട്ടുകാരും. പിന്നെ എനിക്കെന്തിനാണ് ഈ വരങ്ങൾ? ഇത് ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും, വാനമ്പാടി തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു പ്രാപിടിയൻ അവിടെ എത്തിച്ചേർന്നു. ഓരോ ദിവസവും ഓരോ കിളികളെ കൊത്തി തിന്നു. അന്നൊരു ദിവസം ഒരു ചിന്നത്തത്ത നെൽക്കതിർ കൊത്തി തിന്നുകയായിരുന്നു. അപ്പോൾ പ്രാപിടിയൻ തത്തയെ റാഞ്ചി എടുത്തു. തത്തയുടെ കരച്ചിൽ വാനമ്പാടി കേട്ടു. വാനമ്പാടി പറഞ്ഞു, അയ്യോ പാവം തത്ത, എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം. അതിനായി തന്റെ വരം ഉപയോഗിക്കുവാൻ വാനമ്പാടി തീരുമാനിച്ചു. വാനമ്പാടി പറഞ്ഞു, തത്ത രക്ഷപ്പെടട്ടെ. പെട്ടെന്ന് തത്ത വീർത്ത് വീർത്ത് വലുതാവാൻ തുടങ്ങി. ഭാരം താങ്ങാനാകാതെ പ്രാപിടിയൻ തത്തെ താഴെയിട്ടു. മറ്റൊരു ദിവസം ഒരു മഞ്ഞക്കിളിയെയും പ്രാപിടിയും റാഞ്ചെടുത്തു. അതിനെയും തന്റെ വരം ഉപയോഗിച്ച് വാനമ്പാടി രക്ഷപ്പെടുത്തി. 2 വരങ്ങൾ തീർന്നു. ഇനി 1 വരവും കൂടിയേ ബാക്കിയുള്ളൂ. അതും കൂടെ തീർന്നാൽ നമ്മൾ എല്ലാവരും പ്രാപിടിയന്റെ ഇരകളായി തീരും. കിളികളെല്ലാം വിഷമത്തോടെ ഇരുന്നു. അപ്പോൾ വാനമ്പാടി പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്കു വേണ്ടി ജീവൻ ബലി കഴിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. അപ്പോഴാണ് പ്രാപിടിയൻ അതുവഴി വന്നത്. വാനമ്പാടിയെ കണ്ട പ്രാപിടിയൻ ഇങ്ങനെ ചിന്തിച്ചു, എല്ലാ ദിവസവും എന്റെ ഇരകളെ രക്ഷപ്പെടുത്തുന്ന ഇവൻ തന്നെയാകട്ടെ എന്റെ ഇന്നത്തെ ഇര. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാപിടിയൻ വാനമ്പാടിയെ റാഞ്ചിയെടുത്തു. പ്രാപിടിയന്റെ കൂർത്ത നഖങ്ങൾ വാനമ്പാടിയുടെ ശരീരത്തിലേക്ക് തറച്ചു കയറി. വേദന കൊണ്ട് പിടയുമ്പോഴും വാനമ്പാടി മനസ്സിൽ പറഞ്ഞു, എന്റെ മാംസം വിഷമുള്ളതാകട്ടെ. പെട്ടെന്ന് വാനമ്പാടി പിടങ്ങി പിടങ്ങി മരിച്ചു. ഇതൊന്നും അറിയാതെ വാനമ്പാടിയുടെ ശരീരം ആർത്തിയോടെ കൊത്തിത്തുന്ന പ്രാപിടിയനും മരിച്ചു വീണു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വന്തം ജീവൻ ബലി കഴിച്ചും മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം.
1: ഒരു നാടൻ പാട്ടുമായിട്ട് ഒരു ചെറിയ കൂട്ടുകാരി എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ. എന്താ പേര്?
2: ശിവപ്രിയ.
1: ശിവപ്രിയ ഏത് ക്ലാസ്സിലാ?
2: 5ാം ക്ലാസ്സിലാ.
1: ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടാണോ? ക്ലാസ്സിൽ ഇരുന്ന് സംസാരിക്കാറുണ്ടോ?
2: ക്ലാസ് ടൈമിലൊക്കെ സംസാരിക്കും.
1: അപ്പൊ ടീച്ചർമാര് വഴക്കു പറയാറില്ലേ?
2: അല്ല, അതൊക്കെ സംസാരിക്കും.
1: കൊറേ ഫ്രണ്ട്സ് ഉണ്ടോ?
2: ക്ലാസ് തന്നെ ഫ്രണ്ട്സ്.
1: സ്കൂളുള്ള ദിവസം എത്ര മണിക്ക് എഴുന്നേക്കും രാവിലെ?
2: 6 മണിക്ക്.
1: അമ്മയോ അച്ഛനോ വിളിച്ചിട്ടാണോ അതോ തനിയെ എഴുന്നേക്കോ?
2: അലാറം ഉണ്ട്.
1: എന്നിട്ട് തനിയെ റെഡിയാവോ?
2: ആ, തനിയെ റെഡിയാവും. കഴിക്കാനുള്ളേക്കാൻ വേണ്ട.
1: കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലേ? എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ?
2: ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം.
1: എങ്ങനെയാ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒന്ന് പറയോ.
2: ദോശക്ക എല്ലാം എടുത്ത് വെക്കണം, എന്നിട്ട് എണ്ണ പോലത്തെ സാധനം ഉണ്ട് അത് ഇങ്ങനെ വെക്കണം, എന്നിട്ട് മുട്ട പൊട്ടിക്കും. നേരെ ഒന്നും വരത്തില്ല, മുട്ട
1: നേരെ തന്നെ പൊട്ടിക്കാൻ പറ്റാറില്ല ചെലപ്പോ. എന്നിട്ട് ഈ ദോശക്കല്ല് ചൂടാവുമ്പോ അതിലേക്ക് ഒഴിക്കും. പിന്നെ എന്തെങ്കിലും ചേർക്കും അതില്?
2: പെപ്പർ ചേർക്കും.
1: ഉപ്പോ?
2: ആ, ഇച്ചിരി ഉപ്പ് ചേർക്കും.
1: അപ്പൊ ഇതാണ് ഓംലെറ്റ് അല്ലേ?
2: ഞാൻ ഓംലെറ്റ് അല്ലേ, പുൽസയാണ് ഉണ്ടാക്കുന്നത്.
1: അപ്പൊ നമുക്ക് നാടൻ പാട്ടിലേക്ക് പോവാ ഇനി. ഈ നാടൻ പാട്ട് ആരാ പഠിപ്പിച്ചത്?
2: അമ്മ.
1: എന്നാ നമുക്ക് ആ നാടൻ പാട്ട് കേൾക്കാം.

0: Claro.
1: ഹലോ,
0: ഹലോ,
1: എന്താ പേര്?
0: പഞ്ചമി.
1: പഞ്ചമി ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്താ അവതരിപ്പിക്കുന്നത്?
0: ഞാനിന്ന് മോൺ ആക്ട് ആണ് ചെയ്യുന്നത്.
1: ഇത് മുമ്പ് എവിടെയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ?
0: ആ, സ്കൂളിലെ കോമ്പറ്റീഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതേ സെയിം ആയിട്ട്
1: സമ്മാനമൊക്കെ കിട്ടിയോ?
0: ക്ലാസ് വൈസ് സ്ക്രീനിങ്ങിനാണ് അവതരിപ്പിച്ചത്. ഇനി യൂത്ത് ഫെസ്റ്റിവലിന് ചെയ്യണം.
1: അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോൺ ആക്ട് അല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ?
0: ആ, ഡാൻസ് കളിക്കും, ഡ്രോയിങ് കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ കഥാരചന, കവിതാരചന, അങ്ങനത്തെ യൂത്ത് ഫെസ്റ്റിവലിൽ റൈറ്റിംഗ് ഐറ്റംസിനൊക്കെ എല്ലാത്തിനും പങ്കെടുക്കും.
1: ശരി, അപ്പൊ നമുക്ക് മോൺ ആക്ടിലേക്ക് പോവാം.
0: സാറേ, സാറേ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞിനെ കാണാനില്ലേ സാറേ? എന്തെങ്കിലും ഒന്ന് ചെയ്യണേ.
2: ഓ സുജിത്തെ, ഒന്ന് പോയി നോക്കടോ.
0: സാർ,
2: എന്താടാ?
0: സാറേ, നമ്മുടെ കുഞ്ഞിനെ കാണാനില്ല സാറേ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല.
2: ഓ, ഈ പൊട്ടൻചക്കൻ, ഇവനോട് ചോദിച്ചാ ഇവൻ പറയും കൊച്ചെന്തിയെന്ന്. പറയടാ സത്യം.
0: അയ്യോ, എന്റെ മോനെയൊന്നും ചെയ്യല്ലേ സാറേ. പെങ്ങളെന്ന് പറഞ്ഞ അവന് ജീവനാ. എന്റെ കുഞ്ഞ് നമ്മളോട് പറയാതെങ്ങും പോകത്തില്ല സാറേ. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്ക് സാറേ. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് താ സാറേ.
2: പാലകൾ പൂത്തു തുടങ്ങി. പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ യക്ഷിക്കു തന്നെ പേടിയാണത്രേ. സമർപ്പണം. അളവില്ലാതെ പിച്ച് ചീന്തപ്പെടുന്ന പെൺജന്മങ്ങൾക്കല്ല, ഒരു മെഴുകുതിരി കത്തിത്തീരും വരെ മാത്രം സഹതാപ വേഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്നാശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നൂ അച്ഛാ, ഇന്ന് വരുമ്പോ മോക്കൊരു കോലുമുട്ടായ വാങ്ങിക്കൊണ്ട് വരുമോ?
3: എനക്കും എനക്കും.
2: അച്ഛന്റെ മക്കൾക്ക് അച്ഛൻ കോലുമുട്ടായും എല്ലാം വാങ്ങിക്കൊണ്ട് വരാം. ആലുവ ടൗൺ വരെ ഒന്ന് പോയി വരട്ടെ കേട്ടോ. ആ, രണ്ടുപേരും ഇവിടെ നിൽക്കുവാണോ? പൊന്നു, അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. പഠിക്കണം, കഴിക്കണം, ചേട്ടനും എടുത്തു കൊടുക്കണം. ബായട്ടാ, പോവാം.
4: സേട്ടാ, സേട്ടാ.
2: അയ്യോ, അച്ഛൻ പുറത്തു പോയല്ലോ, എന്തു പറ്റിയങ്കിൾ?
4: അറിയായിരുന്നു. പിന്നെ അങ്കളുടെ സുന്ദരിക്കുട്ടിക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നേന്ന് കാണണ്ടേ?
3: ടഡാങ്, ചോക്ലേറ്റ്. എനിക്കാണോ?
4: മുക്കിത്ത് വലിയ ഇഷ്ട. താങ്ക് യു.
3: എന്താ കാണിക്കുന്നേ? എന്തിനാ ഇങ്ങനെ തൊടുന്നേ? വേണ്ട, മോക്ക് പേടിയ. വേണ്ട, മോളെന്ന് ചെയ്യല്ലേ. വേണ്ട, മോക്ക് പേടിയ. വേണ്ട.
2: മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു ദാരുണ കൃത്യമാണ് ഇന്നിവിടെ അരങ്ങേറിയിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം.
5: അല്ലേലു, എന്നാ പറയാനാ? കണ്ട ബംഗാളികളൊക്കെ ഇവിടെ വന്ന് താമസിച്ചു.

0: ഇതൊക്കെ തന്നെ അവസ്ഥ. ഞാനും എന്റെ പാർട്ടിയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. മാർഗി, മാർഗി, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ് ഉറങ്ങുക, എന്റെ കുഞ്ഞ് ഉറങ്ങുക, എന്റെ കുഞ്ഞ് ഉറങ്ങിക്കോട്ടെ ട്ടാ എന്റെ മോളെ. നിങ്ങൾ പറയൂ, ആരാണ് അന്ധൻ? കഥയിലെ പിതാവോ അതോ സമൂഹമോ? ആർക്കാണ് ബുദ്ധിമാന്ദ്യം സംഭവിച്ചത്? കഥയിലെ സഹോദരനോ അതോ നമുക്കോ?
1: നമുക്ക് അടുത്തതായിട്ട് ഒരു ലളിതഗാനമാണ്. ലളിതഗാനം പാടുന്നത്
2: പഞ്ചമി സ്വാതി.
1: പഞ്ചമി പണ്ടേ പാടുമായിരുന്നോ?
2: ആ, 2 വയസ്സ് തൊട്ടേ പാടാൻ തുടങ്ങിയതാണ്.
1: അതിനു മുൻപേ പഞ്ചമി എന്ന് പേരിട്ടു പക്ഷെ, അല്ലേ? സംഗീതം പഠിക്കുന്നുണ്ടോ?
2: ലാസ്റ്റ് ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു, 2 വർഷമായി. 2ാം ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷെ സ്റ്റഡീസ് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല, അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ഇനി തൊട്ട് പഠിക്കാൻ പോകാന്ന് പറഞ്ഞു.
1: പാട്ടല്ലാതെ എന്താ ഹോബീസ്?
2: വേറെ പടം വരയ്ക്കും, വാട്ടർ കളറാണ് കൂടുതലും ചെയ്യാറുള്ളത്.
1: പഞ്ചമി ഇന്ന് ഏത് ലളിതഗാനാ പാടുന്നത്?
2: വൈദേഹി. ഇന്ന്
1: ആ പാട്ട് കേൾക്കാം.

0: അവസാനമായിട്ട് ദേശഭക്തി ഗാനം പാടാനായിട്ട് അഞ്ചു കൂട്ടുകാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്?
1: ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നത്, അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു.
2: ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ച, ഫ്രണ്ട്ലി ആണെന്ന് ഇപ്പൊ മനസ്സിലായത്, സന്തോഷമുണ്ട്.
0: സ്റ്റുഡിയോ ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ടോ?
1: ഞങ്ങളുടെ സ്കൂളിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്, ഉത്സവത്തിന്റെ പ്രാക്ടീസിന് വേണ്ടിയും എന്തെങ്കിലും പാട്ടിന്റെ റെക്കോർഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളത്.
0: ദേശഭക്തി ഗാനം ഈ പ്രോഗ്രാമിന് വേണ്ടി പഠിച്ചതാണോ?
1: അല്ല, ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചതാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനു മുൻപ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരുകൾ ഒന്ന് പറയണം.
1: രേവതി,
3: ശ്രീരക്ഷിത, അനശ്വര, രസ, അനഘ.

0: ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കവടിയാർ നിർമ്മല ഭവൻ സ്കൂളിൽ നിന്ന് വന്ന കൂട്ടുകാരാണ് ഇന്നിവിടെ പരിപാടി അവതരിപ്പിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പാട്ടുകളും കഥയും മോണോ ആക്റ്റും ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ബാലലോകം സമാപിക്കുന്നു.

കർണാടക സംഗീതത്തിലെ കുലപതിമാരിൽ ഒരാളായ ടി ആർ സുബ്രഹ്മണ്യത്തോടൊപ്പം കച്ചേരികളിൽ പക്കം വായിക്കുക പലർക്കുമൊരു വെല്ലുവിളിയായിരുന്നു. ഭയഭക്തി പുരസരം പലരും ഒഴിഞ്ഞു മാറിയ കാലത്ത് പലപ്പോഴും നറുക്കുവീഴുന്നത് സുബ്രഹ്മണ്യ ശർമ്മയ്ക്കായിരുന്നു. ടി ആർ സുബ്രഹ്മണ്യത്തിന് പക്ഷേ ആ പക്കവാദ്യക്കാരന്റെ സാന്നിധ്യവും അകമ്പടിയും ആനന്ദദായകമായി. കച്ചേരി അരങ്ങുകളിൽ ആ കലാമികവിനോടുള്ള ആദരം ടി ആർ എസ് പ്രകടിപ്പിച്ചത് ശർമ്മയ്ക്കൊപ്പം ഞാൻ പാടുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. പാട്ടുകാർ തനിക്കൊപ്പം പക്കം വായിക്കുന്നവരെന്ന് പറഞ്ഞ് പക്കമേളക്കാരെ പരിചയപ്പെടുത്തുന്ന പതിവ് അവിടെ തിരുത്തപ്പെട്ടു. മഹാരാജപുരം സന്താനവും ഡി കെ പട്ടമ്മാളും ഡി കെ ജയരാമനും ചെമ്പയും

എം ഡി രാമനാഥനും ശീർക്കാഴി ഗോവിന്ദരാജനും രാമനാട് കൃഷ്ണനും ആർ കെ ശ്രീകണ്ഠനും പാലക്കാട് കെ വി നാരായണസ്വാമിയും തുടങ്ങിയ കർണാടക സംഗീത ലോകത്തെ മഹാരഥന്മാർക്കൊപ്പം പക്കമേളം വായിച്ച് അവരുടെ മതിപ്പ് നേടിയെടുത്ത വിദ്വാനായിരുന്നു പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ.

വയലിനിൽ എം എസ് ഗോപാലകൃഷ്ണനെയും ലാൽഗുഡി ജയരാമനെയും ഒക്കെ പോലെ കേരളത്തിൽ സ്വന്തമായി വാദക ശൈലി രൂപപ്പെടുത്തിയെടുത്ത വയലിൻ വിദ്വാനാണ് സുബ്രഹ്മണ്യ ശർമ്മ. കലർപ്പില്ലാത്ത ശ്രുതിശുദ്ധമായ സംഗീതം ആഴത്തിൽ അനുഭവിപ്പിക്കുന്ന

എന്നതാണ് ഈ ശൈലി. അതിലെ സുന്ദരമായ ഗമകപ്രയോഗങ്ങളൊക്കെ ആ സംഗീതത്തെ വേറിട്ടതാക്കുന്നു. പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ വയലിൻ ഗായക ശൈലിയാണ് വായിക്കുന്നത്. കഴുത്തിന് കീഴെയും കാൽപാദത്തിലുമായി വയലിനെ ഒതുക്കി നിർത്തിയുള്ള ഈ വാദന ശൈലിക്ക് പ്രചുരപ്രചാരം നൽകിയ സംഗീതജ്ഞനാണ് ശർമ്മ. അതുവരെ വയലിൻ അടിവയറ്റിൽ നെഞ്ചോട് ചേർക്കുന്ന രീതിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്.

0: മലയാളത്തിന്റെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന് ഗുരുതുല്യനായിരുന്നു അദ്ദേഹം. വർഷങ്ങളോളം യേശുദാസിന്റെ സംഗീത കച്ചേരികൾക്ക് സുബ്രഹ്മണ്യ ശർമ്മ വയലിനിൽ അകമ്പടി സേവിച്ചു. BBCയിൽ ആദ്യമായി കർണാട്ടിക് വയലിൻ സോളോ അവതരിപ്പിച്ചതിന്റെ ഖ്യാതിയും ശർമ്മയ്ക്ക് തന്നെ. ഹംസധ്വനി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ ഗണപതി സ്തുതിയായ വാതാപി ഗണപതിയും എന്ന് തുടങ്ങുന്ന കീർത്തനത്തെ ജനകീയമാക്കിയ ആലാപനം യേശുദാസിന്റേതാണ്. 1982 ഒരു പകൽ മുഴുവനും എടുത്താണത് റെക്കോർഡ് ചെയ്തത്. കച്ചേരികളിൽ വിദ്വാൻമാർ ഈ കീർത്തനം പാടുന്നത് പലപ്പോഴും മധ്യമകാലത്തിലാണ്. ശാസ്ത്രീയ ഭംഗി അതിന് കൂടും. എന്നാൽ യേശുദാസ് പാടി റെക്കോർഡ് ചെയ്തത് ചൗക്കാലത്തിലായിരുന്നു. കൃതിയുടെ ഓരോ വരിയുടെയും സൂക്ഷ്മതയിലേക്ക് സഞ്ചരിക്കാനും അനുവാചകനെ ഒപ്പം നടത്തിക്കാനും ഉദ്ദേശിച്ചുള്ള ഈ മാറ്റം സുബ്രഹ്മണ്യ ശർമ്മയും ദാസും ആലോചിച്ചെടുത്ത ഒന്നായിരുന്നു.
1: അതിനുശേഷം പോകുന്നല്ലേ യേശുദാസിന്റെ കച്ചേരി കൂടെ തന്നെ
2: BBCയിൽ വായിച്ചു.
1: അതിന്റെ സന്ദർഭം തമിഴ് സമ്മേളനം ലണ്ടനിൽ വെച്ച് നടന്നു, ലോക തമിഴ് സമ്മേളനം. അതിന് പങ്കെടുക്കാനായിട്ട് ഞാൻ യേശുദാസും പോയി. അപ്പോൾ തമിഴ് പ്രോഗ്രാം കഴിഞ്ഞു, തീർന്ന ഉടനെ BBCയിൽ അടുത്ത ദിവസം പ്രോഗ്രാം. എൻ്റെ വയലിൻ കച്ചേരി ഒരു 1.5 മണിക്കൂർ എടുത്തു. അത് കഴിഞ്ഞ് യേശുദാസിൻ്റെ കച്ചേരി 2-3 മണിക്കൂർ എടുത്തു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു അബുദാബി റേഡിയോ സ്റ്റേഷൻ, ഞാനാണ് പോയി ആദ്യമായിട്ട്. കേരളത്തിൽ നിന്ന് ഉള്ള ഒരാൾ പോയി വായിച്ചത് ഞാനാണ്.
0: സുബ്രഹ്മണ്യ ശർമ്മയുടെ വയലിൻ വായനയെ ഷെമ്മൻകുടി ശ്രീനിവാസ് അയ്യർ ഒരിക്കൽ വിശേഷിപ്പിച്ചത് നാരദന്റെ തമ്പുരു എന്നാണ്. ശർമ്മയുടെ പിതാവ് മൃദംഗ വിദ്വാനായിരുന്ന മഹാദേവ അയ്യർ കോടതിയിൽ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി സൗകര്യാർത്ഥമാണ് കുടുംബം ആറ്റിങ്ങലിലെത്തിയത്. 3 വയസ്സു തൊട്ട് കർണാടക സംഗീതം ശർമ്മ അഭ്യസിച്ചു തുടങ്ങി. 8-ാം വയസ്സിൽ അരങ്ങേറി. 10 വയസ്സു മുതൽ വയലിൻ പഠനം. 12-ാം വയസ്സിൽ വയലിൻ അരങ്ങേറ്റം.

0: 1961 സാക്ഷാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ കന്യാകുമാരിയിൽ ഒരു കച്ചേരിക്ക് പോകവേ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ തൊഴാനെത്തി. സുഹൃത്തിന്റെ വീട്ടിൽ പ്രാതലിനെത്തിയ ചെമ്പയ്യെ വരവേറ്റത് മുകളിലെ മുറിയിൽ നിന്നുള്ള വയലിൻ നാദമാണ്. അതിന്റെ ഉടമയെ തിരക്കിയ ചെമ്പയ്ക്ക് മുന്നിൽ ശർമ്മയെത്തി. കന്യാകുമാരിയിലെ കച്ചേരിക്ക് നീ വായിച്ചാൽ മതിയെന്ന് കൽപ്പിച്ചു. തയ്യാറെടുപ്പ് വേണ്ടേയെന്ന് ശർമ്മ ശങ്കിച്ചെങ്കിലും ചെമ്പയ്ക്ക് ആ വിരലുകളെ ആദ്യ കേൾവിയിലെ ബോധിച്ചതിനാൽ അതൊക്കെ അസ്ഥാനത്തായി.
1: ചെമ്പൈ സ്വാമിയുടെ കൂടെ വായിക്കാൻ ഒരു സന്ദർഭം വന്നതിന് കാരണമുണ്ട്. ഞാൻ കളേജിൽ ജോലിയായിട്ട് ക്ഷീണിച്ചെടുത്ത് അവിടെ ഞാൻ മുകളിൽ താമസിച്ചിരുന്നത് എൻ്റെ അച്ഛൻ്റെ അനന്തരവനാണ്. മുകളിലിരുന്ന് ഞാൻ എപ്പോഴും വയലിൽ വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചെമ്പൈ സ്വാമി എൻ്റെ അച്ഛൻ്റെ അനന്തരവനായിട്ട് വലിയ ലോഹിയത്തില്ല, വന്നാൽ അവിടെ ഇരിക്കും. മുകളിൽ നിന്ന് ഞാൻ കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുക, രാഗമൊക്കെ വായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ഞാൻ കേട്ടു ആരൊക്കെ വയലിൽ വായിച്ചിരാന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ അനന്തരവൻ പറഞ്ഞ് മാമാടെ മകനാണ് സുബ്രഹ്മണ്യ ശർമ്മയാണ്, ഉടനെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു ഞാൻ വന്ന് താഴെ വന്നു നമസ്കരിച്ചു. വേഷ വാശിക്കറായി ഫിഡിലെടുത്തുക്കോ, നീ കന്യാകുമാരിലെ പാടറ നീ താൻ വാശിക്കണമെന്ന്. ഉടനെ നേരെ കാറിൽ. അങ്ങനെയാണ് ആദ്യത്തെ സന്ദർഭം.
0: തിരുവനന്തപുരം സ്വാതി തിരുനാൾ കോളേജിൽ വയലിൻ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതനായ പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ 1961 മുതൽ 1992 വരെയുള്ള കാലയളവിൽ സംഗീത കോളേജിലെ പ്രൊഫസർഷിപ്പിലൂടെ നിരവധി വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. 1960 ചെമ്മൻകുടി ശ്രീനിവാസ അയ്യരുടെ നിർദ്ദേശപ്രകാരം സംഗീത കോളേജിൽ വയലിൻ പഠിക്കാൻ കഴിവുള്ളവരെ കണ്ടെത്താനും അവരെ സഹായിക്കാനും ശർമ്മ തന്റെ കഴിവിന്റെ പരമാവധി ചെയ്തു. അവരിലെ ദരിദ്രർക്കായി അദ്ദേഹം അവരുടെ ട്യൂഷൻ ഫീസ് പോലും അടച്ചിട്ടുണ്ട്. കീർത്തനം പഠിപ്പിക്കുമ്പോൾ സാഹിത്യഭംഗിക്ക് കോട്ടം തട്ടാതെ വിദ്യാർത്ഥികളെ അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു.

ഓരോ രാഗത്തിനും സ്വരവിസ്താരം എത്രത്തോളം എന്നതിൽ കിറുകൃത്യതയുണ്ടായിരുന്നു ശർമ്മയ്ക്ക്. അതിരുവിട്ടുപോകാൻ ഒരിക്കലും അദ്ദേഹം സ്വന്തം വായനയെ അനുവദിച്ചില്ല. സംഗീതത്തിന്റെ ഈ ഔന്നത്യത്തെ കലാലോകം എപ്പോഴും അംഗീകരിച്ചു. പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മയ്ക്ക് കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ പാപ്പ വെങ്കടരാമയ്യ അവാർഡ്, മഹാരാജപുരം വിശ്വനാഥ അയ്യർ അവാർഡ്

പ്രൊഫസർ സുബ്രഹ്മണ്യ ശർമ്മ 2020 സെപ്റ്റംബർ 7 തന്റെ 84-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. 7 പതിറ്റാണ്ടിലേറെ നീണ്ട ആ സംഗീത സബരിയയിൽ അവസാന നിമിഷം വരെയും പുതുതലമുറയ്ക്ക് സംഗീത പാഠങ്ങൾ പകർന്നുകൊടുത്ത് അദ്ദേഹം സജീവമായിരുന്നു. കർണാടക സംഗീതത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ എന്ന തികഞ്ഞ കലാകാരൻ താൻ അവശേഷിപ്പിച്ച സംഗീത നാദധാരയിലൂടെ ശിഷ്യസമ്പത്തിലൂടെ എന്നും അനശ്വരനായി നിലകൊള്ളുന്നു.

എന്തൊരു മഹാനുഭാവലു സമാപിക്കുന്നു. ആഖ്യാനം ഉണ്ണികൃഷ്ണൻ VS, രചന എസ് ആർ മഹാദേവ ശർമ്മ, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം ആര്യലക്ഷ്മി R.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി, സമയം 12:00.
0: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ രാധിക തിലക് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ബിച്ചു തിരുമല എഴുതിയത്, സംഗീതം നൽകിയത് വി സി ജോർജ്. കാക്കപ്പൂവും കരിയിലക്കുരുവിയും കളിപറയും നാട്ടും പുറത്തുള്ള വീട്.

അടുത്ത ഗാനം പഴവിള രമേശൻ എഴുതിയത്. സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. നീഹാര ചാരുവാം ഈ രമ്യഭൂവിലൊരു നവവത്സരം വീണ്ടും അണിഞ്ഞൊരുങ്ങി.

ദ്വാപരയുഗത്തിൻ്റെ ഹൃദയത്തിൽ നിന്നോ ഗോപന്റെ ഗോപീ പ്രണയത്തിൽ നിന്നോ. ഗാനം എഴുതിയത് ആർ കെ ദാമോദരൻ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

അവസാനമായി കാവാലം നാരായണപ്പണിക്കരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകിയിരിക്കുന്നു. ഇറ്റിറ്റി തേനിറ്റി പൂന്തേനിറ്റി ഓണപ്പൂക്കുമ്പിളിൽ തേനിറ്റി.

0: ബിജു തിരുമല, കാവാലം നാരായണപ്പണിക്കർ, പഴവിള രമേശൻ, കെ എൽ ശ്രീകൃഷ്ണദാസ്, ആർ കെ ദാമോദരൻ എന്നിവരുടെ വരികൾക്ക് വി സി ജോർജ്, കെ പി ഉദയഭാനു, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്നിവർ സംഗീതം നൽകി. രാധിക തിലക്കുപാടി ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. സബ്സിഡിയുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കല്പ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തെ ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിൽ ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ തീരുമാനിച്ചതായി മന്ത്രി എ പി അനിൽകുമാർ. കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചരക്ക് ഗതാഗത സംവിധാനം വിപുലീകരിക്കുമെന്ന് കെ എസ് ആർ ടി സി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യയ്ക്ക് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. സബ്സിഡിയുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സബ്സിഡി അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കല്പ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്.

0: ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ഒപ്പ് ശേഖരണം, തെരുവു നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. സംസ്ഥാനത്തിന്റെ വ്യവസായ വിനോദ സഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഴക്കമുള്ള നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായ ടൂറിസം ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTC വിജയകരമായി നടത്തിവരുന്ന ചരക്കു ഗതാഗത സംവിധാനം കാർഗോ സേവനങ്ങൾക്ക് കൂടി ഉൾപ്പെടുത്തി കൂടുതൽ വിപുലീകരിക്കും. ഇതിന്റെ ആദ്യഘട്ടമായി 7 മുതൽ 8 ടൺ വരെ ഭാരവാഹക ശേഷിയുള്ള 5 വാഹനങ്ങൾ ലീസ് വ്യവസ്ഥയിൽ ലഭ്യമാക്കുന്നതിനായി KSRTC ടെൻഡർ ക്ഷണിച്ചു. ആദ്യഘട്ടത്തിൽ 5 വാഹനങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന കാർഗോ സേവനം ഘട്ടംഘട്ടമായി വിപുലീകരിക്കും. KSRTC നിലവിലുള്ള ചരക്കു ഗതാഗത ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ സംവിധാനം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തുടർച്ചയായി 6 മാസമായി റേഷൻ വിഹിതം കൈപ്പറ്റാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള സൈലന്റ് റേഷൻ കാർഡുകൾ എല്ലാ മാസവും 21 കണ്ടെത്തി തൊട്ടടുത്ത മാസം 1-ാം തീയതി മുതൽ റേഷൻ ലഭിക്കാത്ത വിധം റദ്ദാക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ അറിയിച്ചു. ഡീആക്ടിവേറ്റ് ചെയ്ത കാർഡുകളിലെ എല്ലാ ഗുണഭോക്താക്കളും 3 മാസത്തിനകം eKYC പൂർത്തിയാക്കിയാൽ മാത്രമേ കാർഡ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. വയനാട്ടിലെ നെൽപ്പാടങ്ങൾ വരൾച്ചയുടെ പിടിയിൽ. നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്ന സ്ഥിതിയാണ്. മഴ കുറഞ്ഞതോടെ നീരുറവകൾ വറ്റിവരേണ്ടതാണ് നെൽകൃഷിയെ പ്രതിസന്ധിയിലാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വയനാട്ടിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളൊന്നായ വേമമ്പാടത്തും കമ്മനയിലും തൃശ്ശേരിയിലും പുൽപ്പള്ളിയിലുമടക്കം നെൽപ്പാടങ്ങളെല്ലാം വറ്റിവരണ്ട് കരിഞ്ഞുണങ്ങുകയാണ്. മഴ കുറഞ്ഞതിനാൽ വയലുകളിലേക്ക് വെള്ളമെത്തിച്ചിരുന്ന തോടുകളും വറ്റിവരണ്ടു. കബനി നദിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് മുമ്പ് വയലുകളിൽ വെള്ളം എത്തിച്ചിരുന്നു. ധാരാളം വെള്ളം കിട്ടിയിരുന്ന കാലത്ത് 2 വിള കൃഷിയെടുത്തായും കർഷകർ പറയുന്നു. വെള്ളമില്ലാത്തതിനാൽ ഇപ്പോൾ 1 വിള പോലും കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. നെൽകൃഷി കരിയാതിരിക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് വയനാട്ടിലെ കർഷകർ ആവശ്യപ്പെടുന്നത്.
0: ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദർ. PT ഉഷ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ്മ, TC യോഹന്നാൻ, PR ശ്രീജേഷ് തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് 4.80 കോടി രൂപ അനുവദിച്ചു. അർഹരായ 3640 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കും. 99-ാമത് ശ്രീ നാരായണഗുരു സമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി TD സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാതുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. GST മുൻപ് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ചരക്ക് നീക്കത്തിന് പലതവണയുള്ള നികുതി പരിശോധനകളും നീണ്ട കാത്തിരിപ്പും ആവശ്യമായിരുന്നു. എന്നാൽ GST 17 നികുതികളെയും 13 സെസുകളെയും ഒരു പൊതു ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നത് യാഥാർത്ഥ്യമായി. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിലേക്ക് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തിരഞ്ഞെടുത്ത ചിത്രങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശന അനുമതി നിഷേധിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 347 സിനിമകളുടെ പട്ടിക ഇളവിനായി ചലച്ചിത്ര അക്കാദമി മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിൽ 31 ചിത്രങ്ങൾക്കാണ് പ്രദർശന അനുമതി നിഷേധിച്ചത്. തിരുവനന്തപുരത്ത് ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. നവംബർ 7 മുതൽ 17 വരെ നടക്കുന്ന പ്രസിദ്ധമായ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. രഥോത്സവത്തിന് നേതൃത്വം നൽകുന്ന അഗ്രഹാര ക്ഷേത്ര ഭാരവാഹികൾ പ്രഥമയോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസ്.

0: അലിമുത്ത്.
1: രഥോത്സവ നടത്തിപ്പിനായി സർക്കാർ തല ക്രമീകരണങ്ങളും ഏകോപനങ്ങളും അഭ്യർത്ഥിച്ച് നിവേദനം നൽകാൻ യോഗം തീരുമാനിച്ചു. രഥോത്സവത്തിനായുള്ള ബഹുജന വയോജന സൗഹൃദ ക്രമീകരണങ്ങൾ, പൈതൃക പുഴ സംരക്ഷണം, പാർക്കിംഗ് സൗകര്യങ്ങൾ, റോഡുകളുടെ നവീകരണം, ശുചിത്വ പരിപാലനം, ശുദ്ധജല വിതരണം എന്നിവ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും നിവേദനം നൽകും. സംയുക്ത രഥോത്സവ വിളംബര പത്രിക അടുത്ത മാസം 8 പ്രകാശനം ചെയ്യും. നവംബർ 7 4 ക്ഷേത്രങ്ങളിലും രഥോത്സവത്തിന് കൊടിയേറുക.
0: ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കളക്ടർ എ നിസാമുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച് അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മുന്നൊരുക്ക അവലോകന യോഗത്തിലെ തീരുമാനങ്ങളുടെ തുടർ നടപടികൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ദേവസ്വം, പോലീസ്, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കളക്ടറെ അനുഗമിച്ചു. 20th ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 m എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് മെഡൽ നേട്ടം. ഇളവേനിൽ വളറിവേൻ, സോനം, മസ്കർ, മലയാളിയായ വിദർശ, വിനോദ് എന്നീ മൂവർ സംഘമാണ് ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ നേടിയത്. 1st ചൈനയ്ക്കാണ്. വനിതാ ഹോക്കിയിലെ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ഇന്ത്യ എതിരില്ലാത്ത 19-0 ഗോളുകൾക്ക് വിജയിച്ചു. പുരുഷന്മാരുടെ 100 m നീന്തലിൽ ഇന്ത്യയുടെ ഋഷഭ് ദാസ് ഫൈനലിന് യോഗ്യത നേടി. ഫൈനൽ മത്സരം ഇന്ന് ഉച്ചകഴിഞ്ഞ് നടക്കും. കേന്ദ്ര സർക്കാർ പദ്ധതിയായ രാഷ്ട്രീയ ഗോകുൽ മിഷന് കീഴിലുള്ള ഇന്റർജീനിയസ് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോജക്ടിന്റെ സംസ്ഥാനത്തെ ആദ്യ ഫാം പത്തനംതിട്ട പുല്ലാട്ടൊരുങ്ങുന്നു. ബ്രീഡ് കൺസർവേഷൻ വിഭാഗത്തിൽ 2025 ICAR പുരസ്കാര ജേതാവായ അജയകുമാറിന്റെ ഫാം പ്രോജക്ട് അന്തിമഘട്ട പ്രവർത്തനങ്ങളിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ.
2: രാജ്യത്തെ നാടൻ കന്നുകാലി വംശങ്ങളുടെ സംരക്ഷണത്തിനും പാലുൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച 5.5 crore പദ്ധതിയിൽ 2 crore സബ്സിഡിയായി ലഭിക്കും. നിലവിൽ രാജ്യത്തുള്ള 50 പ്രോജക്ടുകളിൽ സംസ്ഥാനത്തെ ആദ്യ പ്രോജക്ടാണ് അജയകുമാറിന്റേത്. സഹിവാൾ ഇനത്തിൽ ഉൾപ്പെട്ട 150 പശുക്കൾ, 50 ഗീർ പശുക്കൾ, 25 വെച്ചൂർ പശുക്കൾ എന്നിവയുടെ ബ്രീഡിംഗ് സെന്ററായി ഫാമിനെ മാറ്റിത്തീർക്കാനാണ് ജൈവ കർഷകന്റെ ശ്രമം.
0: സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സാമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കല്പ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തെ ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിൽ ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ തീരുമാനിച്ചതായി മന്ത്രി AP അനിൽകുമാർ. കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചരക്ക് ഗതാഗത സംവിധാനം വിപുലീകരിക്കുമെന്ന് KSRTC. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 m എയർ റൈഫിളിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി
4: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
5: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
4: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നെടുമങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
6: ആരോഗ്യമുള്ള ഒരു നാളെ തുടങ്ങേണ്ടത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ഔഷധമാണോ രോഗകാരണമാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ആയുർവേദം ഭാരതത്തിന്റെ പ്രാചീനവും പരമ്പരാഗതവുമായ ചികിത്സാശാസ്ത്രമാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുടെ പ്രസക്തി മുൻകാലങ്ങളെക്കാൾ ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആയുസിന്റെ വേദമായ ആയുർവേദം ഒരു ചികിത്സാശാസ്ത്രം എന്നതിലുപരി ഒരു ജീവിത രീതിയാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ചികിത്സ പ്രതിപാദിക്കുന്നത് 2 രീതിയിലാണ്. രോഗം വരാതിരിക്കാൻ

0: പാലിക്കേണ്ട ചര്യകൾ പറയുന്ന സ്വസ്ഥവൃത്തവും രോഗകാരണങ്ങളും ചികിത്സയും രോഗം ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ പറയുന്ന ആതുരവൃത്തവും. ആരോഗ്യവാനായ ഒരാൾ ഉണർന്നെഴുന്നേൽക്കുന്നതു മുതൽ ഉറങ്ങുന്നതുവരെ പാലിക്കേണ്ട ചര്യകൾ പ്രതിപാദിക്കുന്ന ദിനചര്യയും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ആഹാരവും ചര്യകളും ചിട്ടപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഋതുചര്യയും ആരോഗ്യ പരിപാലനത്തിൽ ആയുർവേദം നിഷ്കർഷിക്കുന്ന രണ്ട് നെടുംതൂണുകളാണ്. ഓരോരുത്തരുടെയും ശരീരത്തിനുള്ളിൽ ഒരു ജൈവ ഘടികാരം ഉണ്ട്. ഇതിനെ സിർക്കാഡിയൻ ഋതം എന്ന് വിളിക്കുന്നു. പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിതം ഈ ഘടികാരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങൾ നമ്മെ തെറ്റായ ആഹാര രീതിയിലേക്കും വ്യായാമക്കുറവിലേക്കും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും തള്ളിവിടുന്നു. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ICMR പ്രസിദ്ധീകരിച്ച 2023 കണക്കിൽ കേരളത്തിൽ പ്രമേഹ ബാധിതർ 23.6%. 18% പേർ പ്രമേഹത്തിന്റെ വക്കിലുമാണ്. അമിത രക്തസമ്മർദ്ദത്തിന്റെ കണക്ക് 40%, അതായത് ആകെ രോഗഭാരത്തിന്റെ 56.4% അനാരോഗ്യകരമായ ഭക്ഷണം മൂലമാണെന്ന് 2024 ICMR നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യ സൂചികകളിൽ രാജ്യത്തിന് മാതൃകയായ കേരളം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണിത്. ശരീരത്തെ താങ്ങി നിർത്തുന്ന 3 നെടുംതൂണുകൾ ആയ ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം എന്നിവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ആഹാരത്തിന് തന്നെയാണ്. ആദ്യമായി ആഹാരം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് നോക്കാം. പോഷകസമൃദ്ധമായ സമീകൃത ആഹാരം ശീലമാക്കുക. ഭക്ഷണത്തിന്റെ സ്വഭാവം, പാകം ചെയ്യുന്ന രീതി, ചേരുവകൾ, അളവ്, ദേശം, കാലം, കഴിക്കുന്ന രീതി, കഴിക്കുന്ന ആളുടെ പ്രകൃതി എന്നീ 8 ഘടകങ്ങളും വളരെ പ്രധാനമാണ്. ത്രിദോഷങ്ങളായ വാതപിത്ത കഫങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് 7 തരത്തിൽ നമ്മുടെ ശരീരപ്രകൃതി രൂപപ്പെടുന്നു. ഉദാഹരണത്തിന്, വാതപ്രകൃതിയായ ഒരാൾ കൂടുതൽ ജലാംശവും സ്നിഗ്ധതയേറിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതാവും ഭാവിയിൽ വാത രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ ഉചിതം. അതുപോലെ ദേശാനുസൃതമായ ആഹാരം എന്നാൽ അധികം വെള്ളക്കെട്ടും തണുത്ത കാറ്റും ഉള്ള പ്രദേശത്ത് ഉള്ളവർക്ക് കഫപ്രധാന രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ആയതിനാൽ അവർ അമിതമായി മധുരവും കൊഴുപ്പും സ്നിഗ്ധതയേറിയതുമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാത്തതാവും ഉചിതം. കാലാനുസൃതമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ മഴക്കാലം കഴിഞ്ഞ് വെയിൽ കനക്കുന്ന ശരത്കാലത്ത് പിത്തദോഷം വർദ്ധിക്കുന്നതിനാൽ അമിതമായ എരിവ്, പുളി, ഉപ്പ് എന്നിവ ഒഴിവാക്കി എളുപ്പം ദഹിക്കുന്നതും ജലാംശം കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ ശീലമാക്കുന്നതാവും ഉചിതം. ബാർലി, ഗോതമ്പ്, ചെന്നല്ലരി, ഞവരേരി, ചെറുപയർ, പാൽ, നെയ്യ്, മോര്, തേൻ, പടവലം, ഇന്ദുപ്പ്, ഇലക്കറികൾ, നാരടങ്ങിയ ഭക്ഷണങ്ങൾ, റാഗി, നെല്ലിക്ക, ചെറുമത്സ്യങ്ങൾ എന്നിവ നിത്യം ഉപയോഗിക്കുവാൻ ആയുർവേദം നിഷ്കർഷിക്കുന്നു. മൈദ, ബേക്കറി പലഹാരങ്ങൾ, ഉഴുന്ന്, ചിക്കൻ, മട്ടൺ, ശർക്കര ചേർന്ന പലഹാരങ്ങൾ, അച്ചാറുകൾ, സ്പൈസി ഫുഡ്, മദ്യം എന്നിവ നിത്യം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഭക്ഷണം എത്ര അളവിൽ എങ്ങനെ കഴിക്കണം? ദഹനശക്തിക്ക് അനുസൃതമായിരിക്കണം നമ്മുടെ ഭക്ഷണം. ഭക്ഷണം കഴിക്കുവാനായി വൃത്തിയുള്ള ഇടം തിരഞ്ഞെടുക്കുക. ചൂടോടെ, മിതമായ അളവിൽ, സ്നിഗ്ധതയോടെ ഭക്ഷണം കഴിക്കണം. ധൃതി കൂടാതെ ഭക്ഷണം സാവധാനത്തിൽ ചവച്ചരച്ച് കഴിക്കുക. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും നാം കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ശീലമാക്കുക. ടിവിക്കും മൊബൈലിനും മുന്നിലുള്ള ഭക്ഷണം ഒഴിവാക്കാം. നമ്മുടെ വയറിന്റെ പകുതി ഭാഗം ആഹാരത്തിനും കാൽഭാഗം വെള്ളത്തിനും ബാക്കി കാൽഭാഗം ദഹനത്തിനും വായുസഞ്ചാരത്തിനുമായി ഒഴിച്ചിടുക. 1/4 ഓഫ് വാട്ട് യു ഈറ്റ് കീപ്സ് യു അലൈവ്, അതർ 3/4 കീപ് യുവർ ഡോക്ടേഴ്സ് അലൈവ് എന്നൊരു ഈജിപ്ഷ്യൻ ചൊല്ല് പ്രചാരത്തിലുണ്ട്. ഇനി ഭക്ഷണം പാകം ചെയ്യുന്ന വിധം. ശരിയായ രീതിയിൽ ഭക്ഷണം പാകപ്പെടുത്തി സേവിക്കുക. മാംസം ശരിയായ രീതിയിൽ പാകപ്പെടുത്താതെ ഉപയോഗിക്കുന്ന ജങ്ക് ഫുഡ് സംസ്കാരം ഒഴിവാക്കുക. പ്രകൃതിദത്തമായ മൺപാത്രങ്ങളോ ലോഹങ്ങളോ പാകം ചെയ്യാനായി ഉപയോഗിക്കുക. പ്ലാസ്റ്റിക്, അലൂമിനിയം, നോൺ സ്റ്റിക് എന്നിവ പാചകത്തിനായി ഉപയോഗിക്കാതിരിക്കുക. ആഹാരം എപ്പോൾ കഴിക്കണം? 3 പ്രധാന ഭക്ഷണമാണ് നാം കഴിക്കാറുള്ളത്. പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം. ഓരോ പ്രധാന ഭക്ഷണത്തിനും ഇടയിൽ 6 മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കണം. ഒരു നേരത്തെ ഭക്ഷണം പൂർണ്ണമായും ദഹിച്ച ശേഷം വീണ്ടും കഴിക്കുക. ഏമ്പക്കത്തിൽ മുൻപ് കഴിച്ച ആഹാരത്തിന്റെ മണമോ രുചിയോ അനുഭവപ്പെടാതിരിക്കുക. മലമൂത്ര വിസർജനങ്ങൾ കൃത്യമായി നടക്കുക. ശരീരത്തിനും വയറിനും ഭാരം അനുഭവപ്പെടാതിരിക്കുക എന്നിവയാണ് ഭക്ഷണം പൂർണമായി ദഹിച്ചു എന്നതിന്റെ ലക്ഷണം. വിരുദ്ധാഹാരം. എന്തു കഴിക്കുന്നു എന്നതുപോലെ പ്രധാനമാണ് എന്തിനോടൊപ്പം കഴിക്കുന്നു എന്നുള്ളത്. ഒറ്റയ്ക്ക് ഗുണകരമായ ഭക്ഷണങ്ങൾ ഒരുമിച്ചു ചേരുമ്പോൾ കാലക്രമേണ ശരീരത്തിൽ വിഷസമാനമായ അവസ്ഥ സൃഷ്ടിക്കുന്നതാണ് വിരുദ്ധാഹാരം. ദേശം, കാലം, ദഹനശക്തി, അളവ്, പാകം ചെയ്യുന്ന രീതി എന്നിങ്ങനെ 18 തരം വിരുദ്ധാഹാരങ്ങളെ വിവരിക്കുന്നു. ഉദാഹരണത്തിന്, മത്സ്യത്തോടൊപ്പം പാൽ, തൈര്, തേൻ, ശർക്കര, ഉഴുന്ന്, മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവ കഴിക്കരുത്. പാലിനൊപ്പം പഴവർഗ്ഗങ്ങൾ, മുതിര, ചക്ക, ഉഴുന്ന്, ഉപ്പ് എന്നിവ വിരുദ്ധമാണ്. തേനും നെയ്യും തുല്യ അളവിൽ ചേർക്കരുത്. തേൻ ചൂടാക്കുന്നതും രാത്രിയിൽ തൈര് കഴിക്കുന്നതും ദോഷകരം. ഇന്ന് നമ്മൾ സ്വാദിഷ്ടമായി കഴിക്കുന്ന ഫ്രൂട്ട് സാലഡ് കൂടാതെ ഇന്ന് നമ്മൾക്ക് ഭക്ഷണത്തിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ്, ജനറ്റിക്കലി എഞ്ചിനീയർഡായിട്ട് ലഭിക്കുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഓക്സിറ്റോസിൻ പോലെയുള്ള പ്രോട്ടീൻ കൃത്രിമമായി ചേർക്കുന്ന പാൽ എന്നിവയെല്ലാം വിരുദ്ധാഹാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ വിരുദ്ധാഹാരങ്ങൾ നിരന്തരം ശീലമാക്കിയാൽ ക്രമേണ നമ്മുടെ ദഹന വ്യവസ്ഥയെ, അതായത് ഗട്ട് മൈക്രോബയോം, നശിപ്പിക്കുകയും ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള ഗുരുതരമായ ദഹന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. കൂടാതെ നമ്മുടെ പ്രധാന പോഷകാഹാരങ്ങളായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് പോലെയുള്ള ആഹാരത്തിന് ആഗിരണം തടയുകയും ക്രമേണ രോഗപ്രതിരോധ ശേഷി നശിക്കുകയും ചെയ്യും. ആഹാരം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഉള്ളിലേക്ക് ആഹരിക്കുന്നത് എന്നാണ്. നമ്മൾ ആഹരിക്കുന്നത് വായിലൂടെ മാത്രമല്ല, കണ്ണിലൂടെ കാണുന്നതും കാതിലൂടെ കേൾക്കുന്നതും മനസ്സിൽ നിറയ്ക്കുന്ന ചിന്തകളും നമ്മുടെ ആഹാരമാണ്. ത്രിദോഷങ്ങൾ സമാവസ്ഥയിലായിരിക്കുക, ദഹന വ്യവസ്ഥ ശരിയായിരിക്കുക, പ്രസന്നതയുള്ള ഒരാത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടാകുക എന്നതാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം. ഇതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാകട്ടെ ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതചര്യ.
1: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നെടുമ്പങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ്. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുർവേദ ദിനാചരണത്തിന്റെ ഈ അവസരത്തിൽ ആയുർവേദം ജീവിതചര്യയാക്കി ആരോഗ്യകരവും ആനന്ദകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാം. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
3: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ വിശദമായി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി മനോഹർലാൽ, സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ബി വി നാഗരത്ന, എൻ ജി ടി ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത എന്നിവർ പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ പരിപാടിയിൽ പരിസ്ഥിതി കാലാവസ്ഥ

0: പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതക വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവു നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുടെയും ധനകാര്യ സെക്രട്ടറിമാരുടെയും സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ധനസഹായം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സാമ്പത്തിക കാഴ്ചപ്പാട്, കാർഷിക ഊർജ്ജ മേഖലയ്ക്കുള്ള ധനസഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വികസിത ഭാരതം എന്ന പൊതുവായ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ടീം ഇന്ത്യയായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗിക നടപടികളായി മാറി എന്നതാണ് പരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പിലാക്കിയത്. GST നിരക്കുകളിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളെ വ്യവസായ മേഖലയും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. കഴിഞ്ഞ 12 വർഷത്തിനിടെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദർശ് ഗ്രാമം, ഗ്രാൻഡിൻ എയ്ഡ്, ഹോസ്റ്റൽ എന്നീ 3 ഘടകങ്ങളിലൂടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് വ്യക്തമാക്കി. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. PT ഉഷ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ, TC യോഹനാൻ, PR ശ്രീജേഷ് തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേണിൽ വാളറിവൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേണിൽ വാളറിവന് വെള്ളിമെഡൽ ലഭിച്ചു. ഹോക്കിയിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെ 19-0 എന്ന കൂറ്റൻ സ്കോറിന് പരാജയപ്പെടുത്തി. 8 ഗോളുകൾ നേടിയ ദീപിക സെഹ്റാവത്താണ് ഇന്ത്യയുടെ വിജയശില്പി. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തിലെ വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. ഡൽഹിയിലായിരുന്നു പരിശീലനം. 8 വർഷത്തെ കഠിനാധ്വാനവും സ്വപ്നവുമാണ് മെഡൽ നേട്ടത്തിലൂടെ സഫലമായതെന്ന് വിദർശ പ്രതികരിച്ചു.
2: This experience is like I cannot explain in words. This is amazing. So even before coming to Asian Games, everybody was saying this is a luck that you got. As a double starter, you can play as a double starter, and I can't say that's a luck, because it behind this I have worked really hard for 8 years. So this is kind of my dream comes true.
1: ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മുഴുവൻ ഇന്ത്യൻ സംഘത്തിന് ഒട്ടേറെ അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വെള്ളിമെഡൽ നേടി ചരിത്രമെഴുതിയ വിദർശ കെ വിനോദിനെ മുഖ്യമന്ത്രി VD സതീശൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു.

0: പശ്ചിമേഷ്യയിൽ പ്രാദേശിക സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയ്ക്ക് നേരെ യമനിലെ ഹൂതി വിമതർ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നീക്കം. വിമാന റദ്ദാക്കൽ, വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ, മറ്റ് യാത്രാ തടസ്സങ്ങൾ എന്നിവ ഉണ്ടായേക്കാമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും യു എസ് നിർദ്ദേശിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ സമർഖണ്ഡിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. മുൻ ലോക ചാമ്പ്യൻഷിപ്പ് മത്സരാർത്ഥിയായ അലക്സി ഷിറോവിനെയാണ് ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഡേവിഡ് ആന്റൺ ഗിജ്വാരയുമായുള്ള മത്സരം ആർ പ്രജ്ഞാനന്ദയും ജെയ്മി സാന്റോസ് ലെറ്റാസയ്ക്കെതിരായ മത്സരത്തിൽ നിഹാൽ സരിനും സമനിലയിൽ പിരിഞ്ഞു. മാധ്യമപ്രവർത്തക പായൽ മെഹത്തയുടെ നിര്യാണത്തിൽ അനുശോചിച്ച പ്രമുഖർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആഴത്തിലുള്ള വാർത്തകളാണ് പായൽ മെഹത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മാധ്യമപ്രവർത്തന രംഗത്ത് പായൽ മെഹത്ത മികച്ച സംഭാവനകളാണ് നൽകിയിരുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അനുസ്മരിച്ചു. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തെരഞ്ഞെടുത്ത ചിത്രങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശന അനുമതി നിഷേധിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 347 സിനിമകളുടെ പട്ടിക ഇളവിനായി ചലച്ചിത്ര അക്കാദമി മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിൽ 31 ചിത്രങ്ങൾക്കാണ് പ്രദർശന അനുമതി നിഷേധിച്ചത്. തിരുവനന്തപുരത്ത് ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. എൻ ഐ ടി കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1 മണി. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ആശംസകളും അനുമോദനങ്ങളും പരിഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെയായി നിങ്ങൾ രഞ്ജിനിയിലേക്ക് അയച്ച ഒരു കൂട്ടം കത്തുകൾ ഇവിടെയുണ്ട്. പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു നദിർഷ. ആദ്യത്തെ കത്തിലേക്ക്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് കൊല്ലത്ത് നിന്നും ദേവിയാണ്. സ്നേഹം നിറഞ്ഞ രഞ്ജിനി. രഞ്ജിനി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞായറാഴ്ച 1 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞാൽ രഞ്ജിനി കേൾക്കാൻ ഓടി വീട്ടിൽ പോയിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ചൂട് ചോറ് രഞ്ജിനിയിൽ കുഴച്ച് തിന്നിരുന്ന ഒരാൾ. വർഷങ്ങൾക്കിപ്പുറവും അതേ ഇഷ്ടത്തോടെ രഞ്ജിനിക്ക് കാതോർക്കുന്ന ആൾ, വേണു. ഇന്ന് രഞ്ജിനിയിലൂടെ അദ്ദേഹം എനിക്ക് ആദ്യമായി പാടിക്കേൾപ്പിച്ചു തന്ന നീലവാനച്ചോലയിൽ എന്ന ഗാനം കേൾപ്പിച്ചു തരണം. ഈ ഗാനം ആളും കേൾക്കുമെന്ന പ്രതീക്ഷയിൽ. ദേവി, കൊല്ലം. ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനം പ്രേമാഭിഷേകം എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ വരികളെഴുതി ഗംഗയമരൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. വേണുവിന് വേണ്ടി ദേവി ആവശ്യപ്പെട്ട ഗാനം ഇതാ കേട്ടോളൂ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. ഹരിപ്പാട് നിന്നും രാജനാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. കത്തിങ്ങനെയാണ്: ഞാൻ ബന്ധം എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും എസ് ജാനകിയും പാടിയ കന്നിത്തന്നൽ പോലെ നീ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. ഗാനശില്പികൾ ബിജു തിരുമല, ശ്യാം. സ്നേഹാദരവോടെ രാജൻ, ഹരിപ്പാട്.

അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ബന്ധം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിജു തിരുമല, സംഗീതം ശ്യാം. ഗാനമിതാ കേട്ടോളൂ.

ഇഷ്ടഗാനത്തിനായി രഞ്ജിനിയിലേക്ക് വന്ന അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയത് വാരാണത്ത് നിന്നും എം പി അനിരുദ്ധനാണ്. കത്ത് വായിക്കാം. എൻ്റെ പ്രിയ രഞ്ജിനി, നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയുകയില്ല. നിന്നിലൂടെ ഒരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാളായി. ചിലപ്പോൾ രണ്ടും മൂന്നും കത്ത് എഴുതിയാലേ ഒരു പാട്ട് കേൾപ്പിക്കുകയുള്ളൂ എന്ന് പേടിച്ചിട്ടാണ് കത്ത് എഴുതാതിരുന്നത്. ഇപ്പോൾ എന്തും വരട്ടെ എന്ന് കരുതിയാണ് ഈ കത്ത് എഴുതുന്നത്. എനിക്ക് ഒരു പാട്ട് കേൾക്കണം. പാട്ടിതാണ്, നിലവിളക്കിൻ തിരുനാളമായി വിടർന്ന എന്ന പാട്ടാണ്. ചിത്രം ഏതെന്നറിയില്ല, ബിലഹരി രാഗത്തിലുള്ള പാട്ടാണ് ഇത്. വെച്ച് തരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയാണ്. ഉപേക്ഷ വിചാരിക്കരുത്. കത്ത് ചുരുക്കുന്നു, എം പി അനിരുദ്ധൻ, വാരാണം. ഇഷ്ടഗാനത്തിനായി രഞ്ജിനിയിലേക്ക് കത്തെഴുതാൻ ഒരിക്കലും മടിക്കരുത്. കത്തുകൾ തുടർന്നും എഴുതുക കേട്ടോ. ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനം ശാന്ത ഒരു ദേവത എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, വാണി ജയറാം പാടിയതാണ്. ഇഷ്ടഗാനം നമുക്കും ആസ്വദിക്കാം.

0: ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:15 കേൾക്കാം സായന്തനം. മൂന്ന് 3:45 സൺഡേ സെലക്ഷൻസ് പാശ്ചാത്യ സംഗീത പരിപാടി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഇഷ്ടഗാനത്തിനായി രഞ്ജിനിയിലേക്ക് വന്ന 4-ാമത്തെ കത്ത് വായിക്കാം. സ്നേഹമുള്ള രഞ്ജിനിക്ക്, മണ്ണഞ്ചേരി ചേന്നനാട്ട് നിന്നും രാധാകൃഷ്ണ പണിക്കർ CS എഴുതുന്നത്. എനിക്ക് സുബൈദ എന്ന ചിത്രത്തിലെ മണിമലയാറ്റിൻ തീരത്ത് എന്ന ഗാനം കേൾപ്പിച്ചു തരുവാൻ അപേക്ഷ. ഈ ഗാനം പത്മകുമാരി, സുനിൽകുമാർ, അശ്വതി, സതീഷ് കുമാർ, ശ്രീകുമാരി, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി എന്നിവർക്ക് സമർപ്പണം. സ്നേഹത്തോടെ, രാധാകൃഷ്ണ പണിക്കർ CS ചേന്നനാട് മണ്ണഞ്ചേരി. ഈ ഗാനം MS ബാബുരാജിന്റെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയതാണ്. ഗാനവരികൾ പി ഭാസ്കരന്റേതാണ്. ചിത്രം സുബൈദ. ഇഷ്ടഗാനം ഇതാ കേട്ടോളൂ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

അടുത്ത കത്ത് തൃശ്ശൂരിൽ നിന്നും ഗിരീഷ് എഴുതിയതാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, എനിക്ക് നിന്നിലൂടെ ഒരു ഗാനം നീ എനിക്ക് വെച്ചു തരുമോ? എനിക്ക് കേൾക്കേണ്ട ഗാനം 1978 പുറത്തിറങ്ങിയ ടൈഗർ സലീം എന്ന സിനിമയിൽ ബിജു തിരുമല എഴുതി, ശ്യാം ഈണം പകർന്ന് യേശുദാസും ജാനകിയും പാടിയ ചിങ്ങത്തെന്നൽ തേരേറി എന്ന് തുടങ്ങുന്നതാണ്. ഈ മനോഹര ഗാനം ഒന്ന് കേൾപ്പിച്ചു തരാമോ? ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് ഗിരീഷ് തൃശൂർ. തീർച്ചയായും ഗാനം കേൾപ്പിച്ചു തരാം. ടൈഗർ സലീം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ബിജു തിരുമല, ഇതിന് സംഗീതം നൽകിയത് ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെപ്റ്റംബർ 21, അതായത് നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. അറിയിപ്പ് കഴിഞ്ഞു.

ഇഷ്ടഗാന പരിപാടി രഞ്ജിനി തുടരുകയാണ്. ഒരു കൂട്ടം ശ്രോതാക്കളാണ് ഇഷ്ടഗാനത്തിനായി കത്ത് എഴുതിയിരിക്കുന്നത്. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന് ആർ സതീശൻ, അനുപമ, അശ്വിൻ, അഭിരാമി, രേണുക, ബാബു, ഗീത, സുജാത, നടേശൻ തുടങ്ങിയവരാണ് അവർ. കത്തിങ്ങനെയാണ്: പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന രഞ്ജിനിക്കും അവതാരകർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ. ഞങ്ങൾക്ക് രഞ്ജിനിൽ കൂടി കേൾക്കേണ്ട പാട്ട് കടൽ എന്ന പഴയ ചിത്രത്തിൽ ജാനകി ആലപിച്ച ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും എന്ന് തുടങ്ങുന്ന പാട്ടാണ്. കേൾപ്പിക്കുമല്ലോ. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന് ആർ സതീശൻ, അനുപമ, അശ്വിൻ, അഭിരാമി, രേണുക, ബാബു, ഗീത, സുജാത, നടേശൻ തുടങ്ങിയവരാണ് ഇഷ്ടഗാനത്തിനായി കത്ത് എഴുതിയിരിക്കുന്നത്. ഗാനം കേൾക്കാം. കടൽ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയതാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം MB ശ്രീനിവാസൻ.

രഞ്ജിനിയിലെ ഏഴാമത്തെ കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, പ്രിയപ്പെട്ട രഞ്ജിനി മോൾക്ക്, ശാന്താ ഗോപിനാഥ് കളത്തിൽ ചേപ്പാട് എഴുതുന്നത്. കന്നി 1 സെപ്റ്റംബർ 17 ഞങ്ങളുടെ എല്ലാമായിരുന്ന വി കെ കൃഷ്ണപിള്ള ചേട്ടൻ്റെ 1ാം ചരമവാർഷികമാണ്. അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലിക്കായി ഒരു പാട്ട് വേണം. പാട്ട്: സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ മകളായ ഗീതയ്ക്കും സഹധർമ്മിണി തങ്കമ്മയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ശാന്താ ഗോപിനാഥ്, എൻ്റെ മക്കളായ മഹേഷ് ഗോപൻ, രാജേഷ് ഗോപൻ, ജഗദീഷ് ഗോപൻ എന്നിവരും പങ്കുചേരുന്നു. ഉപേക്ഷ വിചാരിക്കാതെ ഈ പാട്ട് സെപ്റ്റംബർ 20 രഞ്ജിനിയിൽ കേൾപ്പിക്കണം. അതാണ് അഭികാമ്യം. ചിറയൻകീഴിൽ താമസിക്കുന്ന ഗീതയ്ക്കും കുടുംബത്തിനും വേണ്ടി സമർപ്പിക്കുന്നു. കേൾക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. മരിക്കുന്നതുവരെ കൃഷ്ണപിള്ള ചേട്ടൻ റേഡിയോയുടെ ഒരു ആരാധകനായിരുന്നു എന്ന് സ്വന്തം ശാന്ത ഗോപിനാഥ്, കളത്തിൽ ചേപ്പാട്. ഇതേ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ശ്രോതാവ് കൂടി നമുക്ക് രഞ്ജിനിയിലേക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം മണക്കാട് നിന്നും ശൈലജ രാമകൃഷ്ണനാണ് അത്. കത്തിങ്ങനെയാണ്: പ്രിയമുള്ള രഞ്ജിനി, വളരെ നാൾക്കു ശേഷം ഞാൻ നിനക്ക് കത്തെഴുതുന്നത്. ആകാശവാണിയുടെ നല്ലൊരു ശ്രോതാവായി എനിക്ക് ഒരു ഇഷ്ടഗാനം വെച്ചു തരണം. എൻ്റെ പ്രിയങ്കരനായ അച്ഛൻ ഓർമ്മയായിട്ട് 32 ഈ വരുന്ന സെപ്റ്റംബർ 16 തികയുകയാണ്. അച്ഛനെക്കുറിച്ചുള്ള ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ അശ്രുബിന്ദു പൊഴിച്ചുകൊണ്ട് സൂര്യനായി തഴുകി ഉണർത്തും സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഗാനം അടുത്ത രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമല്ലോ. രാവിലത്തെ സുഭാഷിതം, ഉഷമലരി മുതൽ മിക്ക പരിപാടികളും കേൾക്കാറുണ്ട്. വളരെ വിജ്ഞാനപ്രദവും വിനോദപരവുമാണ് എന്നും ശ്രോതാവ് കത്തിൽ എഴുതിയിട്ടുണ്ട്. കൂടാതെ ഈ ഗാനം ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോർട്ടികോർപ്പ് എന്ന സ്ഥാപനത്തിലെ മുഴുവൻ സഹപ്രവർത്തകർക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ എൻ്റെ ആകാശവാണിയിലെ അവതാരകർക്കും സാങ്കേതിക പ്രവർത്തകർ, മേധാവികൾ എന്നിവർക്കുമായി സമർപ്പിക്കുന്നു. ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളോടെ ആകാശവാണിയുടെ ശ്രോതാവ് ശൈലജ രാമകൃഷ്ണൻ. ഒരു ഗാനത്തിന് വേണ്ടി 2 നമുക്ക് കത്ത് എഴുതിയിരിക്കുന്നത്. ചേപ്പാട് നിന്നും ശാന്ത ഗോപിനാഥ്, തിരുവനന്തപുരം മണക്കാട് നിന്നും ശൈലജ രാമകൃഷ്ണൻ. ഇവർക്ക് വേണ്ടി ഗാനം കേൾപ്പിക്കാം. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം വരികളെഴുതി വിദ്യാസാഗർ സംഗീതം നൽകി ചിത്രം പാടിയതാണ് ഈ ഗാനം.

രഞ്ജിനിയിലേക്ക് വന്ന അടുത്ത കത്ത് വായിക്കാം. സ്നേഹം നിറഞ്ഞ ആകാശവാണിക്ക്, ഞാൻ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം എന്ന സ്ഥലത്ത് നിന്നും സുരേന്ദ്രൻ. ഞാൻ പലപ്പോഴും രഞ്ജിനിയിൽ ഗാനം ആവശ്യപ്പെട്ട് കത്തെഴുതാറുണ്ട്. അതെല്ലാം പ്രക്ഷേപണം ചെയ്തിട്ടുമുണ്ട്. അതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. ഞാൻ കേരള ബാങ്കിൻ്റെ ചാരുമൂട് ശാഖയിൽ കളക്ഷൻ ഏജൻ്റായി ജോലി നോക്കുകയാണ്. ഞാനിപ്പോൾ ആവശ്യപ്പെടുന്ന ഗാനം യുഗപുരുഷൻ എന്ന സിനിമയിലെ ഒരു മതവും അന്യമല്ല എന്ന് ഗാനമാണ്. ഈ ഗാനം ഈ മാസം 20 ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരുന്നു. കാരണം തൊട്ടടുത്ത ദിവസമാണല്ലോ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം. ഈ ഗാനം എല്ലാ സംഗീത ആസ്വാദകർക്കും ഞാൻ ജോലി ചെയ്യുന്ന കേരള ബാങ്കിലെ എല്ലാ സഹപ്രവർത്തകർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സുരേന്ദ്രൻ, വള്ളികുന്നം. ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനം യുഗപുരുഷൻ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികൾ എഴുതി മോഹൻ സിത്താര സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. ഇഷ്ടഗാനമിതാ ശ്രോതാവിനൊപ്പം നമുക്കും കേൾക്കാം.

ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കത്ത് വായിക്കാം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അയക്കുന്നത്. മയൂരനൃത്തം എന്ന ചിത്രത്തിലെ മഞ്ഞൻ യവനിക എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം. ഈ ഗാനം എൻ്റെ സുഹൃത്ത് കോട്ടയം ജില്ലയിലെ കുമരകത്തുള്ള ശിവരാജിന് വേണ്ടി സമർപ്പിക്കുന്നു. ബേബി പാപ്പാളിൽ മുഹമ്മ. ഇഷ്ടഗാനം കേൾപ്പിക്കാം. മയൂരനൃത്തം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത കത്ത് വായിക്കാം. എത്രയും സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്കെ. കെ പി മോഹനൻ, പെരുമ്പളം, ചേർത്തല എഴുതുന്നത്. ഞാൻ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ ശനിയും ഞായറും രഞ്ജിനി കാത്തു കാത്തിരുന്ന് കേൾക്കുന്നു. പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്, ജീവനുമാണ്. റേഡിയോയെ കെട്ടിപ്പിടിക്കുന്ന ഒരു കൂട്ടം ശ്രോതാക്കളുണ്ട്. അവർക്ക് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഗാനമിതാണ്, ചിരിക്കുമ്പോൾ നീയൊരു സൂര്യകാന്തി, ചിത്രം ചന്ദ്രകാന്തം, പാടിയത് ബ്രഹ്മാനന്ദൻ. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ. പ്രതീക്ഷയോടെ നിർത്തട്ടെ. സ്നേഹപൂർവം, കെ പി മോഹനൻ, പെരുമ്പളം, ചേർത്തല. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി കെ പി ബ്രഹ്മാനന്ദൻ പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ. കെ പി മോഹനൻ, പെരുമ്പളം, ചേർത്തലയ്ക്കും റേഡിയോയെ കെട്ടിപ്പിടിക്കുന്ന ഒരു കൂട്ടം ശ്രോതാക്കൾക്കുമായി ഈ ഗാനം ഇതാ കേട്ടോളൂ.

ഇന്നത്തെ രഞ്ജനിയിൽ നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാം. ഈ കഥ എഴുതിയിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരനാണ്. പ്രിയ രഞ്ജനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? ഗായത്രി എന്ന സിനിമയിലെ തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന എന്നു തുടങ്ങുന്ന ഗാനം. ഈ ഗാനം വെച്ചു തരുമല്ലോ, കത്ത് പരിഗണിക്കുമല്ലോ. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. ഈ ഗാനം നമുക്ക് കേൾക്കാം. ഗായത്രി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ വരികൾ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ഗാനം. ഇതാ നമുക്കെല്ലാവർക്കുമായി കേൾക്കാം.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: ചിത്രം ദീപസ്തംഭം മഹാശര്യം. യൂസഫലി കെച്ചേരിയുടെ വരികൾ, മോഹൻ ചിത്താരയുടെ സംഗീതം. ഗായിക രാധിക തിലക്.

ഒരു ഗാനം കൂടി കേൾക്കാം. ദേവരാഗം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്, എം ഡി രാജേന്ദ്രൻ്റെ വരികൾക്ക് എം എം കീരവാണിയുടെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദും റിമി ടോമിയും പാടിയത്, ഗാനരചന ഹരിനാരായണൻ, സംഗീതം രതീഷ് വേഗ.

0: ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഹരിതവാണി

0: ഹരിതവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വിമൽകുമാർ സി എസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഭൂമിയിലെ വിവിധങ്ങളായ സസ്യങ്ങളും മൃഗങ്ങളും സൂക്ഷ്മജീവികളും അവയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ള വിവിധതരം ആവാസ വ്യവസ്ഥകളും ഒക്കെ ചേർന്ന ജൈവസമ്പന്നതയാണ് ജൈവ വൈവിധ്യം. ലോക ഭൂവിസ്തൃതിയുടെ കേവലം 2.4% മാത്രം വരുന്ന ഇന്ത്യ ആഗോള ജൈവ വൈവിധ്യത്തിന്റെ 8% ഉൾക്കൊള്ളുന്നു. കൂടാതെ ലോകത്തിലെ 17 അതീവ ജൈവസമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം. ഇതിനുപരിയായി ലോകത്താകെയുള്ള 34 ആഗോള ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ 4 സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യയിലാണ്. ശാസ്ത്രീയമായി ഇതുവരെ രേഖപ്പെടുത്തിയതനുസരിച്ച് 100,000+ ജന്തുവർഗ്ഗങ്ങളും 50,000+ സസ്യവർഗ്ഗങ്ങളും ഇന്ത്യയിലുണ്ട്. ഇതിൽ 28% ജീവജാലങ്ങൾ തദ്ദേശീയ ഇനങ്ങളാണ്. ഇന്ത്യയുടെ 1.88% മാത്രം വലിപ്പമുള്ള കേരളത്തിൽ വൈവിധ്യമാർന്ന ഭൗതിക സവിശേഷതകളോടുകൂടിയ 13 കാർഷിക കാലാവസ്ഥാ മേഖലകളും ജൈവ വൈവിധ്യ സമ്പന്നമായ വനങ്ങൾ, പുൽമേടുകൾ, മലകൾ, തണ്ണീർത്തടങ്ങൾ, തീരദേശം തുടങ്ങി എണ്ണമറ്റ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളും നമുക്കുണ്ട്. കൂടാതെ 5,000+ പുഷ്പിത സസ്യങ്ങൾ, 900+ ഔഷധ സസ്യങ്ങൾ, 200+ ശുദ്ധജല മത്സ്യങ്ങൾ, 500+ തദ്ദേശീയ സസ്യ ഇനങ്ങളാലും ഒക്കെ കേരളം വളരെ ജൈവസമ്പന്നമാണ്. എന്നാൽ നമ്മുടെ ഭൂമിയിലെ ഈ ജൈവജാലങ്ങൾ 6 കൂട്ടവംശനാശം അഥവാ മാസ് എക്സ്റ്റിങ്ഷനിലേക്ക് കടക്കുകയാണോ എന്നതിനെക്കുറിച്ച് ശാസ്ത്ര സമൂഹത്തിൽ ഇന്നും സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ഇന്റർ ഗവൺമെന്റൽ സയൻസ് പോളിസി പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം സർവീസസ് അഥവാ IPBES 2019 നടത്തിയ ആഗോള പഠനം അനുസരിച്ച് ലോകത്ത് ഏകദേശം 1,000,000+ ജീവിവർഗ്ഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. സമാനമായി വേൾഡ് എക്കണോമിക് ഫോറം 1,300+ ആഗോള വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ ഗ്ലോബൽ റിസ്ക് പെർസെപ്ഷൻ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2026 തയ്യാറാക്കിയിട്ടുണ്ട്.

ഈ റിപ്പോർട്ട് പ്രകാരം അടുത്ത 10 വർഷത്തെ ദീർഘകാല ഗ്ലോബൽ റിസ്ക് പട്ടികയിൽ ജൈവവൈവിധ്യത്തിൻ്റെയും ആവാസ വ്യവസ്ഥകളുടെയും ശോഷണം 2-ാമത്തെ ഗ്ലോബൽ റിസ്ക്കായി വിലയിരുത്തിയിട്ടുണ്ട്. സമാനമായി വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടും ലണ്ടൻ സുവോളജിക്കൽ സൊസൈറ്റിയും സംയുക്തമായി 2024 പുറത്തിറക്കിയ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് പ്രകാരം 1970 മുതൽ 2020 വരെയുള്ള 50 വർഷത്തിനിടയിൽ നിരീക്ഷിക്കപ്പെട്ട വന്യജീവികളുടെ എണ്ണത്തിൽ ശരാശരി 73% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളിലെ അതിവേഗത്തിലുള്ള ഈ ജൈവവൈവിധ്യ നാശം സൂചിപ്പിക്കുന്നത് 6-ാമത്തെ കൂട്ടവംശനാശം അഥവാ മാസ് എക്സ്റ്റെൻഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ അവസരത്തിലാണ് 1992 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ബ്രസീലിൽ വച്ച് നടന്ന ഭൗമ ഉച്ചകോടിയിൽ രൂപം കൊണ്ട അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ഉടമ്പടിയുടെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ഉടമ്പടി മുന്നോട്ട് വച്ചത്. ജൈവവൈവിധ്യ സംരക്ഷണം, സുസ്ഥിരമായ ഉപയോഗം, ജൈവവിഭവങ്ങൾ വ്യാവസായികമായി ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ നീതിയുക്തമായ പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അഥവാ ABS. ABS എന്നത് കുറച്ചുകൂടെ വിശദമാക്കിയാൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ എന്നിവയുൾപ്പെടുന്ന ജൈവവിഭവങ്ങളും അവയുടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ എന്നിവയും ഇവയുമായി ബന്ധപ്പെട്ട 100 ആണ്ടുകളായി കൈമാറി വരുന്ന പരമ്പരാഗത അറിവുകൾ എന്നിവ ഗവേഷണത്തിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തികവും സാമ്പത്തികേതരവുമായ നേട്ടങ്ങൾ അതിൻ്റെ യഥാർത്ഥ അവകാശികളുമായി പങ്കുവയ്ക്കുന്ന സുതാര്യമായ നിയമ സംവിധാനമാണിത്. മുൻപ് ഞാൻ സൂചിപ്പിച്ച CBDയുടെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടങ്ങുന്ന ഭരണസമിതിയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. 2022 കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 15-ാമത് സമ്മേളനത്തിൽ കുമ്മിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അംഗീകരിച്ചു. 2050 പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു ലോകം നിർമ്മിക്കുക എന്ന ആഗോള കാഴ്ചപ്പാടിൽ എത്തിച്ചേരാനുള്ള ഒരു പാത കൂടിയാണ് കുമ്മിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അഥവാ KMGBF. KMGBFന്റെ പ്രധാന ഘടകങ്ങളിൽ 2050 കൈവരിക്കേണ്ട 4 മുഖ്യ ലക്ഷ്യങ്ങൾ അഥവാ ഗോളുകളും 2030 കൈവരിക്കേണ്ട 23 ലക്ഷ്യങ്ങൾ അഥവാ ടാർഗറ്റുകളും ഉൾപ്പെടുന്നു. സമാനമായി സമുദ്ര ജൈവവൈവിധ്യ സംരക്ഷണ രംഗത്ത് ഇന്ന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നിയമ സംവിധാനമാണ് 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഉടമ്പടി അഥവാ BBNJ ഉടമ്പടി. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിനോ ദേശീയ അധികാര പരിധിക്കോ പുറത്തുള്ള വിശാലമായ സമുദ്രഭാഗങ്ങളിലെ ജൈവവൈവിധ്യ സംരക്ഷണത്തിനും അവയുടെ സുസ്ഥിര ഉപയോഗത്തിനും വേണ്ടിയുള്ള സുപ്രധാന കരാറാണിത്. ഒരു രാജ്യത്തിന്റെയും അധികാര പരിധിയിൽ വരാത്ത ഇത്തരം സമുദ്ര പ്രദേശങ്ങളിൽ നിന്നുള്ള സമുദ്ര ജനിതക വിഭവങ്ങളുടെയും അവയുടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷനും വാണിജ്യമായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നീതിയുക്തമായി പങ്കുവയ്ക്കുക എന്നാണ് ഈ ഉടമ്പടിയിലൂടെ നിഷ്കർഷിക്കുന്നത്. ഇതിനായി ഈ ഉടമ്പടിയിലെ Article 14 പ്രകാരം ഒരു പ്രത്യേക ആഗോള ഫണ്ട് അഥവാ കാലി ഫണ്ട് രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. ഈ ഫണ്ടിലേക്ക് എത്തുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ആഗോളതലത്തിൽ സമുദ്ര ആവാസ വ്യവസ്ഥകളെയും ജൈവവൈവിധ്യത്തെയും സംരക്ഷിക്കുന്നതിനായി വിനിയോഗിക്കുമെന്ന് ഈ കരാർ ഉറപ്പാക്കുന്നു. അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും രാജ്യത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി CBDയിലെ വ്യവസ്ഥകൾ ഉൾക്കൊണ്ടുകൊണ്ട് 2002 ഇന്ത്യ ചരിത്രപരമായ ജൈവവൈവിധ്യ നിയമം പാസാക്കി. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലെ പ്രായോഗിക അനുഭവങ്ങളിൽ നിന്ന് ആയുഷ് ഫാർമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നതിനും രാജ്യത്തെ ഗവേഷണങ്ങളെയും നൂതന സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും 2023 ജൈവവൈവിധ്യ നിയമത്തിൽ അതിപ്രധാനമായ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. തുടർന്ന് കേന്ദ്ര ജൈവവൈവിധ്യ ചട്ടങ്ങൾ 2024 അക്സസ് ആൻഡ് ബെനിഫിഷ്യറിംഗ് റെഗുലേഷൻ 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഇന്ത്യൻ ജൈവവൈവിധ്യ നിയമത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിന്റെ സുതാര്യവും ദേശീയതലം മുതൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വരെ നീളുന്ന വികേന്ദ്രീകൃതവുമായ ത്രിതല ഭരണ സംവിധാനമാണ്. ഈ ത്രിതല ഭരണ സംവിധാനത്തിൽ 1-ാമതായി ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയാണുള്ളത്. ഭാരതത്തിലെ ജൈവവൈവിധ്യ സംരക്ഷണ ശൃംഖലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പരമോന്നത സമിതിയാണിത്. ചെന്നൈ ആസ്ഥാനമാക്കിയാണ് കേന്ദ്ര സർക്കാർ NBA രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ അപൂർവ ജൈവ വൈവിധ്യങ്ങളുടെയും നാട്ടറിവുകളുടെയും മേലുള്ള രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യ ചുമതല. വിദേശ പൗരന്മാർ, വിദേശ കമ്പനികൾ, പ്രവാസി ഇന്ത്യക്കാർ, വിദേശ നിയന്ത്രണമുള്ള ഇന്ത്യൻ കമ്പനികൾ എന്നിവർ ഇന്ത്യയിലെ

41-ാം വകുപ്പ് പ്രകാരം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും രൂപീകരിച്ചിട്ടുള്ള സമിതികളാണ് BMC കൾ. തങ്ങളുടെ അധികാര പരിധിയിലെ ജൈവ വൈവിധ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ചുമതല. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും കേട്ടപ്പോൾ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും. ഇതിലൊക്കെ സാധാരണ പൗരന് എന്ത് പങ്കാണുള്ളത്? യഥാർത്ഥത്തിൽ ജൈവ വൈവിധ്യ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ കർത്തവ്യങ്ങളാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഒന്നാമതായി, നിങ്ങളുടെ പ്രദേശത്തെ ജൈവ വൈവിധ്യ പരിപാലന സമിതിയെ അഥവാ BMC യെ പരിചയപ്പെടുക. ഇതൊരു കേവല സർക്കാർ സമിതിയല്ല. 11 അംഗങ്ങളുള്ള BMC യിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഒഴികെയുള്ള 9 അംഗങ്ങളും കർഷകർ, നാട്ടുവൈദ്യർ, മത്സ്യത്തൊഴിലാളികൾ, പരിസ്ഥിതി സ്നേഹികൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയ സാധാരണക്കാരിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കേവലം ഒരു അംഗമാകുന്നതിനപ്പുറം പാരിസ്ഥിതിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സജീവമായി പങ്കാളികളാകാനും നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന്റെ കാവൽക്കാരൻ എന്ന നിലയിൽ കൂടുതൽ കാര്യക്ഷമമായും ഉത്തരവാദിത്തത്തോടെയും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ഇതിലൂടെ ഒരവസരം ലഭിക്കുന്നു. ജൈവ വൈവിധ്യ നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ഘടകമാണ് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ അഥവാ PBR. ജൈവ വൈവിധ്യ നിയമത്തിലെ 41 ഉപവകുപ്പ് 1A കൂടാതെ 2024 കേന്ദ്ര ജൈവ വൈവിധ്യ ചട്ടത്തിലെ ചട്ടം 11 എന്നിവ പ്രകാരം ഓരോ BMC യും തയ്യാറാക്കേണ്ട ഒരു ഔദ്യോഗിക രേഖയാണിത്. ബയോവൈറസ് തടയാനും വാണിജ്യ ഉപയോഗത്തിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അതിന്റെ യഥാർത്ഥ അവകാശികളായ പ്രാദേശിക ജനതയ്ക്ക് തന്നെ ഉറപ്പാക്കാനും PBR സഹായിക്കുന്നു. നിങ്ങളുടെ തൊടിയിലെ അപൂർവ സസ്യമോ തനത് വിത്തിനങ്ങളോ പരമ്പരാഗത അറിവുകളോ BMC വഴി ഇതിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഈ ചെറിയ പങ്കാളിത്തത്തിലൂടെ തലമുറകളായി കൈമാറി വന്ന നമ്മുടെ നാടിന്റെ സ്വന്തം അറിവുകൾ ലോകത്തിന് മുന്നിൽ അംഗീകരിക്കപ്പെടുകയും ജൈവ വൈവിധ്യ നിയമ സംവിധാനം പൂർണ്ണ സുരക്ഷിതയോടെ വരും തലമുറയ്ക്കായി അവ ഭദ്രമായി കാത്തുസൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തതായി, പ്രാദേശിക ജൈവ വൈവിധ്യ കർമ്മ പദ്ധതി അഥവാ LBSAP തയ്യാറാക്കുക എന്നതാണ്. ആഗോള, ദേശീയ, സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് BMC കൾ തയ്യാറാക്കുന്ന പ്രായോഗിക ജൈവ വൈവിധ്യ സംരക്ഷണ രേഖയാണിത്. നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പ്രാദേശിക ഭീഷണികൾക്കും ജൈവ വൈവിധ്യ ശോഷണ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ LBSAP യിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിലവിലെ പദ്ധതികളുമായി സമന്വയിപ്പിച്ച് നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങളുടെ നാടിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. അടുത്തതായി, ജൈവ വിഭവങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന വ്യവസായികളും സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാണിജ്യ ആവശ്യങ്ങൾക്ക് ജൈവ വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജൈവ വൈവിധ്യ നിയമത്തിലെ വകുപ്പ് 7 പ്രകാരം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. ഇത് പ്രാദേശിക സമൂഹങ്ങൾക്ക് അർഹമായ ലാഭവിഹിതം അഥവാ ബെനിഫിറ്റ് ഷെയറിംഗ് ഉറപ്പാക്കുന്നു. 2025 ABS റെഗുലേഷൻ പ്രകാരം 5 കോടി രൂപ വരെ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്ക് ABS നൽകേണ്ടതില്ല. എന്നാൽ 5 കോടി മുതൽ 50 കോടി വരെ വിറ്റുവരവുള്ളവർ തങ്ങളുടെ വാർഷിക എക്സ് ഫാക്ടറി വിറ്റുവരവിന്റെ 0.2% 50 മുതൽ 250 കോടി വരെയുള്ളവർ 0.4% 250 കോടിക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ളവർ 0.6% ABS ഇനത്തിൽ നൽകേണ്ടത്. ഇത്തരത്തിൽ ABS നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ ലോകത്തിലെ ആദ്യത്തെ ABS സന്നദ്ധ സർട്ടിഫിക്കേഷൻ പദ്ധതി ഇന്ത്യ അടുത്തിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കേഷൻ നേടുന്ന കമ്പനികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ പതിപ്പിക്കാൻ ഒരു പ്രത്യേക ലോഗോ ലഭിക്കും. ഇത് അന്താരാഷ്ട്ര വിപണിയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയിൽ മികച്ചൊരു ഗ്രീൻ പാസായി പ്രവർത്തിക്കുകയും കമ്പനികൾക്ക് ആഗോളതലത്തിൽ വലിയ ബ്രാൻഡ് മൂല്യം നേടിക്കൊടുക്കുകയും ചെയ്യും. ജൈവ വൈവിധ്യ നിയമത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് വകുപ്പ് 37. ഇത് പ്രകാരം അതീവ ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള പ്രദേശങ്ങളെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ അഥവാ BHS ആയി പ്രഖ്യാപിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. നിങ്ങളുടെ നാട്ടിലെ അപൂർവ കാവുകൾ, കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ തനത് ആവാസ വ്യവസ്ഥകൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനായി അവയെ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ BMC കൾ വഴി ജൈവ വൈവിധ്യ ബോർഡിനോട് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ജൈവ വൈവിധ്യ നിയമം കേവലം നിയന്ത്രണങ്ങൾക്കുള്ളതല്ല, മറിച്ച് നമ്മുടെ പ്രകൃതി സമ്പത്തും അമൂല്യമായ നാട്ടുറവുകളും സംരക്ഷിക്കുവാനുള്ള ഏറ്റവും വലിയ നിയമ പരിരക്ഷയാണ്.
പ്രകൃതി സംരക്ഷണം സർക്കാരിൻ്റെ മാത്രം

0: ചുമതലയല്ല. PBR, BMC, പ്രാദേശിക കർമ്മ പദ്ധതികൾ എന്നിവയിലൂടെ പ്രകൃതി സംരക്ഷണത്തിന് നേരിട്ട് ഇടപെടാനും ജൈവവിഭവങ്ങളും നാട്ടറിവുകളും വാണിജ്യപരമായി ഉപയോഗിക്കുമ്പോൾ അർഹമായ ലാഭവിഹിതം പ്രാദേശിക ജനതയ്ക്ക് ഉറപ്പാക്കാനും ബയോപൈറസി തടയാനും പൗരന്മാരായ നമുക്ക് ഇന്ന് അധികാരവും വലിയ കടമയുമുണ്ട്. പൂർവികർ കാത്തുവച്ച ഈ ജൈവസമ്പത്ത് വരും തലമുറയ്ക്കും ഭദ്രമായി കൈമാറാൻ നാം ബാധ്യസ്ഥരാണ്. വ്യവസായികളും ഗവേഷകരും നിയമപരമായ അനുമതികൾ വാങ്ങിയും സാധാരണക്കാർ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളായും നമുക്ക് മുന്നോട്ടു പോകാം. ജൈവ വൈവിധ്യ ബോർഡുമായും BMCകളുമായി കൈകോർത്ത് സുസ്ഥിരമായൊരു ഹരിതഭാവി നിർമ്മിക്കാൻ നമുക്ക് ഒത്തുചേരാം.
1: ജൈവ വൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വിമൽകുമാർ CS നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.

0: ആകാശവാണി.
1: ആരുടെ ധന്യ സ്മരണയിൽ നാം ഈ അരങ്ങൊരുക്കുന്നു.
0: പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന എൻ കൃഷ്ണപിള്ള കലോത്സവം 2026 ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ട്.
1: ആ കളിയച്ഛൻ തന്നെ പുഞ്ചിരി ആദ്യ വിളക്കു കൊളുത്തട്ടെ.
0: പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 19 മുതൽ 22 കലോത്സവം സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം നന്ദാവനത്തുള്ള പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫൗണ്ടേഷൻ അംഗം ശ്രീമതി ലീല പണിക്കർ ഭദ്രദീപം തെളിച്ചു. ഫൗണ്ടേഷൻ അംഗവും പിന്നണി ഗായകനുമായ ജി ശ്രീറാമിന്റെ എൻ കൃഷ്ണപിള്ള സ്മരണാഞ്ജലിയോടെ ചടങ്ങ് ആരംഭിച്ചു. കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ രചിച്ച പുസ്തകങ്ങളായ ആർഷ സംസ്കൃതിക്കൊപ്പം ഭാരതീയ ഷഡ് ദർശനങ്ങൾ 11 കവികൾ കൂടാതെ എസ് ഗോപിനാഥ് രചിച്ച കെമാൽ പാഷയുടെയും മണ്ടേലയുടെയും സ്മൃതി തീരങ്ങളിൽ എന്ന പുസ്തകത്തിന്റെയും പ്രകാശനം, ഫൗണ്ടേഷന്റെ 37th വാർഷികം ഉദ്ഘാടനം എന്നിവ നിർവഹിച്ചുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ.
2: എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷനുമായിട്ട് ഉണ്ടായ ബന്ധം എന്താ പറഞ്ഞാൽ, ഒരു ദിവസം ഞാനിവിടെ കയറി വന്നു. ആരാണ് ഇതിന്റെ ഓർഗനൈസേഷൻ ഒന്നും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് എൻ കൃഷ്ണപിള്ളയുടെ ഭക്തഭവനം വായിക്കണം, അതുകൂടെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഭക്തഭവനം പണ്ട് വായിച്ചതല്ലാതെ എന്റെ പുസ്തകശേഖരത്തിൽ അതില്ല. അപ്പൊ പുസ്തകശേഖരങ്ങളൊക്കെ കുറച്ചു, അല്ല ലൈബ്രറികൾക്ക് കൊടുത്തു. അപ്പൊ ഭക്തഭവനം അന്വേഷിച്ച് വന്നപ്പോൾ രാജരാജവർമ്മ എന്നെ പിടിച്ചുകൂടെ മെമ്പറാക്കി. എന്നാൽ രസം എന്താന്ന് പറഞ്ഞാൽ, ഇത്രയും ലളിതമായൊരു മെമ്പർഷിപ്പ് വേറൊരു സ്ഥലത്തും കിട്ടില്ല. 500 രൂപ കൊടുത്ത ലൈഫ് മെമ്പറാവാം, നിങ്ങൾ ആയില്ലെങ്കിൽ ആക്കി കളയും. അപ്പൊ ഞാൻ എന്റെ കൂടെ വന്ന ആളെയും ലൈഫ് മെമ്പറാക്കി. ഇതുപോലെ ഈ ഇത്രയും സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു ലൈബ്രറിയും റീഡിംഗ് റൂമും ഒക്കെ ഉള്ളപ്പോൾ അതിന് ഇത്രയും കുറച്ച് പൈസ മതിയോ സാർ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, പൈസ ഒരു പേരിന് മാത്രമാണ്, നിങ്ങൾ ഇടയ്ക്ക് വന്നാൽ മതി. അപ്പം അങ്ങനെ വളരെ കാലത്തിന് ശേഷം ഞാൻ ഭഗ്നഭവനം വായിച്ചു. മലയാളത്തിൽ നമ്മളെ പിടിച്ച് കുലുക്കിയ നാടകങ്ങളുണ്ട് എങ്കിലും ഒരു വായനക്കാരൻ എന്ന നിലയ്ക്കും ഒരു നാടക ആസ്വാദകൻ എന്ന നിലയ്ക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5-6 നാടകങ്ങൾ ആ മനുഷ്യൻ നീ തന്നെ, ക്രൈം തുടങ്ങിയിട്ടുള്ള സി ജെ തോമസിന്റെ നാടകങ്ങൾ, പിന്നെ രാഷ്ട്രീയമായിട്ട് KPSC നാടകങ്ങൾ, തോപ്പിൽ വാസിയുടെ നാടകങ്ങൾ, പിന്നെ നാടകം കളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും എൻ കൃഷ്ണപിള്ള അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ഒരു വലിയ മനുഷ്യനായി വലിയ എഴുത്തുകാരനായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അർഹമായ ഒരു സ്മാരകം തിരുവനന്തപുരത്തുണ്ടായി. പലപ്പോഴും വലിയ വലിയ സാഹിത്യകാരന്മാരെ നമ്മൾ വിസ്മരിക്കുകയാണ് ചെയ്യുക. പക്ഷേ അങ്ങനെ വിസ്മരിക്കപ്പെടാതെ, ഒരിക്കലും വിസ്മരിക്കപ്പെടാതെ നിൽക്കുന്ന ഏറ്റവും വലിയ നാടകകാരനായ എൻ കൃഷ്ണപിള്ള സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇത് എഴുതിയിട്ട് ഫസ്റ്റ് എഡിഷൻ വന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് 60 വർഷമെങ്കിലും പിന്നിട്ട് കാണുമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് പബ്ലിഷ് 1942, ഒരു യുഗത്തിന് മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം അന്വേഷിച്ച് വന്നത് എന്ന് ചോദിച്ചാൽ, ഭഗ്നഭവനങ്ങളുടെ എണ്ണം കൂടി

0: ചെയ്യുകയാണ്. കേരളത്തിൽ വലിയ വികസനമുണ്ട്. വലിയ വലിയ റോഡുകൾ, വീടുകൾ, കാറുകൾ, വിമാനത്താവളങ്ങൾ, അതുപോലെ തന്നെ കപ്പലുകൾ, തുറമുഖങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്ന് വേണ്ട. പക്ഷേ നമ്മുടെ ഭവനങ്ങൾക്ക് എന്ത് പറ്റി? നമ്മളിപ്പോഴും ഭവനം എന്ന വാക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. ആ ഭവനങ്ങൾക്കകത്തുള്ള ആന്തരിക വികസനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ തെർമോമീറ്റർ വെച്ച് നോക്കുന്നത് പോലെ നമ്മുടെ വീടുകളുടെ ആന്തരിക വികാസം അളക്കാനുള്ള ഒരു അളവുകോലാണ് എൻ കൃഷ്ണപിള്ള സാറിന്റെ ഭഗ്നഭവനം എന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. അങ്ങനെ പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ല. ഞാനൊരു നാടകക്കാരനല്ല, ഒരു വായനക്കാരൻ മാത്രമാണ്. ഒരു കുടുംബം എങ്ങനെയാണ് വളരുന്നത് എന്നതിനേക്കാൾ എങ്ങനെയാണ് ഒരു കുടുംബം ശിഥിലമാകുന്നത് എന്ന് അദ്ദേഹം വരച്ചു കാണിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബം ശിഥിലമാകാതിരിക്കേണ്ടത് എന്ന് പറയാതെ പറയുന്നുണ്ട്.
1: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഫൗണ്ടേഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ.
2: അർഹതപ്പെട്ടതേ നമുക്ക് വേണ്ടു. ഇപ്പൊ പലരും കിട്ടാവുന്ന കാശ് എവിടെ നിന്നും തട്ടിയെടുക്കുക, ഒരു മര്യാദയുമില്ല. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക, പ്രതിഫലിച്ചില്ലാതെ സേവിക്കുക എന്നുള്ളതാണ്. അത് മാറി വന്നിരിക്കും. അതിനെന്താ കാരണം? നമ്മൾ നന്നായി വായിക്കണം, അറിയണം. നമ്മളെല്ലാം പഠിക്കണം. വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ഖുറാനും എല്ലാം വായിക്കണം. എന്തിനാ വായന വിവേചനം? വായിച്ച് നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. മുമ്പൊരു മന്ത്രി, ഈ മന്ത്രിമാർക്ക് രാവിലെ മുതൽ പരിപാടിയല്ലേ, അദ്ദേഹം പരിപാടിക്ക് പോകുമ്പോൾ കടലാസ് നോക്കിയിട്ടാ പ്രസംഗിക്കുക. അദ്ദേഹം കൊല്ലത്തായിരുന്നു പരിപാടി. ഫസ്റ്റ് പരിപാടി അദ്ദേഹം പറഞ്ഞു, സ്വാഗതവും അധ്യക്ഷനും വേണ്ട, ഞാൻ ഉദ്ഘാടനം ചെയ്തോളാം. എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇയാൾ കള്ളാസ് നോക്കി പിടികിട്ടുന്നില്ല. അവിടെ ഉള്ള ബാനർ നോക്കി, കാക്കനാടനും കഥയെക്കുറിച്ച് ചർച്ച എന്നാ, കാക്കനാടൻ. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി, അപ്പോൾ പിടികിട്ടി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമാണ്, ആദ്യത്തെ പരിപാടി തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയായി. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഥ കേൾക്കാറുണ്ട്, കഥ വായിക്കാറുണ്ട്. എപ്പോഴാ കാക്ക കഥ എഴുതിയത്? അതും നാടൻ കഥ. മന്ത്രി വായിച്ചത് കാക്കനാടൻ കഥ എന്നുള്ള കാക്ക നാടൻ കഥ. അതുപോലെ മന്ത്രിമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. നമ്മൾ ഏതെങ്കിലും മോശക്കാരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടല്ല ഈ കാര്യം നടത്തുന്നത്. നമ്മൾ ആരിടുന്നും പിരിവെടുക്കാറുമില്ല, പിരിവ് റിസീറ്റുമില്ല ഇവിടെ എന്ന കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ സ്ഥാപനം സംശുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്.
1: മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, രാമപുരത്തു വാര്യർ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എന്നിവരുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തുകൊണ്ട് മുൻ അംബാസഡറും ഗ്രന്ഥകാരനുമായ ടി പി ശ്രീനിവാസൻ.
3: ഓരോ വർഷവും എൻ്റെ ഗുരുനാഥൻ കൂടിയായ കൃഷ്ണപിള്ള സാറിൻ്റെ ജന്മദിനത്തിൽ നമ്മൾ കൂടുന്നത് അദ്ദേഹത്തെ സ്മരിക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെ സെലിബ്രേറ്റ് ചെയ്യാൻ കൂടിയാണ്. കൃഷ്ണപിള്ള സാറിൻ്റെ ഓരോ വർഷം വരുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, അടുത്ത വർഷം വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ കൂടി വായിക്കണം. ഓരോ വർഷവും അങ്ങനെ കടന്നു പോവുകയാണ്. കൃഷ്ണപിള്ള സാറിനെ ഓർക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗം, അദ്ദേഹം എൻ്റെ പ്രിൻസിപ്പലായിരുന്നു. വിദ്യാഭ്യാസത്തെ പറ്റി അദ്ദേഹത്തിന് പല ആശയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ ഒരു പക്ഷേ നമുക്ക് ഇനി അടുത്ത വർഷങ്ങളിൽ കഴിയും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിലൊക്കെ താല്പര്യമെടുക്കണം. കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ തന്നെ അതിൻ്റെ താല്പര്യമെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിവിൽ സർവീസിൻ്റെ കാര്യത്തിൽ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ വലിയ താല്പര്യമൊന്നും പലർക്കും ഇല്ല എന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സിവിൽ സർവീസ് പഠിക്കുന്നതിനുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം മലയാളം എഴുതാൻ അറിയാതെ കൊണ്ട് പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ചില കുട്ടികൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ലിപിൻ രാജ് എന്നൊരാളെ പറ്റി കേട്ടതാണ്. അദ്ദേഹം മുഴുവൻ മലയാളത്തിലാണ് എഴുതിയത്. അദ്ദേഹത്തെ ആദ്യം ക്ഷണിച്ച് ആദരിച്ചത് ഒ എൻ വി സാറായിരുന്നു. മലയാളത്തിൽ IAS എഴുതി നമ്മൾ പരീക്ഷ പാസ്സായിരിക്കുന്നു. അപ്പോൾ അത് സാധ്യമാണ്. പക്ഷേ അതിനൊരു കൂടുതൽ എഫേർട്ട് വേണം. നമ്മൾ പുസ്തകങ്ങൾ കൂടുതൽ സൃഷ്ടിക്കണം, തർജ്ജിമകൾ ഉണ്ടാവണം പലതരത്തിലുള്ള ഭാഷ. പിന്നെ ഈ മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ മലയാളത്തിൽ തന്നെ പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ലേറ്ററാണ് ബോർഡിനോട് പറയേണ്ടത്. അപ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. നല്ല ട്രാൻസ്ലേറ്റേഴ്സ് ഇല്ലെങ്കിൽ കുട്ടികൾ ജയിക്കുകയില്ല. അപ്പോൾ അതും നമുക്കില്ല. മലയാളത്തിൽ കുട്ടികൾ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടെക്സ്റ്റ് ബുക്കുകൾ മലയാളത്തിൽ വരണം. അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കുകയാണ്. ടെക്സ്റ്റ് ബുക്സും അതുപോലെ ഗുഡ് ട്രാൻസ്ലേറ്റേഴ്സ് അതും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾ തീർച്ചയായിട്ടും സിവിൽ സർവീസിന് താല്പര്യമെടുക്കും. പക്ഷേ മലയാള ഭാഷ ഒരു ഐച്ഛികമായി എടുക്കാനുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ട്. പല കുട്ടികൾ രേണുരാജൊക്കെ മലയാളത്തിലാണ്, മലയാളം ഭാഷയായിരുന്നു അവരുടെ സബ്ജക്റ്റ്. അതുകൂടാതെ മറ്റുള്ളവരും ഒരു വിഷയം മലയാളത്തിൽ എഴുതാം, മലയാള സാഹിത്യം. പക്ഷെ എല്ലാം കെമിസ്ട്രിയും ഫിലോസഫിയും സൈക്കോളജിയും എല്ലാം മലയാളത്തിൽ എഴുതണമെങ്കിൽ വലിയ വലിയ അറിവ് വേണം. അതായിരിക്കും ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ ശിക്ഷിച്ചെടുക്കേണ്ടത്.
1: ചടങ്ങിൽ സംസാരിച്ച് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് ഗോപിനാഥ്.
4: നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം, അതിൻ്റെ പൈതൃകം നഷ്ടപ്പെടാതെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയും വ്യക്തിബന്ധത്തിൻ്റെയും മലയാള ഭാഷാ സ്നേഹത്തിൻ്റെയും നമ്മളുടെ പാരമ്പര്യ കലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുമൊക്കെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർ നടത്തുന്ന അക്ഷീണമായ പരിശ്രമം, ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന് നമ്മുടെ പാരമ്പര്യത്തിന് ഇവിടെ വേരറ്റു പോയിട്ടില്ല എന്നും അതിന് ഇനിയും ഇവിടെ വേരോട്ടമുണ്ട് എന്നും നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇതുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരു പൊക്കിൾക്കൊടി ബന്ധം. സാഹിത്യമായിട്ടോ എഴുത്തുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ലാത്ത, ലാത്തിയും തോക്കുമൊക്കെ പിടിച്ച കൈകളുമായിട്ട് നടന്ന ഞാൻ എൻ്റെ ഡി ജി പി ആയിരുന്ന ശ്രീ എം കെ ജോസഫ് സാറിനോടൊപ്പം ഇതിൻ്റെ ഒരു കലോത്സവ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ, അന്ന് കലോത്സവം നടന്നത് ഇങ്ങനെ ഒരു ആസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടില്ല, വി ജെ ടി ഹാളിൽ വെച്ച് ഈ കലോത്സവം നടക്കുമ്പോൾ ഇതിലേക്ക് കടന്നു വന്ന ആ കലോത്സവ വേദിയിൽ വെച്ചാണ് എനിക്ക് ഇതിനോടൊരു ആത്മബന്ധമുണ്ടാകുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചപ്പോഴാണ് ഏറെ വൈകിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. ഇതിനെയൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഴുതി സൂക്ഷിക്കാനോ അല്ലെങ്കിൽ വായിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നല്ലൊരു വായനാനുഭവം പകർന്നു നൽകാൻ കഴിയുന്ന ഒരു പുസ്തകമായോ ലേഖനമായോ മാറ്റാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്ന ആളല്ല ഞാൻ ഇപ്പോഴുമല്ല.
1: ഫൗണ്ടേഷൻ അംഗം എസ് രാധാകൃഷ്ണൻ.
5: നമുക്കിപ്പോൾ ആശ്രഭാരതം എന്നാണ് ഭാരത പ്രധാനി, ഋഷിമാർ കണ്ട ഋഷിമാർ വളർത്തിയ ഭാരതം. ഈ ആശ്രഭാരതത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. 30 ലേഖനങ്ങളാണുള്ളത്.
6: ആറ്റുകാലി മാസയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണിത്. വളരെ ഈശ്വാർപ്പിതമായ കഥകളെ അറിയിക്കുകയും അതിനൊപ്പം അതിൻ്റെയൊക്കെ ശാസ്ത്രീയമായ അടിത്തറ നമുക്ക് ആധുനിക തലമുറയ്ക്ക് ആവശ്യം വേണ്ട വിജ്ഞാനം ഒക്കെ പകർന്നു നൽകുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല, ബേസിക് ഇൻഫർമേഷൻ എടുത്തിട്ട് അതിനെയൊക്കെ അനലൈസ് ചെയ്ത് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഓരോ ലേഖനത്തിൻ്റെയും അവസാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ അതിമനോഹരമായ ക്രോഡീകരണമാണ്. ഓരോ അഞ്ചു പുറങ്ങളിലായി കിടക്കുന്ന വസ്തുതകളൊക്കെ ഒറ്റ ഖണ്ഡികയിൽ ക്രോഡീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുക. അതിൽ അദ്ദേഹത്തിൻ്റെ തന്നെയായിട്ടുള്ള വിശകലനങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, അഭിപ്രായ പ്രകടനങ്ങളുണ്ട്, കണ്ടെത്തലുകളുണ്ട്. അപ്പോൾ എന്താണ് എഴുത്ത് നമുക്ക് വായിച്ചറിയാനുള്ള സാധ്യത കൂടിയാണ് അതിമനോഹരമായ മലയാളത്തിലുള്ള ഈ രചനകൾ ഓരോന്നും. ഓരോ സങ്കല്പവും എടുത്തിട്ട് ഇന്ന് അതിനെന്ത് പ്രസക്തി, ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതെങ്ങനെ പ്രയോഗികമാക്കാം എന്നുകൂടി പറഞ്ഞു തരികയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ.
1: ഫൗണ്ടേഷൻ അംഗം ഡോക്ടർ വിനീത് വി എസ്.
7: 37 വർഷമായി ഒരു സാംസ്കാരിക സ്ഥാപനം ഒരു തരത്തിലും താഴാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണ്, പ്രത്യേകിച്ചും ഈ ഒരു കാലത്ത്. പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ എന്ന ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും അതാണ്. ചിട്ടയായ പ്രവർത്തനവും കർക്കശമായ മാർഗനിർദ്ദേശങ്ങളും ഏറ്റവും ജനാധിപത്യപരമായ സമീപനവുമാണ് ഈ സ്ഥാപനത്തെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് നയിക്കുന്നത്. അതിൻ്റെയൊക്കെ പുറകിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള എന്ന വലിയ മനുഷ്യന്റെ, വലിയ ആചാര്യന്റെ സമീപനത്തിന്റെ ഒരു പിൻബലമുണ്ട്. കൃഷ്ണപിള്ള സാർ വെറുമൊരു സാഹിത്യകാരൻ മാത്രമായിരുന്നില്ല. നമ്മൾ പലപ്പോഴും കൃഷ്ണപിള്ള സാറിനെ മനസ്സിലാക്കുന്നത് മലയാള നാടകവേദിയെ പരിവർത്തനത്തിലോട്ട് നയിച്ച പ്രധാനപ്പെട്ട നാടകകൃത്ത് എന്ന നിലയ്ക്ക്, മലയാള ഭാഷാ സാഹിത്യ ചരിത്രത്തെ പുതിയ വഴികളിലെത്തിച്ച സാഹിത്യ ചരിത്ര രചയിതാവ് എന്ന നിലയ്ക്ക്, ഏറ്റവും കാമ്പുള്ള നിരൂപണങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച നിരൂപകൻ എന്ന നിലയ്ക്കൊക്കെ ആണെങ്കിൽ, അതോടൊപ്പം തന്നെ ഏറ്റവും കൃത്യമായ ജനാധിപത്യ ബോധവും രാഷ്ട്രീയ ബോധവും ഉള്ളൊരു മനുഷ്യൻ കൂടെയായിരുന്നു അദ്ദേഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജ് അധ്യാപകരുടെ സംഘടന സ്ഥാപിക്കുന്നതിൻ്റെ പുറകിൽ കൃഷ്ണപിള്ള സാർ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നുള്ളൊരു ചരിത്രവും അതിൻ്റെ പുറകിലുണ്ട്. സാറിൻ്റെ ഒരു താല്പര്യത്തിലാണ് 1958 അങ്ങനെ ഒരു സംഘടന കേരളത്തിലുണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു സംഘടനാ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ കൃത്യമായ പങ്ക് വഹിച്ച കൃഷ്ണപിള്ള സാറിനെ പോലെ ഒരാളുടെ പേരിലുള്ള ഒരു സ്ഥാപനത്തിന് ജനാധിപത്യ വഴികളിലൂടെ മുന്നോട്ടല്ലാണ്ട് പുറകിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, സാംസ്കാരിക പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് മലയാള ഭാഷാ പഠനത്തിന് ഈ സ്ഥാപനം

0: എന്നൊരു വളരെ പ്രധാനപ്പെട്ട പങ്കാണ്.
1: ചടങ്ങിൽ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സ്വാഗതവും ഫൗണ്ടേഷൻ ട്രഷറർ ബി സനിൽകുമാർ നന്ദിയും പറഞ്ഞു.
2: തഴുകി വളർത്തിയ തലമുറകളിൽ നീ തളിർത്തു നിൽക്കുന്നു.
1: പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന എൻ കൃഷ്ണപിള്ള കലോത്സവം 2026 ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ആകാശവാണി

0: சாயந்தனம்.
1: പ്രിയ ശ്രോതാക്കളെ, സെപ്റ്റംബർ 21, അതായത് നാളെ, ലോക അൽസൈമേഴ്സ് ദിനം. ഈ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് സായന്തനത്തിൽ. മറവി രോഗികളെ പരിചരിക്കുന്നവർക്ക് ശാസ്ത്രീയ പരിശീലനത്തിന്റെ ആവശ്യകത. ഡോക്ടർ രാജു ഡി കൃഷ്ണപുരം നയിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ സജീവ് വി, ശ്രീമതി റീന മാത്യു, ശ്രീമതി മായാബാബു.
2: സെപ്റ്റംബർ 21 വേൾഡ് അൽസൈമേഴ്സ് ഡേ, മറവി രോഗികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിനം. ഈ ദിനം മാത്രമല്ല, ഈ മാസം മുഴുവൻ, സെപ്റ്റംബർ മാസം മുഴുവൻ മറവി രോഗം അത് സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തികൾക്കുമുണ്ടാക്കുന്ന ആകുലതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മാസം തന്നെയാണ്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ വി സജീവ്.
3: നമസ്കാരം സാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പാലമിൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്.
2: ശ്രീമതി റീന മാത്യു.
4: ഞാൻ റിട്ടയേർഡ് ഫാർമസിസ്റ്റ്, ആയുർവേദ ഡിപ്പാർട്ട്മെന്റ്, കോട്ടയം ജില്ലയിൽ നിന്നാണ് ഞാൻ 2024 വിരമിച്ചത്.
2: ശ്രീമതി മായാബാബു.
5: ഞാൻ സോഷ്യൽ വർക്കറാണ്.
2: ലോകാരോഗ്യ സംഘടന ഈ വർഷത്തെ തീമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞാൽ മികച്ച പരിചരണമേകാനാകും എന്നതാണ്. ആഗോളതലത്തിൽ ആചരിക്കുന്ന ഈ തീമിന് പുറമെ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മറവി രോഗികളുടെ പരിചരണത്തിൽ ശാസ്ത്രീയമായ പരിശീലനത്തിന്റെ അനിവാര്യത. മറവി രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മറവി എന്താ, ഓർമ്മയെന്താ എന്ന് നമ്മൾ വേർതിരിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഡോക്ടർ സജീവ്, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: സാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓർമ്മയിൽ നിന്നാണല്ലോ മറവി തുടങ്ങുന്നത്. ആദ്യമായി ഈ വാക്കിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ജർമ്മൻ ഫിഷക്കൂരനായിരുന്ന ഡോക്ടർ അലോയിസ് അൽഷെയ്മർ എന്ന ഒരു ഡോക്ടറുടെ പേരിൽ നിന്നാണ് ഈ അൽഷെയ്മേഴ്സ് എന്ന പദം തന്നെ വരുന്നത്. 1901 അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഒരു രോഗിയിൽ കണ്ട ചില സ്വഭാവ വ്യതിയാനങ്ങൾ, മറവിയുടെ ചില പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് അദ്ദേഹം ചില പര്യാലോചനകൾ നടത്തി. അദ്ദേഹം ചികിത്സ തുടർന്നുകൊണ്ടിരിക്കെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയി. ഏകദേശം ഒരു 5 വർഷത്തിന് ശേഷം ഈ രോഗി മരിച്ചു. മരിച്ചതിന് ശേഷം ഈ ഡോക്ടർ വീണ്ടും ഈ രോഗത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം കാണാൻ തിരിച്ചെത്തി രോഗിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. അവരുടെ മസ്തിഷ്കം എടുത്ത് പരിശോധിച്ചതിന് ശേഷമാണ് അതിനകത്ത് കുറേ വ്യതിയാനങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ തുടർന്ന് അദ്ദേഹം 1910 ഇതൊരു പ്രബന്ധമായി അവതരിപ്പിച്ചു. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനായ മറ്റൊരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എമിൽ ക്രിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് തൻ്റെ സുഹൃത്തായ അൽഷെയ്മേറിൻ്റെ പേരിൽ ഈ രോഗത്തിന് നാമകരണം ചെയ്തത്. സാറ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും അൽഷെയ്മർ എന്ന് പറയുമ്പോൾ ഒരു മറവി രോഗം എന്നുള്ളൊരു പദത്തിലൂടെയാണ് സമൂഹം എപ്പോഴും അറിയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വെറുമൊരു മറവി അല്ലെങ്കിൽ ഓർമ്മക്കുറവ് മാത്രമല്ല, മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറേയേറെ മാനസിക ഗുണങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ

0: എന്നാണ് പറയുന്നത്. ഈ ഗുണങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായിട്ട് വളരെ ക്രമത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ആ ഡിമെൻഷ്യയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണ് അൽഷിമേഴ്സ് ഡിസീസ്. അപ്പോൾ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ വ്യക്തികളുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടു പോകുന്നു. യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ളതും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ളവരുടെ ശേഷി നഷ്ടപ്പെട്ടു പോകാം. കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ളവരുടെ കഴിവ് കുറയുന്നു. ഭാഷ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അത് കാരണം ആശയവിനിമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. പിന്നീട് പെരുമാറ്റത്തിന് പല വ്യതിയാനങ്ങളുണ്ടാവാം, വ്യക്തിത്വ പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയാണ് അൽഷൈമേഴ്സ് രോഗത്തിൽ കാണപ്പെടുന്നത്.
1: റീന മാത്യുവിൻ്റെ അനുഭവത്തിൽ അമ്മയും അച്ഛനും ഈ രണ്ടു പേരും രണ്ട് ഘട്ടത്തിലായിട്ട് ക്രമേണ ഓർമ്മ നഷ്ടപ്പെട്ടവരാണ്. അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അത് മനസ്സിലായത്?
2: എൻ്റെ അമ്മ വളരെ നന്നായി സംസാരിക്കുകയും പെരുമാറുകയും പാട്ട് പാടുകയും പാചകം ചെയ്യുകയും എല്ലാ കാര്യങ്ങളും വളരെ തന്മയത്വത്തോടെ നല്ല അടുക്കും ചിട്ടയോടും ചെയ്തു വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 2018 അമ്മ മരിക്കുന്നത്. പ്രമേഹം നന്നായിട്ടുണ്ടായിരുന്നു. ഗുളിക ഒക്കെ മാറി ഇൻസുലിൻ എടുക്കുന്ന അവസ്ഥയിലുമൊക്കെ ആയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം അമ്മയുടെ സംസാരം വളരെ കുറഞ്ഞു. പത്രം വായിക്കുന്ന ശീലം കുറഞ്ഞു. ആൾക്കാരോട് ഇടപെടുന്ന ആ ഇതിൽ നിന്ന് അമ്മ ഉൾവലിയുന്ന ഒരു പ്രകൃതത്തിലേക്ക് അമ്മ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ഒക്കെ നമ്മളിതും സൂചിപ്പിക്കുമായിരുന്നു. മറ്റുള്ള ചെക്കപ്പിന് പോകുന്ന സമയത്ത് തന്നെ പ്രായത്തിന്റെ ആയിരിക്കും, അങ്ങനെ ആണ് അതിനുള്ള മറുപടി തന്നത്. ഒരു ദിവസം ഞാനിതുപോലെ ഉള്ളി പൊളിക്കാനായിട്ട് മുറത്തിനകത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. കുറച്ചു കഴിഞ്ഞൊരു 5-10 മിനിറ്റിന് ശേഷം ഞാൻ നോക്കുമ്പോൾ മുറത്തിനകത്ത് തൊലി മാത്രം മുഴുവൻ പൊളിച്ച് അതിനെ മുഴുവൻ അങ്ങ് മാറ്റി,
1: ഇതളുകളാക്കി മാറ്റി.
2: എന്താണ് അമ്മേ എന്ന് ചോദിച്ചപ്പോ അമ്മയ്ക്ക് ഒന്നും അമ്മ പറയുന്നില്ല. എന്ത് പറ്റിയതാണെന്ന് അമ്മയ്ക്കും അറിയില്ല. അമ്മ ആ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അങ്ങ് തുടർന്നുകൊണ്ടേ ഇരുന്നു. എവിടെ നിർത്തണം, സവോളയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് വേണ്ടത്, അങ്ങനെയൊന്നും അമ്മയുടെ ചിന്തയിലില്ലായിരുന്നു. അപ്പോഴേ ഒരു അപകടം ഞാൻ മണത്തി. ഇത് അത്ര ശരിയായ ഒരു പോക്കല്ലല്ലോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. അപ്പൊ അങ്ങനെ ഒരു മറവിയുടെ
1: ഘട്ടത്തിൽ ഓർമ്മയിൽ നിന്ന് പോയി എന്നാണോ മനസ്സിലാക്കിയത്?
2: ആ അമ്മയ്ക്ക് എന്ത് പറ്റി, അത് എന്താണ് അമ്മ ഇങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. അതിന് ഉത്തരമൊന്നും അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. കാരണം വാക്കുകൾക്ക് വേണ്ടി അമ്മ ഭാഷ പ്രയോഗിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് അമ്മയിൽ നിന്ന് തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. ഒന്നും അതിന് മറുപടി അമ്മ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇങ്ങനെ എന്റെ മുഖത്തേക്ക്
1: നോക്കിയിരിക്കുന്നത്
2: മാത്രമായിരുന്നു അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്.
1: അപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇതിന്റെ ഒരു വിശദീകരണം നൽകാൻ പറ്റുമായിരിക്കും.
0: റീന മാഡം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 2-3 പോയിന്റുകൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്താവുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഡം പറഞ്ഞു അമ്മ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചില വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. ഇവിടെയാണ് നമ്മൾ ഈ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു ഘടകം വരുന്നത്. സാധാരണ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നതിന്റെ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു 19-20 വയസ്സാകുമ്പോഴത്തേക്കും സാധാരണ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെട്ടു വരും. പിന്നീട് ഒരു തുടർച്ചയായിട്ട് ആ വ്യക്തിത്വത്തിന്റെ പല രീതിയിലുള്ള പ്രതിഫലനങ്ങളായിരിക്കും ജീവിതമൊട്ടാകെ നമ്മൾ കാണുന്നത്. അതിന് മാറ്റങ്ങൾ വരാൻ ചിലപ്പോൾ കടുത്ത ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയോ മാനസിക ഷോക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മനുഷ്യന്റെ വ്യക്തിത്വത്തിന് മാറ്റങ്ങൾ വരാം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു വ്യക്തിത്വം രൂപപ്പെട്ട് സാധാരണ പോലെ ഒരു ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ കുറച്ച് കാലഘട്ടം കഴിഞ്ഞ, അതായത് ഒരു 50-60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് കഴിയുമ്പോൾ ഈ വ്യക്തിത്വത്തിനും സാരമായ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആദ്യ സൂചനകളായിട്ട് മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലെ രോഗത്തിൻ്റെ സൂചനകൾ എന്നുള്ള രീതിയിൽ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് മാഡം പറഞ്ഞൊരു പ്രശ്നമാണ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഷാ പ്രയോഗത്തിന് അവർക്ക് ചില വ്യത്യാസങ്ങളുണ്ടാകുന്നു. കാരണം സ്പീച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന കഴിവുകളിലൊന്നാണ്. അതിന് ചില വ്യതിയാനങ്ങളുണ്ടാകുന്നു. അവരുടെ വാക്കുകൾ ഇപ്പം നമ്മൾ സാധാരണ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വരിയിലായിരിക്കും മറുപടി പറയുന്നത്. പകരം ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കുന്ന വ്യക്തികൾ ഒന്നോ രണ്ടോ വാക്കുകളിൽ അത് ഒതുക്കും. അപ്പം അതും അതിൻ്റെ പ്രധാനപ്പെട്ട സൂചനകളിലൊന്നാണ്. കാര്യങ്ങൾ മറന്നു പോകുന്നു എന്ന് മാത്രമല്ല ഭാഷാപ്രയോഗത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് ഈ കെയർ ഗിവേഴ്സ് എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. അവർക്ക് പരിശീലനം ആവശ്യം ആയത് എന്തുകൊണ്ടെന്നുള്ളത് ഒരു പോയിന്റും കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പം മാഡം പറഞ്ഞു ഉള്ളി തൊലിച്ചിട്ടു, അത് എന്തുകൊണ്ടാണ്? നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നും, ഇതെന്താണ് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തോന്നും. നേരെ മറിച്ച് ഇത് ഈ രോഗത്തിന്റെ ഭാഗമാണെന്ന് കൂടെ നിൽക്കുന്ന ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് ദേഷ്യം തോന്നത്തില്ല. അതിനനുസരിച്ച് പോട്ടെ സാരമില്ല, നമുക്ക് അടുത്തെടുത്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്കൊരു പരിഗണനയോടുകൂടി അവരെ സമീപിക്കാൻ കഴിയും. അപ്പം ഈ പരിശീലനം എന്ന് പറയുന്നത് ഇത് ഓരോ സൂക്ഷ്മമായ തലത്തിലും നമുക്ക് ആ പരിശീലനം കൊണ്ട് ഗുണമുണ്ടാവുന്നതാണ്.
1: അതായത് ഡോക്ടർ പറഞ്ഞു വന്നത് ഈ രോഗി എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് തിരിച്ചറിയാനുള്ള ശേഷി പരിചാരകനുണ്ടാവണം.
0: അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ സർ ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് ഈ പരിചാരകൻ എന്നുള്ള ഒരു കെയർ ഗിവർ, പരിചാരകൻ അല്ലെങ്കിൽ സംരക്ഷകൻ എന്നൊക്കെ നമുക്ക് പറയാം. സംരക്ഷകൻ അല്ലെ സംരക്ഷക, ആരാണിത് സംരക്ഷകർ എന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. നമുക്ക് സംരക്ഷകർ

0: രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. ഇൻഫോർമൽ സംരക്ഷകർ അല്ലെങ്കിൽ അനൗപചാരിക സംരക്ഷകർ അല്ലെങ്കിൽ പരിചാരകർ എന്ന് പറയും. അതായത് പ്രധാനമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും. മകനാവാം, മകളാവാം, അല്ലെ മരുമകൻ, മരുമകൾ, അല്ലെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെ ബന്ധുക്കൾ, ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ ഇൻഫോർമലായിട്ടുള്ള അനൗപചാരിക സംരക്ഷകർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഫോർമൽ അല്ലെങ്കിൽ ഔപചാരികമായിട്ട് ഉള്ള സംരക്ഷകർ, അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് കെയർ ഗിവേഴ്സ് എന്ന് പറയും. ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുണ്ട്. ഇവർക്ക് രണ്ടു പേർക്കും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടായിരിക്കേണ്ടതും അതിനെക്കുറിച്ച് പരിശീലനം ലഭിക്കുന്നതും അത്യന്താപേക്ഷിതമായ കാര്യമാണ്.
1: ഇതേക്കുറിച്ച് മായാബാബുവിൻ്റെ അനുഭവം എന്താണ്?
2: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ശരിയായ ഒരു കാര്യമാണ്. നമ്മൾ കുടുംബത്തിലുള്ളവരാണ് നോക്കുന്നതെങ്കിൽ തന്നെയും കുടുംബത്തിലെ എല്ലാവരും ഈ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പരിചരിക്കുന്ന ആൾ മാത്രമല്ല, ബാക്കി എല്ലാവരും ഈ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ ആ പരിചരിക്കുന്ന ആളെ കൂടെ കൂടുതൽ സംരക്ഷിക്കാനായിട്ട് പറ്റും. അത് കൂടുതലും ഈ രോഗാവസ്ഥയിലുള്ള ആളുടെ നല്ല പരിചരണത്തിനും അത് അത്യന്താപേക്ഷിതം ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അയൽവാസികൾക്കായാലും സമൂഹത്തിനായാലും കൂടുതൽ ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ രോഗത്തിന്റെ അവസ്ഥയുടെ തീക്ഷ്ണത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും.
1: അമ്മയ്ക്കും മായയുടെ ഭർത്താവിന്റെ അമ്മയ്ക്കും ഇതേ അവസ്ഥ വന്നപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്?
2: ഭർത്താവിന്റെ അമ്മയായിരുന്നു വീട്ടിൽ കുക്ക് ചെയ്യുന്നതൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അപ്പം ആദ്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നോബ് മാത്രം തുറന്നു വെക്കുക, എന്നിട്ട് അതിന്റെ മേളിൽ എന്തെങ്കിലും അടപ്പോ വല്ലതും എടുത്തു വെക്കുക. അപ്പൊ ഗ്യാസ് ലീക്കാകും. പല തവണകളിൽ ഇങ്ങനെ ഗ്യാസ് ലീക്കായി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് തീ ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോകുന്നു എന്നുള്ള ഒരു കാര്യം. അത് ഞാൻ വീണ്ടും കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് പല കാര്യങ്ങളിലും അമ്മ ഇങ്ങനെ മറന്നുപോയിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കി. പ്രത്യേകമായിട്ട് പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു അമ്മ. സ്വന്തമായിട്ടായിരുന്നു മരുന്നെടുത്ത് കഴിക്കുന്നത്. ഈ മരുന്ന് കഴിക്കുന്നത് അമ്മ പല ദിവസങ്ങളിൽ മറന്നുപോയി. ഒരു ദിവസം പെട്ടെന്ന് അബോധാവസ്ഥയിലേക്കായി. അപ്പോൾ പ്രഷർ പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ പ്രഷർ ഹൈ ആയി. അപ്പം ഞാൻ മരുന്നിൻ്റെ കവർ നോക്കിയപ്പോഴാണ് ടാബ്ലറ്റുകളുടെ എണ്ണം അതുവഴി അതിനകത്തുണ്ട് മരുന്ന് കഴിക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ട്.
1: ഓ, ഈ ദിവസങ്ങളിലൊന്നും അമ്മ
2: മരുന്ന് കഴിച്ചിട്ടില്ല.
1: എന്നിട്ട് നിങ്ങളോട് പറയുന്നു കഴിച്ചു?
2: നമ്മൾ ചോദിക്കുമ്പോൾ മരുന്ന് കഴിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു അവസ്ഥ വന്നപ്പോ, ഒരു അബോധാവസ്ഥയിലേക്ക് വന്നപ്പം മരുന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മരുന്നുകളുടെ ടാബ്ലറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഇത് കഴിച്ചു എന്ന് പലപ്പോഴും മറന്നുപോകുന്നതാണ്, കഴിക്കുന്നില്ല, കഴിച്ചു എന്ന് നമ്മളോട് പറയുന്നു. അതൊരു കൂടുതലായിട്ടുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് പോകാൻ അത് കാരണമായി തീർന്നു.
1: ഇതൊരു മരുന്ന് കഴിക്കൽ മാത്രമല്ല, അത് മാത്രമല്ലല്ലോ മറന്നു പോകുന്നത്, അതിനെന്താണ് ഡോക്ടർ പറയാനുള്ളത്?
0: അതായത് ദൈനംദിന ജീവിതത്തിൽ ഒരു വ്യക്തി ഇടപെടുന്ന പല മേഖലകളിലും പല ഘടകങ്ങളും പതുക്കെ പതുക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം മാഡം പറഞ്ഞു അടുക്കളയിൽ കാര്യങ്ങൾ ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ കൂടുതലായിട്ട് ഇടപെടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് പ്രായമായവർ അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പം അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട് അവർ സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്ന ചില സാധനങ്ങൾ അതിനകത്ത് എന്താണ് അതിൻ്റെ കൂട്ടുകൾ അവർ മറന്നുപോയെന്നിരിക്കും. അതൊരു പ്രധാനപ്പെട്ട സൂചനകളാണ്. ലോകാരോഗ്യ സംഘടനയുടെ തീം വെച്ച് തന്നെ നമുക്ക് പറയാം, മുൻകൂട്ടി നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളത്തേക്കെങ്കിലും ഈ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കുന്ന കൂട്ടുകൾ മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഓരോരോ പാചകത്തിന് വേണ്ടി ആവശ്യമായ വസ്തുക്കൾ വെച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അവർ മറന്നു പോകുന്നു. ഇത് കാണാതെ പലയിടത്ത് തിരഞ്ഞ് അങ്ങനെ സമയങ്ങൾ പോകുന്നു. അതിനുശേഷം മറ്റൊരു പ്രധാന പ്രശ്നം ഈ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ സംരക്ഷകർ,
1: ഡോക്ടർ അതിന്റെ ഇടയ്ക്കൊരു കാര്യം, ഇവര് മറന്നുപോകുന്ന കാര്യം അവരറിയുന്നുമില്ല.
0: അതാണ്, ചുറ്റുമുള്ളവരാണ് ഇത് അറിയുന്നത്. അതാണ്, ചുറ്റുമുള്ളവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും ചുറ്റുമുള്ളവരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ആരും ഇതിനകത്ത് മാറി നിൽക്കുന്ന വ്യക്തിയൊന്നുമല്ല. ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാവും ഈ ചുറ്റുമുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ കെയർ ഗിവറാണ്, അല്ലെ സംരക്ഷകരാണെന്നൊരു ധാരണ നമുക്ക് ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ മാഡം പറഞ്ഞു ഗ്യാസിൻ്റെ നോബ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോകുന്നു കത്തിക്കാതെ. അപ്പോൾ ആലോചിച്ച് നോക്കുക, കുടുംബത്തിന് എത്ര വലിയൊരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ചെറിയ സൂചനയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഗ്യാസ്, തീയ്, പാചകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ചിലപ്പോൾ അവർ വെളിയിലിറങ്ങി പോയിട്ട് തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഈ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാനസിക ഗുണങ്ങളിലൊന്നാണ് സ്ഥലകാലങ്ങളെക്കുറിച്ചുള്ള ബോധം. അത് ക്രമേണ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അവരങ്ങോട്ട് ചിലപ്പോൾ പോകും, തിരിച്ചു വരാനുള്ള വഴി മറന്നു പോകും. അവിടെ ആരാണ് കെയർ ഗീവറായിട്ട് നിൽക്കേണ്ടതെന്നുള്ളതാണ് ചോദിച്ചത്. അവിടെ കെയർ ഗീവർ സമൂഹമാണ്. പ്രായമായൊരു വ്യക്തി വെളിയിൽ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കുന്ന അവർ അസ്വാഭാവികമായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ തിരിച്ച് വീട്ടിലെത്തിക്കുക, അല്ലെങ്കിൽ എവരെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കുക എന്നുള്ളത് സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അതാണ് സമൂഹം അവിടെ കെയർ ഗീവറായിട്ട് മാറുകയാണ്.
1: നേരത്തെ ഡോക്ടർ ഫോർമൽ ഇൻഫോർമൽ കെയർ ഗീവേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ വീടുകളിലെ ഇത്തരമുള്ള അവസ്ഥയിലുള്ള ഏതൊരു വ്യക്തിയുടെയും പരിചാരകരായി വരുന്നത് അവരുടെ വീട്ടിൽ ഒപ്പം താമസിക്കുന്ന മക്കളോ മരുമക്കളോ ബന്ധുക്കളോ ആണ്.
0: അതെ, തീർച്ചയായും.
1: അവരൊരു കാരണവശാലും എവിടെയും

0: ഗിവിംഗ് പഠിച്ചിട്ടുള്ളവരല്ല. അപ്പോൾ അവരുടെ ജീവിതം ഏത് തരത്തിലാവും?
1: അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് അനുഭവിച്ച ഓരോ വ്യക്തികളോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു പ്രതിസന്ധി നേരിടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ശാരീരിക രോഗം, മാരകമായിട്ടുള്ള ശാരീരിക രോഗമാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും, അത് ഡോക്ടർമാർ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്ന മാർഗ്ഗങ്ങളും രീതികളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നു, കൂടുന്ന എന്തൊക്കെ സാഹചര്യങ്ങളാണ് അത് മനസ്സിലാക്കാനുള്ള എല്ലാം പറഞ്ഞു കൊടുക്കും. കൃത്യമായ രൂപരേഖയോടുകൂടി നമുക്ക് മറ്റു രോഗങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നേരെ മറിച്ച് അൽഷെയ്മേഴ്സ് രോഗത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി, ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളായിരിക്കും ഈ വീട്ടിലുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അത് വലിയൊരു പ്രതിസന്ധിയായിരിക്കും. ഇത് എങ്ങനെ തരണം ചെയ്യണം, എന്താണ് ഇത് മനസ്സിലാക്കേണ്ടത്, വൈകാരികമായ വിക്ഷോഭങ്ങൾ, കോപം, അസ്വസ്ഥതകൾ, ഉറക്കക്കുറവ്, മാനസികമായ അസ്വസ്ഥത, ഇതെല്ലാം നിരന്തരം അവരും അനുഭവിച്ചുകൊണ്ടിരിക്കും. അൽഷെയ്മേഴ്സ് രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി രോഗി ഒരു പക്ഷേ അനുഭവിക്കുന്നതിൽ കൂടുതലായിരിക്കും സംരക്ഷകർ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും പരിശീലനം നൽകുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള പരിശീലനത്തിന് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ലഭ്യമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയുന്നത്.
0: തീർച്ചയായിട്ടും. അതുകൊണ്ട് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിചരണം ഓരോ വ്യക്തിയും പഠിക്കേണ്ടതാണ്.
1: അതെ,
0: ഇതിനു വേണ്ടിയാണ് കോട്ടയത്ത് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ IUCDS എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിമെൻഷ്യ കെയർ പാലായുമായി ചേർന്ന് പരിശീലനത്തിൻ്റെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. റീനയും മായയും കോഴ്സിൽ പങ്കെടുത്തവരാണ്. പങ്കെടുത്തതിന് മുൻപും പങ്കെടുത്തതിന് ശേഷവുമുള്ള നിങ്ങളുടെ ഒരു അനുഭവം എന്താണ്? മായയ്ക്ക് എന്താണ് പറയാനുള്ളത്?
2: എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, രണ്ടുപേരെ ഞാൻ സംരക്ഷിച്ചല്ലോ വീട്ടിൽ. ഞാൻ അന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് അവരെ പരിചരിക്കാമായിരുന്നു, അല്ലെ ഇതിൻ്റെ ഓരോ ഘട്ടവും എങ്ങനെയാണെന്നുള്ളത് സയൻറ്റിഫിക്കായിട്ടൂടെ ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇവരെങ്ങനെയാണ് ഇവരുടെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇവരുടെ വൈകാരിക ഇതുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി പോകാനായിട്ട് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് സാധിക്കുമായിരുന്നു.
1: മെച്ചപ്പെട്ട
2: രീതിയിൽ അവർ മെച്ചപ്പെട്ട പരിചരണം അവർക്ക്
1: കൊടുക്കും,
2: ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളെ കുറയ്ക്കാൻ പറ്റും.
1: ഒരു പരിശീലനം ലഭിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് അൽഷെയ്മേഴ്സ് രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ കുറച്ചുകൂടെ കരുണയോടുകൂടി നമ്മൾ സമീപിക്കാൻ. നേരെ മറിച്ച് അങ്ങനെ ഒരു പരിശീലനം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രതികരണത്തിനും മാറ്റം വരുത്താൻ കഴിയും. അതായത് സാധാരണ രീതിയിൽ നമ്മുടെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുന്നു, അതിനോട് നമ്മൾ വൈകാരികമായി പ്രതികരിക്കുന്നു, റിയാക്ട് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് അവിടെ ഒരു പരിശീലനം ലഭിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ റിയാക്ട് എന്നുള്ളത് വഴി റെസ്പോണ്ട് എന്നുള്ളതാണ്. മലയാളത്തിൽ ഈ രണ്ട് വാക്കുകൾക്കും പ്രതികരണം എന്നുള്ളതാണ് അർത്ഥമെങ്കിലും, പക്ഷേ ഈ റിയാക്ട് എന്ന് പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടാവുന്നു, അതിനോട് നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നതാണ് റിയാക്ട്. നേരെ മറിച്ച് ഒരു വാക്കുകൂടി അതിനകത്ത് വികാരവും കൂടാതെ വിചാരവും കൂടി കടന്നു വരുമ്പോഴാണ് റെസ്പോണ്ട് എന്നുള്ള ഒരു വാക്ക് വരുന്നത്.
2: നമ്മുടെ സമീപനത്തിന്റെ രീതി,
1: നമ്മുടെ സമീപനത്തിനാണ് മാറ്റം വരുന്നത്. അവരുടെ ബിഹേവിയറിന് മാറ്റം വരാതെ സ്വഭാവത്തിന് മാറ്റം വരുത്തുക എന്നുള്ളതല്ല, നമ്മുടെ സമീപനത്തിന്, നമ്മുടെ മനസ്സിലാക്കലിന് മാറ്റം. ചിലർ പറയും അമ്മയെ കാണണമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു 70 വയസ്സുള്ള അല്ലെങ്കിൽ 80 വയസ്സുള്ള ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിയ ഒരാളുടെ അമ്മയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ മരിച്ചു പോയിരിക്കാം. അമ്മ എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ചിലൊരു പ്രശ്നമുണ്ടാകും. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മൾ സാധാരണ രീതി നമ്മൾ പറയുന്നത് നിങ്ങളുടെ അമ്മ നേരത്തെ മരിച്ചു പോയതില്ല, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് നമ്മൾ സാധാരണ അല്ല ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത് നമ്മൾ പറയാം. അതൊരു റിയാക്ഷനാണ്. നേരെ മറിച്ച് അതിൻ്റെ റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അമ്മയെക്കുറിച്ച് ചോദിക്കാം, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ആളിനോട് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആ രീതിയിലേക്ക് അവരുടെ തോന്നലുകളും അല്ലെങ്കിൽ അവരുടെ സംസാരവും മാറിപ്പോകും. ഇവിടെയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ അവരെ എതിർക്കുക എന്നുള്ളതല്ല, അവരോട് വാദിക്കുക, എതിർക്കുക എന്നുള്ളത് പറഞ്ഞാൽ ഒരു രീതിയിലും നടപ്പിലാവുന്ന കാര്യമല്ല. കാരണം നമുക്കറിയാം ഈ യുക്തി എന്ന് പറയുന്നത് അതിനെ നമ്മുടെ തലച്ചോറാണ് അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കമാണ് യുക്തിയെ കൺട്രോൾ ചെയ്യുന്നത്. ആ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം ക്രമേണ താഴേക്ക് പോകുന്നത് കാരണം യുക്തി വിചാരം അവർക്ക് നടക്കും. നമ്മൾ എത്രയൊക്കെ വിശദീകരണങ്ങൾ കൊടുത്തു, അമ്മ മരിച്ചുപോയി, 80 വയസ്സ്, അമ്മയല്ലേ അത് ചെയ്ത്, ഓർമ്മയില്ല ആ ദിവസമാണ് മരിച്ചുപോയത് എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് ഓർമ്മ കിട്ടണമെന്നില്ല. നേരെ മറിച്ച് അമ്മയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ അവർ പറയും. അപ്പോൾ ആ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആ നിമിഷം നമുക്ക് തരണം ചെയ്തു പോകും.
0: അതിനൊരു ഗുണം കൂടെ ഉണ്ട്, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിലവിലുള്ള ഓർമ്മകൾ അത് മരിച്ചു പോകാതെ സജീവമാക്കി
1: നിലനിർത്തുകയും ചെയ്യും,
0: നിലനിർത്താം.
1: അത് ചിലപ്പോൾ സന്തോഷമുള്ള ഓർമ്മകളായിരിക്കും, കുറച്ചുകൂടെ സമാധാനം ഓർക്കുന്നത്.
0: അതെ അതെ. ഇതേപ്പറ്റി റീന മാത്യുവിന് എന്താണ് പറയാനുള്ളത്?
3: രോഗിയെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. രോഗിയെ പരിചരിക്കുന്ന ആളുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും വളരെയധികം വ്യത്യാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് ഈ ട്രെയിനിങ് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം അതായിരുന്നു. നേരത്തെ നമുക്കിത് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് പലതും ഇവരെ നമ്മുടെ കാഴ്ചപ്പാടുകളെ അതനുസരിച്ച് മാറ്റി ഇവരെ നന്നായിട്ട് നമുക്ക് കുറെ കൂടി നല്ല രീതിയിൽ പരിചരിക്കാമായിരുന്നല്ലോ.
0: ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഈ പരിശീലനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ ഈ രോഗിയുടെ മനസ്സായി മാറാൻ പരിചാരകർക്ക് പറ്റും. ഒരു ഹോമിയോ ഡോക്ടർ എന്ന നിലയിൽ ഹോമിയോപ്പതിക്ക് ഇക്കാര്യത്തിൽ വലിയ സേവനം.

0: ആർക്കാണ് ചെയ്യാനുള്ളത്? അതേക്കുറിച്ച് ഡോക്ടർ സജീവ് ഒന്ന് പറയുമോ?
1: നമുക്കറിയാം, ഡിമെൻഷ്യ എന്ന രോഗം പൂർണ്ണമായിട്ട് തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും അതിന് ഫലപ്രദമായ രീതിയിൽ നിരന്തരം ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഹോമിയോപ്പതി ഔഷധങ്ങൾ നൽകുന്നതിലൂടെ നമുക്ക് സാധിക്കും.
0: അതായത് ഓരോ ദിവസവും ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസത്തിന് അത് ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് അപ്പോഴപ്പം മരുന്ന് കൊടുത്താൽ വളരെ സുഖകരമായിട്ട് നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സ്വാഭാവികമായ നമ്മുടെ ശ്രോതാക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, മറവി രോഗം, ഡിമെൻഷ്യ എന്നൊക്കെ കേട്ടു, ഇതിൻ്റെ പ്രാഥമികമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടറൊന്ന് പറയുമോ?
1: ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാം വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ മറവി രോഗം എന്ന് തന്നെയാണ്, ഓർമ്മകളില്ലാതാവുക. അതായത് നിത്യജീവിതത്തിൽ നമ്മളിപ്പോൾ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന, നമ്മൾ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ താക്കോൽ വെച്ചിട്ട് എവിടെയാണെന്ന് മറന്നു പോവുക. ഇത് പക്ഷേ നമ്മളെല്ലാം ആലോചിക്കുക, നമ്മളെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, സാധാരണ ഉള്ളൊരു അവസ്ഥയിലുള്ള ഒരു മറവിയും മറവി രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നത് തമ്മിൽ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണ വ്യക്തികളാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ എവിടെയാണ് വെച്ചതെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഒരു ചെറിയ സമയത്തിൻ്റെ വ്യത്യാസം മാത്രം. നേരെ മറിച്ച് ഒരു മറവി രോഗം ബാധിച്ച ഒരാളിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എത്ര അവർ ചിന്തിച്ചെടുത്തു കഴിഞ്ഞാലും അവർക്ക് എവിടെയായിരിക്കും ആ വസ്തുക്കൾ വെച്ചതെന്ന് അവർക്ക് ഓർമ്മ കിട്ടത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യതിയാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ആദ്യ സ്റ്റേജിലൊക്കെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ പേരുകൾ ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും, ചിലപ്പോൾ അത്ര സ്ഥിരമായിട്ട് ഇടപെടാത്ത ബന്ധുക്കളുടെ പേരുകളായിരിക്കും പലപ്പോഴും മറന്നു പോകുന്നത്.
0: ലോകാരോഗ്യ സംഘടനയുടെ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിചരണം പഠിച്ചിട്ടില്ലാത്ത, പരിശീലിച്ചിട്ടില്ലാത്ത ആൾക്കാർ അങ്ങനെയുള്ളവരാണ് കേറെങ്കിൽ യഥാർത്ഥ രോഗി മരിക്കുന്നതിന് മുൻപേ 30% പരിചാരകർ മരിച്ചു പോകുന്നുവെന്നാണ്.
1: കാരണം ഒരു രോഗി പരിചാരകർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഏറ്റവും സാധാരണമായിട്ട് വരുന്ന ഉറക്കക്കുറവ്. കാരണം പലപ്പോഴും ഈ രോഗികൾ, അവർക്ക് ഈ സ്ഥലകാലം, കാലം എന്നുള്ള പ്രശ്നം അവരെ ബാധിക്കാത്തത് കൊണ്ട് രാത്രിയാണോ പകലാണോ എന്ന് അറിയില്ല. അവർ ചിലപ്പോൾ പകൽ കിടന്നുറങ്ങിയിട്ട് രാത്രിയായിരിക്കും ഉണർന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം ഇവർ നേരിടുന്ന മാനസിക സമ്മർദ്ദം, അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയോ അച്ഛനോ ആരും ആയിരിക്കാം, അവർക്ക് ഇത്രയും നാൾ വളരെ പ്രിയപ്പെട്ട ആളുകളായിട്ടിരുന്ന വ്യക്തികളായിരിക്കാം. ഈ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷൈമേഴ്സ് എന്ന രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ക്രമേണ അവരുടെ ജീവിതത്തിൽ നിന്നും ഈ വ്യക്തികളെല്ലാം, കുടുംബത്തിലെ മറ്റു വ്യക്തികളെല്ലാം എന്താണ് അവരുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകും. അത് ഏൽപ്പിക്കുന്ന മാനസിക ക്ഷതം വളരെ കൂടുതലാണ്. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി നമ്മളെ തിരിച്ചറിയാതെ പോകുന്ന, അതൊരു മാനസികാഘാതം. പിന്നെ ഇവർക്കുണ്ടാകുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ, അത് കാരണം ഉണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഏൽപ്പിക്കുന്ന ക്ഷതം. പിന്നെ സമൂഹം ആളുകളെ പലപ്പോഴും ഈ സ്റ്റിഗ്മ കാരണം കുറ്റപ്പെടുത്താനുള്ള, അത് ഏൽപ്പിക്കുന്ന പലയിടത്തും എന്നുള്ള
0: സമൂഹം മാത്രമല്ല ബന്ധുക്കൾ തന്നെ.
1: അതെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും ഈ സെൽഫ് അവയർനെസ് നഷ്ടപ്പെട്ടു, അവനവനെ കുറിച്ചുള്ള ബോധം. അത് കാരണം സംഭവിക്കുന്നതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചില്ല എന്ന് പറയും. ഇതെന്താണ്, ഇവർ ചിലപ്പോൾ വീട്ടിൽ വരുന്ന മറ്റുള്ളവരോട് പറഞ്ഞെന്നും ഇരിക്കും. ഇതൊരു പരിശീലനം ലഭിച്ച ഒരാളാണെങ്കിൽ ഇത് മനസ്സിലാക്കി കുഴപ്പമില്ല, ഈ രോഗം കാരണം പറയുന്നതാണെന്ന് മനസ്സിലാക്കും.
0: ആർക്കാണ് പരിശീലനം വേണ്ടത്?
1: പരിശീലനം വേണ്ടത് സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഇതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം. ഒരു പരിശീലനം, ഔപചാരികവും അനൗപചാരികവുമായ പരിശീലനത്തിന് എല്ലാവരും വിധേയരാവേണ്ടതാണ്. കേരളത്തിലെ ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്, അത് കാരണം പ്രായമായവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2030 ആകുമ്പോഴേക്കും നമ്മൾ കേരളത്തിൽ കണ്ടുമുട്ടുന്ന 5-ൽ 1 60 വയസ്സിന് മുകളിലുള്ളതായിരിക്കും. 20% ആളുകളും അതിന് മുകളിലുള്ളതായിരിക്കും. അതിൽ ഒരു 20% ആളുകൾക്ക് ഡിമെൻഷ്യയും കാണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അത്ര രൂക്ഷമായൊരവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം.
0: മോഡേൺ മെഡിസിൻ്റെയും ആയുർവേദത്തിൻ്റെയും കണ്ടെത്തൽ, ആയുർവേദം 1000 ആണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇത് 30 വയസ്സ് കഴിയുമ്പോൾ 35-40 വയസ്സുകളിൽ ആരംഭിക്കുന്നു. അതേ സ്റ്റേജിൽ തന്നെ ഇപ്പോൾ മോഡേൺ മെഡിസിനും ആവർത്തിച്ചുറപ്പിക്കുന്നുണ്ട്, 30-40 ഇടയ്ക്കാണ് മറവി രോഗം തുടക്കുന്നത്. ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും, എങ്ങനെ തടയാൻ പറ്റും, എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും?
1: ചില സാധാരണ രോഗങ്ങളെ കുറിച്ചാണെങ്കിൽ നമുക്ക് ചില ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയും, അല്ലെങ്കിൽ സ്കാനിങ്ങിലൂടെ തിരിച്ചറിയാൻ കഴിയും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം, നമ്മൾ തലച്ചോറിൻ്റെ പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അവിടെ സ്കാനിങ് പോലും നമ്മൾ രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും സ്കാനിങ്ങിൽ വളരെ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് പ്രശ്നം. രക്തപരിശോധനകളാണെങ്കിലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ അൽഷൈമേഴ്സ് പോലുള്ള മറവിയുടെ പ്രശ്നങ്ങളുമായിട്ട് കാണപ്പെടുന്ന ചില അവസ്ഥകളുണ്ട്. അതായത് ചില വിറ്റാമിനുകളുടെ കുറവുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്തരം രക്തപരിശോധനകൾ നടത്തും. ഉദാഹരണത്തിന് വൈറ്റമിൻ B12 ഉണ്ട്, അതിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ചില ഇത്തരം ചില ന്യൂറോസൈക്യാട്രിക് സിംറ്റംസ് കാണപ്പെടാം. വൈറ്റമിൻ D കുറവുണ്ടെങ്കിൽ ചെറിയ ചില പ്രശ്നങ്ങൾ കാണപ്പെടാം. തൈറോയിഡിൻ്റെ രോഗമുള്ളവർക്ക്, ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന രോഗങ്ങൾക്ക് ചില മറവി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും മറവി രോഗം എന്ന നിർണയത്തിലെത്തുന്നതിന് മുമ്പ് ഇതൊന്നും അല്ല എന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൂടാതെ പിന്നെ പറഞ്ഞത്, ഇത് ഏകദേശം അൽഷൈമേഴ്സ് ആണ് എന്ന് നമുക്ക് സൂചനകളുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ

0: ഇവിടേക്കൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ കിട്ടുന്ന സൂചനകൾ തന്നെയാണ്. നമ്മൾ ഈ നിത്യജീവിതത്തിൽ ഇടപെടുന്ന പല മേഖലകളിലും ഈ ഓർമ്മ ഒരു പ്രശ്നം, അതായത് ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ, ഇതേപോലെ സാധനങ്ങൾ വെച്ച് മറന്നുപോവുക, അല്ലെങ്കിൽ മുറി പൂട്ടാൻ കതക് പൂട്ടാൻ മറന്നുപോയിട്ട് പോവുക, സാധനങ്ങൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ കൂട്ടെന്താണെന്ന് മറന്നുപോവുക, ഇതൊക്കെ അതിൻ്റെ വളരെ നേരത്തെയുള്ള സൂചനകളാണ്. പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് സൺഡൗണിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഈ രോഗത്തിൻ്റെ അവസ്ഥകൾ വരുമ്പോൾ പലർക്കും വൈകുന്നേരങ്ങളിലായിരിക്കും ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടി.
1: സൺഡൗണിങ് എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയവുമായിട്ട്
0: ബന്ധപ്പെട്ടതാണ്. സൂര്യൻ അസ്തമിക്കുന്നതിനനുസരിച്ച് എവരുടെയും ഒരവസ്ഥയൊന്ന് താഴേക്ക് പോകുന്നു. സൂര്യൻ കടലിലേക്ക് പോകുന്നത് പോലെ എവരുടെ ബോധവും ഒരു താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണ് സൺഡൗണി. ഇതിൻ്റെ ചിലപ്പം വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ സൂചനകൾ കാണാം. അതായത് പകൽ സമയങ്ങളിൽ വളരെ ഊർജ്ജസ്വലതയോടും ഒക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വളരെ വല്ലാത്ത രീതിയിൽ അങ്ങ് അവരുടെ ആ ഉന്മേഷവും അതെല്ലാം നഷ്ടപ്പെട്ട് അങ്ങ് തീരെ തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. ഇത് ചിലപ്പോൾ അതിൻ്റെ വളരെ നേരത്തെ തന്നെയുള്ള ഒരു സൂചനയായിരിക്കാം.
1: എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലുമൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് കുറ്റബോധം വരെ വരും.
0: അതെ, അതും ഇതിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഈ രോഗി പരിചാരകരുടെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് ഈ കുറ്റബോധം എന്ന് പറയുന്നത്. അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു, അല്ലെ മരിച്ചതിന് ശേഷം കുറച്ചുകൂടെ മെച്ചപ്പെട്ട, അതുപോലും നമുക്ക് ഈ കൃത്യമായ പരിശീലനത്തിലൂടെ കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
2: നമ്മുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്, സൈൻ ചെയ്ത് നോമിനീസ്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവർക്ക് ഓർമ്മയുള്ള സമയത്ത് നമ്മൾ
0: ആദ്യ ഘട്ടങ്ങളിലൊക്കെ അത് നമ്മൾ സൈൻ ചെയ്ത് വെക്കേണ്ടതാണ്.
2: ഉള്ളവർക്ക് നമുക്ക് അത് ഈ കാര്യങ്ങൾ അറിയുവാണെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കും.
0: പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ നമുക്ക് പലപ്പോഴും ഈ സോഷ്യൽ സ്റ്റിഗ്മ, സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു എതിർപ്പുണ്ടാകുമെന്ന് കരുതി വീട്ടുകാർ പലപ്പോഴും ഇത് ഒഴിവാക്കി ഇത് വെളിയിൽ അറിയിക്കാതിരിക്കാൻ നോക്കും. പക്ഷെ അതൊരു വലിയ തെറ്റാണ്. മുൻകൂട്ടി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ബന്ധുക്കളെ അല്ലെ അടുപ്പമുള്ള സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു വെക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്.
2: ഇവരുടെ ഒരു ഐഡി എപ്പോഴും ഉണ്ടായിരിക്കുന്നതും ഇറങ്ങിപ്പോകുന്ന സ്വഭാവം ഒക്കെ ഉള്ളവരെ
0: അവരുടെ കയ്യിലും കഴുത്തിലും ടാഗ് പോലെ ചെയ്തിടുന്നത് നല്ലതായിരിക്കും.
1: അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് വരുമ്പം ശാസ്ത്രീയമായ പരിശീലനമാണ് ആ പരിശീലനം, ഏതാനും കെയറേഴ്സിനല്ല ഏത് മനുഷ്യനും അത്യാവശ്യമാണ് എന്നൊരു ധാരണയിലേക്കാണ് വരുന്നത് എന്ന് തോന്നുന്നു.
0: തീർച്ചയായിട്ടും
3: പ്രായോഗികമായ പരിശീലനം ഇപ്പം എനിക്ക് ലഭിച്ചത് മൂലം എനിക്കുണ്ടാകുന്ന, ഞാൻ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ ഇവരെ ടേക്ക് കെയർ ചെയ്തപ്പോൾ സമയത്ത് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അതെന്താണെന്ന് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും അതിന് ഇന്നതിന് പോംവഴികളുണ്ടെന്നുള്ളത് അവരെ കൂടുതൽ മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നു. അത് പലർക്കും പ്രയോജനപ്പെടുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർ സംസാരിക്കുമ്പോഴാണ് അപ്പോഴും ഇവർ കാണിക്കുന്ന ആദ്യ സ്റ്റേജുകളിൽ ഈ അവസ്ഥകൾ കാണിക്കുന്നത് ഒരു മാനസിക രോഗത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. മാനസിക രോഗത്തെക്കാട്ടിലുപരി ഇതൊരു മറവി രോഗമാണെന്നുള്ള ഒരു ബോധ്യം ഓരോരുത്തരും അറിഞ്ഞിരിക്കുവാണെങ്കിൽ അതനുസരിച്ച് അവരെ കൂടുതൽ പരിചരിക്കുവാനും സമൂഹത്തിലേക്ക് എത്തിക്കുവാനും കൂടുതൽ അറിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാനായിട്ട് വളരെയധികം സാധിക്കും.
1: പരിശീലനം ലഭിക്കാത്ത പരിചാരകരാണെങ്കിൽ അവർ ഈ രോഗിക്കൊപ്പം അവർ ദേഷ്യപ്പെടും, ആങ്സൈറ്റി ഉണ്ടാകും, പിന്നെ അവർക്ക് അവരുടെ സ്വന്തം ജീവിതമുണ്ടല്ലോ.
0: രോഗി കടന്നു പോകുന്ന അവസ്ഥകളിലൂടെയൊക്കെ
1: പരിചാരകനും കടന്നു പോവുകയാണ്. നമ്മുടെ ശ്രോതാക്കൾ ഇത് വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഡോക്ടർ സജീവിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഈ രോഗികളെ പരിചരിക്കുമ്പോൾ അവരെ ഒരു ഡിമെൻഷ്യ രോഗി എന്നുള്ള രീതിയിലല്ല നമ്മൾ പരിക്കേണ്ടത്, ഒരു മനുഷ്യനായിട്ട്. കാരണം അവർക്ക് ഓർമ്മ മാത്രമേ ഉള്ളൂ, നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അവർക്ക് അന്തസ്സുണ്ട്, അവർക്ക് മാന്യതയുണ്ട്, അവർക്ക് സ്നേഹമുണ്ട്, അവർക്ക് ജീവിതാനുഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയുള്ള ഒരു മനുഷ്യനാണ് അവിടെ നിലനിൽക്കുന്നതെന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കും.
1: അതായത് പേഷ്യന്റ് അല്ല, പേഴ്സണാണ്,
0: പേഴ്സണാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം രോഗിയെ മനസ്സിലാക്കേണ്ടത്. പിന്നെ കെയർ ഗിവർ മനസ്സിലാക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം എല്ലാത്തിനും നമ്മൾ പറയുമ്പോൾ സ്നേഹം വേണം, കരുണ വേണം എന്നുള്ളത്. പക്ഷെ ഇവിടെ ഡിമെൻഷ്യ കെയറിൽ ഇത് മാത്രം പോരാ എന്നാണ് പറയുന്നത്. അതിന് എനിക്കൊരു ഉപമ പറയാനുള്ളത്, ഇത് ഒരു ഡിമെൻഷ്യ കെയർ എന്നുള്ള ഒരു വീടായിട്ട് സങ്കല്പിച്ചാൽ അതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷനാണ് സ്നേഹം അല്ലെങ്കിൽ കരുണ. നമുക്കറിയാം ഫൗണ്ടേഷൻ മാത്രം കിട്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമുക്ക് അതിന് ഭിത്തി വേണം, അതിന് മേൽക്കൂര വേണം, മനോഹരമായ നിറങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നത് പോലെ സ്നേഹവും കരുണയും ഒരു വ്യക്തിക്ക് ഉണ്ടാവും. അപ്പം മാഡം നേരത്തെ പറഞ്ഞ പോലെ ക്ഷമയും ഒക്കെ ഉണ്ടാവാം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതെന്താണ് ഇത് ഓരോ സമയത്തും ചെയ്യേണ്ടതെന്നുള്ള ഒരു പരിശീലനത്തിലൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതൊരു വീട് പോലെ കെട്ടിപ്പടുത്ത് സമാധാനമായിട്ട് അവരോടൊപ്പം ജീവിച്ചു പോകാൻ കഴിയത്തുള്ളൂ.
1: അപ്പം നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ സംക്ഷിപ്തം എടുത്താൽ, വീട്ടിലൊരു രോഗി ഉണ്ടായതിന് ശേഷമല്ല പരിശീലനത്തിന് പോകേണ്ടത്. എല്ലാവരും ഈ രോഗത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. ഏത് രോഗം വന്നാലും ചികിത്സയുണ്ട്, കൃത്യമായ ചികിത്സയുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ യുവജനത നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്നു, മുതിർന്നവർ

0: മക്കളുടെ എണ്ണം കൂടി വരുന്നു. ഈ കൂടി വരുന്ന മുതിർന്നവരുടെ എണ്ണം അവരെ ആര് നോക്കും, എങ്ങനെ നോക്കും? അതുകൊണ്ട് ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഓരോ വീട്ടിലെയും ഓരോ വ്യക്തിയും ഇതേക്കുറിച്ച് പരിജ്ഞാനം നേടേണ്ടതുണ്ട്, പരിശീലനം നേടേണ്ടതുണ്ട്. ഞാൻ പരിശീലനം നേടിയാൽ എനിക്ക് എൻ്റെ അയൽവക്കത്തോ എൻ്റെ നാട്ടിലോ ഉള്ളവരെ സഹായിക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ പൂർണ്ണമാക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശ്രോതാക്കൾക്ക് വിശേഷിച്ച് ആ നന്ദിപൂർവം. രാജു ഡി കൃഷ്ണപുരം.
1: മറവി രോഗികളെ പരിചരിക്കുന്നവർക്ക് ശാസ്ത്രീയ പരിശീലനത്തിന്റെ ആവശ്യകത. ഡോക്ടർ രാജു ഡി കൃഷ്ണപുരം നയിച്ച ഈ ചർച്ചയിൽ പങ്കെടുത്തവർ ഡോക്ടർ സജീവ് വി, ശ്രീമതി റീന മാത്യു, ശ്രീമതി മായാബാബു. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: This is ആകാശവാണി തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഇതാ. ചോദ്യം ഇതാണ്: ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയഗാനമുള്ള രാജ്യം ഏതാണ്? ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയഗാനമുള്ള രാജ്യം ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ 5:55 രാത്രി 8 മണിക്ക് തൊട്ടു മുമ്പും.

0: താങ്കളുടെ ചായ
1: ഇ എം ഐ വാടക എങ്ങനെ മാനേജ് ചെയ്യും?
0: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
1: എങ്ങനെ?
0: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
1: ഇത്ര എളുപ്പമോ?
0: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
1: എന്റെ പൊന്നോ വേണ്ട.
0: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചിത്രം കോളേജ് കുമാരൻ, MG ശ്രീകുമാറും ജോസ്നയും ചേർന്ന് പാടിയത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചിത്രം കൽക്കട്ട ന്യൂസ് പാടിയത് ചിത്ര.

0: അശ്മിതേശൻ ഗുപ്ത എന്നിവർ ചേർന്ന്
1: ചിന്താ സെ നിക്കൽ കർ ഉസ് പർ ചിന്താ

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം, ചിത്രം ജൂബിലി.

0: ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചിത്രം അണ്ണൻ തമ്പി, പാടിയത് ജാസി ഗിഫ്റ്റും സംഘവും.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 49 സെക്കൻഡ്. നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി ഇസേ തെൻട്രിൽ ആരംഭിക്കുന്നു. ഇന്നാദ്യം ഇസേ തെൻട്രിൽ ഇഷ്ടഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് വിജി തിരുവനന്തപുരം. അഴകിയ കോലങ്ങൾ എന്ന പടത്തിൽ ഗാനം അല്ലെങ്കിൽ പകൽ നിലാവ് എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിക്കാമോ എന്ന് വിജി ചോദിച്ചിരിക്കുന്നു. പകൽ നിലാവ് എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയ ഗാനം ഇതാ.

പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയാണ് ചില പാട്ടുകൾ. കാലമെത്ര കഴിഞ്ഞാലും മനസ്സ് കൊതിക്കുന്ന ആ പഴയ സുവർണകാലത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് സൽമ ജമാലുദ്ദീൻ, ഇടയക്കുന്നം. വണക്കം മിസ്സേ തെൻട്രൽ, അഗ്നി നക്ഷത്രം എന്ന സിനിമയിലെ ഒരു പൂങ്കാവനം പുതുമനം. ഈ പാട്ട് ദേവികുളം സ്പൈസ് എഫമിലെ എല്ലാ നിലയാംഗങ്ങൾക്കും ഇസേ തെൻട്രലിൻ്റെ എല്ലാ കൂട്ടുകാർക്കുമായി സമർപ്പിക്കുന്നു.

0: പ്രിയരെ, നിങ്ങളുടെ ഇഷ്ട മനസ്സിലുള്ള ഗാനങ്ങൾ ഏതൊക്കെയാണ്? ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ നമുക്ക് ഒന്നിച്ച് ആസ്വദിക്കാം.
1: ഇസൈ തെൻട്രൽ ഉൻകൾ മനതിൽ തൊടും പാടൽകൾ.

ഇസൈ തെൻഡ്രലെ നടൻ, ഗായകൻ, നർത്തകൻ എന്നീ നിലകളിൽ ജനപ്രീതി നേടിയ ചന്ദ്രബാബുവിൻ്റെ ഗാനങ്ങൾ വളരെ ഇഷ്ടമാണ്. എല്ലാം തത്വചിന്ത അധിഷ്ഠിതമായ ഗാനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനത്തിനായി കാതോർക്കുന്നു, ബുദ്ധിയുള്ള മന്യതരെല്ലാം വെട്രി കാൺമതില്ലേ. ചിത്രം അന്നേ അല്ലെ എന്ന ഗാനം കേൾപ്പിക്കാമോ? ശ്രീധരൻ അവനൂർ.

ഇസൈ തെൻട്രൽ നമ്മുടെ സംഗീതയാത്ര ഇതിനോടൊപ്പം തന്നെ പകുതി വഴി പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജുകളും ഇഷ്ടഗാനങ്ങളും കാണുമ്പോൾ ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾ തരുന്ന ഈ വലിയ സ്നേഹമാണ് ഈ പരിപാടിയുടെ യഥാർത്ഥ ഈണം. നമുക്കിനിയും ഒരുപാട് നല്ല പാട്ടുകൾ കേൾക്കാനുണ്ട്. ആരും എങ്ങോട്ടും പോകരുത്. അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു ഷെർലി ജെറോം പാനായിക്കുളം. ഹായ് ഇസൈ തെൻട്രൽ, ഗുഡ് ഈവനിങ്. എനിക്ക് കേളടി കൺമണി എന്ന ചിത്രത്തിലെ മണ്ണിൽ ഇന്ത കാതൽ എന്നാരംഭിക്കുന്ന ഗാനം വെച്ചു തരാമോ? ഈ ഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യം.

സംഗീതത്തിന് ഒരു മാന്ത്രികതയുണ്ട് അല്ലേ? നമ്മൾ മറന്നുപോയ എത്രയോ പഴയ സൗഹൃദങ്ങളെയും പ്രണയങ്ങളെയും നിമിഷങ്ങളെയും ഒരു ഞെടിയിട കൊണ്ട് അത് തിരികെ കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാം ഒരുമിച്ച് നിർത്തുന്നതും ആ ഒരൊറ്റ വികാരം തന്നെയാണ്. ഓർമ്മകളുടെ ആ തണുപ്പിലേക്ക് ഇനിയും നമുക്ക് കുറച്ചു നേരം നമുക്കൊന്നിച്ച് നടക്കാം. ഗുഡ് ഈവനിങ് മിസ്സേ തെൻട്രൽ, പ്ലീസ് പ്ലേ പൊൻകാറ്റ് ഉൺ പേർ സൊല്ല ഫ്രം ദ മൂവി വെട്രി വീഴ. ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. മെസ്സേജ് സെൻഡ് ബൈ ജിഷ ജോൺസൺ, തിരുമ്പം, എറണാകുളം.

0: இசை தென்றல் உங்கள் மனதை தொடும் பாடல்கள்.
1: പാട്ടുകൾ ആസ്വദിച്ച് മെസ്സേജുകൾ അയക്കുന്നവർക്കൊപ്പം തന്നെ ഒന്നും മിണ്ടാതെ നിശബ്ദമായി ഓരോ പാട്ടും നെഞ്ചിലേറ്റി കേട്ടിരിക്കുന്ന ചിലരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്കായി കൂടിയാണ് ഈ അടുത്ത ഗാനം സമർപ്പിക്കുന്നത്. സന്ദേശം അയച്ചിരിക്കുന്നത് ഇസ ചേരനല്ലൂർ, ചിത്രം അഴകൻ, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും സാധന സർഗവും ചേർന്നു.

0: ഗാനമാവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നു ശ്യാം കൊമ്പിടിഞ്ഞാൽ. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. ചിത്രം പയണങ്ങൾ മുടിവതില്ലേ.
1: ഇളയനിലാ പൊഴിയുന്നതേ

ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് 90s സംഗീത പ്രേമികളുടെ മനസ്സ് കവർന്ന എ ആർ റഹ്മാൻ്റെ ഒരു മാന്ത്രിക ഈണമാണ്. രാജീവ് മേനോൻ സംവിധാനം ചെയ്ത മീൻസാരക്കനവ എന്ന ചിത്രത്തിലെ എവർഗ്രീൻ ഗാനം മാനമധുര മാമരക്കിളിയെ. കെ എസ് ചിത്രയും ഉണ്ണിമേനോനും ശ്രീനിവാസും ചേർന്ന് അതിമനോഹരമായി പാടിയ ഈ ഗാനത്തിന് വരികളെഴുതിയത് വൈരമുത്തുവാണ്. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഗംഭീര്യവും വെസ്റ്റേൺ ഓർക്കസ്ട്രേഷൻ്റെ ഭംഗിയും ഒരുപോലെ സമന്വയിപ്പിച്ച റഹ്മാൻ്റെ പ്രതിഭ ഈ പാട്ടിൻ്റെ ഓരോ അണുവിലും നമുക്ക് കേൾക്കാം. ചിത്രത്തിലെ പ്രഭുദേവ, കാജോൾ, അരവിന്ദ് സ്വാമി എന്നിവരുടെ പ്രകടനവും നൃത്തവും ഈ ഗാനത്തിന് നൽകിയ ദൃശ്യ ഭംഗി വേറെ ഒരു തലത്തിലാണ്. ഗാനം ആവശ്യപ്പെട്ട് സന്ദേശമയച്ചത് വൈഷ്ണവി തൃപ്പൂണിത്തറ.

ഇളയരാജയുടെ മാന്ത്രിക സംഗീതവും എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ശബ്ദമാധുര്യവും ഒത്തുചേർന്ന ഒരു വിൻറ്റേജ് ക്ലാസിക് ഗാനത്തിലേക്ക് നമുക്കൊന്ന് കണ്ണും കാതും കൊടുക്കാം. 1980 പുറത്തിറങ്ങിയ ഗുരു എന്ന ചിത്രത്തിലെ എവർഗ്രീൻ ഗാനം പേരെ സൊല്ലവ. ഗാനം ആവശ്യപ്പെട്ട് ഇസയ തെണ്ടലിന് സന്ദേശം അയച്ചത് ലീപ പുരുഷോത്തമൻ, തിരുവാങ്കുളം.

குட் ஈவினிங் இசை தென்றல். ஊர் விட்டு ஊர் வந்து എന്ന ചിത്രത്തിലെ താന വന്ന ചന്ദനം എന്ന പാട്ട് നൽകുമോ ബിൻസി ബിജു വൈക്കം. ഇളയരാജയുടെ സംഗീതത്തിൽ ഒരുങ്ങിയ ശാന്തവും മാധുര്യവുമുള്ള ഒരു നാടൻ മെലഡിയാണിത്. ഗംഗയമരൻ എന്ന കവി വരികളെഴുതി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്നാണ് ഈ ഗാനം മനോഹരമായി ആലപിച്ചിരിക്കുന്നത്. സ്വയം തേടി വന്ന ഭാഗ്യത്തെയും സൗന്ദര്യത്തെയും പ്രണയത്തെയും പ്രകീർത്തിക്കുന്നതാണ് ഇതിൻ്റെ വരികളുടെ ആശയം. ഗാനത്തിലേക്ക്.

തേടി വന്ന ചന്ദനം പോലെ മനോഹരമായ ഒരീണമാണിത്. ഇളയരാജിയുടെ മാന്ത്രിക വിരലുകളും എസ് പി ബി ജാനകിയമ്മ കൂട്ടുകെട്ടിൻ്റെ മാധുര്യവും നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിർക്കാറ്റായി ഒഴുകിയെത്തി. പ്രണയത്തിൻ്റെ ആ സുഗന്ധം മനസ്സിൽ ബാക്കി വെച്ചുകൊണ്ട് ഈ ഗാനത്തിനൊപ്പം ഇന്നത്തെ നമ്മുടെ സംഗീതയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. ഒപ്പം നിന്ന എല്ലാവർക്കും

0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രൈം മിനിസ്റ്റർ ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രണർ സ്കീം. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:25 ചലച്ചിത്ര ഗാനം, 7:35 ഇടുക്കി ആഴ്ചയിൽ, 8:00 പുതുപ്പാടലുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 പണ്ട്, 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 10:00 രവിവാസിനി അഖിലഭാരതീയ സംഗീത സഭ, MS രാജ് PR സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി, 11:00 ചലച്ചിത്ര ഗാനം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: താങ്കളുടെ ചായ
4: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
3: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
4: എങ്ങനെ?
3: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
4: ഇത്ര എളുപ്പമോ?
3: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
4: എന്റെ പൊന്നോ വേണ്ട.
3: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തേനീസേ, 5:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി, 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ഹൃദയരാഗങ്ങൾ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയഗാനമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഗ്രീസ്. ഗ്രീസ് എന്ന രാജ്യത്തിൻ്റെ ദേശീയഗാനം ഹിം ടു ലിബർട്ടി എന്നതാണ്. ഇത് 158 പദ്യങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായി പാടാൻ ഏകദേശം 50-60 മിനിറ്റ് വരെ സമയമെടുക്കും. ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയഗാനമുള്ള രാജ്യമാണ് ഗ്രീസ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
6: പദ്ധതികൾ ജനനന്മയ്ക്ക്.
7: FME പദ്ധതി കേരളത്തിലുടനീളം ഗ്രാമീണ വ്യവസായവൽക്കരണത്തിന്റെയും സ്വാശ്രയത്വം

0: സ്വാതന്ത്ര്യത്തിന്റെയും സംരംഭകത്വത്തിന്റെയും ഊർജമായി ഉയർന്നു വന്നിട്ടുള്ള കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാൻ പ്രകാരം രൂപീകരിച്ചതും കേന്ദ്രവും സംസ്ഥാനവും 60-40 അനുപാതത്തിൽ ഫണ്ട് പങ്കിടുന്നതുമായ ഈ കേന്ദ്ര പദ്ധതി പരമ്പരാഗത കാർഷിക രീതികളെ ആധുനിക വ്യാവസായിക സാധ്യതകളുമായി ബന്ധിപ്പിക്കുന്നു. മൂലധനം, വായ്പ, നവീകരിച്ച ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ ചെറുകിട കുടുംബ സംരംഭങ്ങളിലേക്കും പ്രാദേശിക കൂട്ടായ്മകളിലേക്കും സന്നിവേശിപ്പിക്കുന്നതിലൂടെ പദ്ധതി അടിസ്ഥാന ഭക്ഷ്യ ഉൽപാദനത്തെ മത്സരാധിഷ്ഠിതവും സംഘടിതവുമായ ഒരു മേഖലയാക്കി മാറ്റുന്നു. പദ്ധതിയുടെ കാതലായ ശക്തി അതിന്റെ ബഹുതല സാമ്പത്തിക സാങ്കേതിക ഇടപെടലുകളിലാണ്. വ്യക്തിഗത സംരംഭകർ, സ്ഥാപനങ്ങൾ, മൈക്രോ എന്റർപ്രൈസസ് എന്നിവയ്ക്ക് പ്രോസസിംഗ് മെഷീനറികൾ നവീകരിക്കുന്നതിനും അവരുടെ സൌകര്യങ്ങൾ നവീകരിക്കുന്നതിനുമായി 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് മൂലധന സബ്സിഡിയിൽ യൂണിറ്റിന് 10,00,000 രൂപ വരെ പ്രയോജനം ലഭിക്കുന്നു. കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾക്ക് അടിയന്തര പ്രവർത്തന മൂലധനവും അടിസ്ഥാന ഉപകരണ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി ഈ പദ്ധതി അംഗത്തിന് 40,000 രൂപയും സ്വയം സഹായ സംഘത്തിന് 4,00,000 രൂപ വരെയും ധനസഹായം നൽകുന്നു. കൂടാതെ കർഷക ഉൽപാദക സംഘടനകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സ്വയം സഹായ ഫെഡറേഷനുകൾ എന്നിവയ്ക്ക് കോൾഡ് ചെയിനുകൾ, സെക്കൻഡറി പാക്കേജിംഗ് സൌകര്യങ്ങൾ, ടെസ്റ്റിംഗ് ലാബുകൾ എന്നിവ പോലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് 35% മൂലധന സബ്സിഡി ലഭിക്കും. ഇത് 3,00,000,000 രൂപ വരെയാണ്. അതേസമയം ബ്രാൻഡിംഗ്, നവീന പാക്കേജിംഗ്, മാർക്കറ്റിംഗ് റോൾ ഔട്ടുകൾ എന്നിവയ്ക്കായി 50% ഗ്രാന്റും ലഭിക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം ചട്ടക്കൂടിൽ കേരളത്തിന്റെ വൈവിധ്യമാർന്ന കാർഷിക കാലാവസ്ഥാ മേഖലകളെയും വ്യതിരിക്തമായ വിളകളെയും ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നു. പത്തനംതിട്ടയും കാസർഗോഡും ചക്ക സംസ്കരണം, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ മൂല്യവർദ്ധിത നാളികേര ഉൽപ്പന്ന ശൃംഖലകൾ, എറണാകുളം പൈനാപ്പിൾ, ഇടുക്കി സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിങ്ങനെയാണ് നിശ്ചയിച്ച് പ്രവർത്തിച്ചു വരുന്നത്. തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിലെ കോമൺ ഇൻക്യുബേഷൻ സെന്റർ പോലുള്ള പ്രത്യേക അടിസ്ഥാന സൌകര്യങ്ങൾ ഉയർന്ന സാധ്യതയുള്ള ക്ലസ്റ്ററുകളെ പിന്തുണയ്ക്കുന്നു. ഇത് പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, നെല്ല് എന്നിവയുടെ പരിശോധനയ്ക്കും സംസ്കരണത്തിനും മൈക്രോ പ്രോസസറുകൾ നൽകുന്നുണ്ട്. PMFME പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിൽ മീഡിയം കാറ്റഗറിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനത്തിനുള്ള കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അവാർഡ് കേരളത്തിന് ലഭിച്ചു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടിയ കേരളം 10,175 മൈക്രോ സംരംഭങ്ങൾക്ക് വായ്പ നൽകുകയും ഗ്രാന്റ് ഇൻഎയ്ഡ് മൂലധന സബ്സിഡികൾക്കായി 195.04 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ വിജയത്തിന് ഒരു പ്രധാന സംഭാവന നൽകിയത് കുടുംബശ്രീ മിഷനാണ്. ഇത് 1,000,000 സ്ത്രീകൾ നയിക്കുന്ന അയൽക്കൂട്ടങ്ങൾക്ക് മൂലധനമായി 10,000,000 കോടി രൂപ സംഭാവന ചെയ്തു. മാത്രമല്ല ഗാർഹിക കാറ്ററിംഗ്, കോട്ടേജ് യൂണിറ്റുകളെ അംഗീകൃതവും പണമുണ്ടാക്കുന്നതുമായ സംരംഭങ്ങളാക്കി വിജയിപ്പിക്കുകയും ചെയ്തു. PMFME പദ്ധതിയുടെ സംസ്ഥാനത്തിന്റെ വിശാലമായ വ്യാവസായിക മുന്നേറ്റത്തിന് ഊർജം നൽകുന്നത് കേരളത്തിലെ മൈക്രോ സംരംഭങ്ങളെ സുസ്ഥിരവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ വികസനത്തിന് അടിത്തറപാകുന്നു. സ്റ്റാൻഡേർഡ് പാക്കേജിംഗ്, മെച്ചപ്പെട്ട ഭക്ഷ്യ സാങ്കേതിക വിദ്യ, കർശനമായ സർട്ടിഫിക്കേഷനുകൾ എന്നിവ വാക്വം ഫ്രൈഡ് ബനാന, ജാക്ക് ഫ്രൂട്ട് ചിപ്സ് മുതൽ റെഡി ടു കുക്ക് തേങ്ങ, ഇമ്പോർട്ടഡ് ഗ്രേഡ് സുഗന്ധവ്യഞ്ജനങ്ങൾ വരെയുള്ള ഉൽപ്പന്നങ്ങളെ പ്രാദേശിക അതിരുകൾ മറികടന്ന് മധ്യപൂർവേഷ്യയിലുടനീളമുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലേക്കും മറ്റ് വിദേശ വിപണികളിലേക്കും എത്തിക്കാൻ പ്രാപ്തമാക്കുന്നു. അടിസ്ഥാന ഭക്ഷ്യ ഉൽപാദകരെ സംരംഭകരാക്കി മാറ്റുന്നതിലൂടെ PMFME സംസ്ഥാനത്തുടനീളം തൊഴിൽ, സ്ത്രീ ശാക്തീകരണം, മൂല്യവർദ്ധിത കാർഷിക അഭിവൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇരിക്കുന്നു. പരിചര്യ മൂന്നാഴ്ച പിന്നിട്ടപ്പോൾ ധേനുവിന് തോന്നി അനുജരൻ്റെ ഭക്തി ഒന്ന് ഉരച്ചു നോക്കണമെന്ന്. അതിനായി നിരപ്പുള്ള തലത്തിൽ നിന്ന് മെല്ലെ മെല്ലെ മലയിടുക്കിലേക്ക് അവൾ നീങ്ങി. ഈ മാറ്റം പക്ഷേ ദിലീപൻ അറിഞ്ഞില്ല. നന്ദിനി സുരക്ഷിതയാണെന്ന വിശ്വാസത്തിൽ അല്പനേരം വനഭംഗികളിൽ അദ്ദേഹം ലയിച്ചുപോയി. പെട്ടെന്നതാ നനച്ചിരിക്കാതെ നന്ദിനിയുടെ മുകളിൽ ചാടിക്കയറിയിരിക്കുന്നു കൂറ്റനൊരു സിംഹം. സിംഹം ചാടി വീണ് നന്ദിനിയെ ബലമായി പിടിച്ചു വലിക്കുന്നു. വിശ്വസിക്കാനാകാത്ത കാഴ്ച.

0: സിംഹ താം ചകർഷകില. ഒരു ഉഗ്ര സിംഹം അവളെ പിടിച്ചു വലിച്ചത്രേ. പ്രസഹ്യ പെട്ടെന്ന് നൃപേണ അലക്ഷിത അഭ്യുത്പതന. സിംഹം തേനീവിൻ്റെ മേൽ ചാടി വീഴുന്നത് രാജാവ് കണ്ടില്ല. അത്ര വേഗത്തിലായിരുന്നു സിംഹത്തിൻ്റെ കയറ്റം. പെട്ടെന്നാണെന്ന് മാത്രമല്ല കാണാതിരിക്കാൻ കാരണം. രാജാവിൻ്റെ കണ്ണുകളപ്പോൾ ഗോവിലായിരുന്നില്ല. അദൃശോഭാപ്രഹിതേക്ഷണേന ഹിമവാൻ്റെ കാനനഭംഗികൾ കണ്ട് വിസ്മിതനായ രാജാവ് ദൃഷ്ടികൾ അദൃശോഭയിൽ ലയിപ്പിച്ചു. വനഭംഗികളിൽ വ്യാമുക്തനായിപ്പോയി ദിലീപൻ. അതുകൊണ്ട് സദാ ജാഗ്രതയോടെ പശുവിനെ പിന്തുടരുന്ന കണ്ണുകൾ ക്ഷണനേരത്തേക്ക് അവളിൽ നിന്ന് തെന്നിപ്പോയി. രക്ഷകൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വീഴ്ച. പക്ഷേ അങ്ങനെ പറയാൻ വയ്യ. കാരണം നന്ദിനെ ഉപദ്രവിക്കാൻ ആർക്കുമാകില്ല എന്നൊരു വിശ്വാസം രാജാവിനുണ്ടായിരുന്നു. കായികമായിട്ടല്ല, മാനസികമായി പോലും. ഹിംസ്രൈഹി മനസാ അഭി സാ ധുർധർഷ. ഹിംസാസ്വഭാവികളായ വ്യാഘ്രം പോലുള്ള ക്രൂര ജന്തുക്കളാണ് ഹിംസ്രങ്ങൾ. മനസ്സുകൊണ്ടുപോലും ഹിംസ്രങ്ങൾക്ക് അവളെ കീഴടക്കാൻ കഴിയില്ല. ദുഷ്പ്രധർഷ, പ്രദർശിക്കുക, ഉപദ്രവിക്കുക. ഉപദ്രവിക്കപ്പെടാൻ കഴിയാത്തവൾ. കാമധേനുവിൻ്റെ മകളാണ് നന്ദിനി, ദിവ്യധേനു. പോരെങ്കിൽ വസിഷ്ഠമഹർഷിയുടെ ഹോമധേനു. മുനിയൊന്ന് കണ്ണു തുറന്നാൽ ചാമ്പലാകും ഏത് ഹിംസ്ര ജന്തുക്കളും. അതുകൊണ്ട് ആരും അവളെ ആക്രമിക്കും എന്ന് സങ്കല്പിക്കാനാകില്ല. മാത്രവുമല്ല, ഹിമാലയമാണിത്, ഗൗരീ ഗുരുവിൻ്റെ ആവാസം. ഇവിടെ വെച്ച് ധേനുവിനെ ആക്രമിക്കാൻ ആരാണ് ധൈര്യപ്പെടുക? നന്ദിനിയെ ദ്രോഹിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും ജന്തുക്കൾക്ക് കഴിയില്ല എന്ന അമിതമായ ആത്മവിശ്വാസം രാജാവിനുണ്ടായിരുന്നു. രക്ഷകൻ ഇല്ലെങ്കിലും സ്വയരക്ഷയ്ക്ക് കെൽപ്പുള്ളവളാണ് നന്ദിനി. അത്യധികമായ ഈ ആത്മവിശ്വാസത്താൽ തെല്ലിട വനഭംഗികളിൽ അദ്ദേഹത്തിൻ്റെ മനം മയങ്ങിപ്പോയി. ആ സമയത്താണ് ക്രൂരമായ ആക്രമണം നന്ദിനിയുടെ മേലുണ്ടായത്.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:40. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ടെല്ലറിലാണ്.

0: അതും ഒരു ചാർജും ഇല്ലാതെ.
1: അത് കൊടുത്തേക്ക്.
2: ആർ ബി ഐ പറയുന്നു, BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ പ്രാദേശിക ആഗോള തലങ്ങളിൽ മികച്ച സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, എം ഡി വത്സമ, ടി സി യോഹന്നാൻ, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്ത് നൽകി. ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾക്കുൾപ്പെടെ പ്രദർശനാനുമതി ലഭിക്കാത്തത് മേളയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. സംസ്ഥാനത്ത് 6 മാസം റേഷൻ വാങ്ങാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. എല്ലാ മാസവും 21 ഇത്തരം കാർഡുകൾ കണ്ടെത്തി അടുത്ത മാസം 1 മുതൽ റേഷൻ വിഹിതം ലഭിക്കാത്തക്ക വിധം ആയിരിക്കും ഡീആക്ടിവേറ്റ് ചെയ്യുക. സമയപരിധിക്കുള്ളിൽ EKYC പൂർത്തിയാക്കാത്ത കാർഡുകൾ അസാധുവാക്കി ഡാറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. കർഷകരുടെ ക്ഷേമത്തിനും സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സോളാർ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന PM സൂര്യഘർ പദ്ധതിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
6: എന്റെ പേര് സുരേഷ് കുമാർ. കോട്ടയം ജില്ലയിൽ നട്ടശ്ശേരിക്കരയിലാണ്. സൂര്യഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. എന്റെ ഗുണം വളരെ വലുതാണ്. കാരണം
5: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. പൊഴിയൂർ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ഇതിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോൻസ് ജോസഫ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
5: ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേനിൽ വാളരുവൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേനിൽ വാളരുവന് വെള്ളിമെഡൽ ലഭിച്ചു. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. 2-ാം സെമിയിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് പരാജയപ്പെടുത്തിയാണ് ടീം ഇന്ത്യ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം അംഗം വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. മകളുടെ മെഡൽ നേട്ടത്തിലെ സന്തോഷം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് വിദർശയുടെ മാതാപിതാക്കൾ.
1: വളരെ സന്തോഷം. എയർ റൈഫിളേക്ക് മോള് പ്രാക്ടീസ് തുടങ്ങിയിട്ട് അധികം കാലം ആയില്ല. എയർ റൈഫിൾ 3 പൊസിഷനാണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ എയർലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിലിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ 4-ാം സ്ഥാനത്തായിരുന്നു. അപ്രതീക്ഷിത മേഖലയാണ് ഇങ്ങനൊരു അതിൽ സന്തോഷം പങ്കുവെക്കാൻ. പെട്ടെന്ന് ചോദിക്കാൻ പറയാ വാക്കുകൾ.
5: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ 4 രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്ത് കൃഷിസ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. ബാലകൃഷ്ണന്റെ ഭാര്യ മാരിയമ്മയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ തീക്കോയ്ക്കും വാഗമണ്ണിനും ഇടയിൽ കാരിക്കാട് ടോപ്പ് ഭാഗത്ത് വൈകിട്ടോടെയായിരുന്നു സംഭവം. പ്രദേശത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അതേസമയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീഷണിയായ മോഴ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ അവസാനഘട്ടത്തിൽ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: മയക്കുവെടിവെച്ച് പിടികൂടുന്ന മോഴയാനയെ വയനാട്ടിലെ മുത്തങ്ങിയിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ നിർമ്മാണമാണ് നടന്നുവരുന്നത്. ഇതിനുള്ള യൂക്കാലി മരങ്ങൾ മുറിച്ച് കൂട് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചു തുടങ്ങി. ദൌത്യത്തിനായി വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ ആറളത്തേക്ക് എത്തിക്കും. ആറളത്ത് ഒട്ടേറെ പേരുടെ ജീവനെടുത്ത മോഴയെ മയക്കുവെടിവെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ 1.5 മാസം മുൻപാണ് ഉത്തരവിട്ടത്.
5: പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ വി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. രാത്രി 12:45 വരെ പല സമയങ്ങളിലായി വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വന്നേക്കുമെന്ന് KCB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം രാത്രി 7:45.
8: ഇതാകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പെരിയാർ എന്ന ചിത്രത്തിൽ S. ജാനകി.

0: സ്നേഹം വെറുമൊരു വികാരമല്ല, അത് മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഒരാളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ അവരുടെ വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് മാപ്പു നൽകാൻ നമുക്ക് സാധിക്കുന്നു. വെറുപ്പിനും വിദ്വേഷത്തിനും മുകളിൽ വിജയം സ്നേഹത്തിനായിരിക്കും. സ്നേഹം കൊണ്ട് മുറിവുകൾ ഉണക്കാം, മനുഷ്യരെ ഒന്നിച്ചു നിർത്താം. കാരണം സ്നേഹമുള്ളിടത്ത് പ്രകാശമുണ്ട്. ആ പ്രകാശത്തിന് മുന്നിൽ ഒരിരുട്ടിനും നിലനിൽപ്പില്ല. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആരോഗ്യത്തിനും ആദായത്തിനും വീട്ടിലെ കൃഷി. മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് വിജയം കൈവരിച്ച ഒരു വീട്ടമ്മയാണ് ഇന്നത്തെ പ്രധാന പരിപാടിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, സൈലേജ് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യവിള ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വീട്ടുവളപ്പിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നവർ ധാരാളമുണ്ട്. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിഷരഹിതമായ രുചികരമായ പച്ചക്കറികൾ കഴിച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാമെന്നുള്ള ചിന്തയാണ് പലരെയും പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നത്. നഗരങ്ങളിൽ മുറ്റമോ പറമ്പോ ഇല്ലാത്തവർ പോലും ടെറസിൽ ഇത്തിരി പോകുന്ന സ്ഥലത്ത് പോലും നല്ലപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ വിളയിക്കുന്നുണ്ട്. മട്ടുപ്പാവിലെ കൃഷി വളരെ വിജയകരമായി തന്നെ ചെയ്യാമെന്ന് പല കർഷകരും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മട്ടുപ്പാവിൽ എങ്ങനെ വീടിന് ദോഷകരമല്ലാത്ത വിധം കൃഷി ചെയ്യാമെന്ന് അറിയാത്തവരുണ്ട്. ഇന്ന് മട്ടുപ്പാവിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം കൃഷി ചെയ്ത് വിജയം വരിച്ച ഒരു വീട്ടമ്മയെ പരിചയപ്പെട്ടാലോ? ശ്രീമതി സുജാകുമാരി. എസ്, സുജാകുമാരി പറയുന്നത് നമുക്ക് കേൾക്കാം.
1: മേളം പരിപാടിയിലേക്ക് സ്വാഗതം. മേളം ഒരു വീട്ടമ്മയാണ്.
2: അതെ,
1: വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഈ ഒരു പരിപാടി എപ്പോഴാണ് തുടങ്ങിയത്?
2: ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കൃഷിയോട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴ് വീട്ടില് പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അതിൽ നിന്ന് നമ്മൾക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായതും ബാലൻസ് വരുന്നത് നമ്മൾ പുറത്തു കൊടുത്ത് അതിൽ നിന്നൊരു ചെറിയ വരുമാനം കണ്ടെത്തുന്നു.
1: ഇതായിരുന്നു ഉദ്ദേശം. അപ്പൊ ഇതിനുവേണ്ടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളൊരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു കൃഷി എപ്പോഴാണ് തുടങ്ങിയത്?
2: ഞാൻ ഏകദേശം ഒരു 20 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുക, അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുക, കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾക്ക് ആധികാരികമായിട്ട് അറിയില്ലായിരുന്നു. പിന്നീട് പല കൃഷി ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ടും അങ്ങനെ ചേർന്ന് ഇപ്പം മണ്ണ് പരിപാലിക്കുക മുതൽ നമ്മളൊരു ചെടി നട്ടാൽ എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ളത് അതെല്ലാം അതാത് സമയങ്ങളിൽ
1: ചെയ്യേണ്ടതെന്നും
2: അതിൻ്റെ ഉള്ള വളപ്രയോഗങ്ങളും എല്ലാം ചെയ്ത് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഇപ്പം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
1: ഇത് മട്ടുപ്പാവിലാണ്. മട്ടുപ്പാവ് ചെയ്യുന്നതിന് പറയാറുണ്ടല്ലോ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യണം. മട്ടുപ്പാവ് അതൊക്കെ ചെയ്തിട്ടുണ്ടോ?
2: 4 വർഷത്തോളം ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു മട്ടുപ്പാവിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് യാതൊരു ദൂഷ്യവും ഉണ്ടായിട്ടില്ല.
1: എത്ര ചട്ടിയുണ്ട്?
2: എനിക്ക് ഒരു 1500 ചട്ടികളിലായിട്ട്
1: ചെയ്യുന്നുണ്ട്. ഗ്രോ ബാഗ്സ് ആണോ ചട്ടി തന്നെ?
2: ഗ്രോ ബാഗും ചട്ടികളും കൂടുതലും ചട്ടികളാണ് യൂസ് ചെയ്യുന്നത്.
1: കുറച്ച് നാള്
2: നീണ്ടു നിൽക്കും.
1: ഇപ്പം താങ്കൾ പറഞ്ഞ എല്ലാവിധ പച്ചക്കറികളും ഫലവർഗ
2: അത് കണ്ടെയ്നറുകളിലാണ്.
1: അപ്പൊ ഇതില് ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഏറ്റവും പ്രധാന ഒരു കാര്യം നമ്മൾ എല്ലാവരുടെ അടുത്തും ചർച്ച ചെയ്യുന്നത് തന്നെയാണ് മണ്ണ് പരിപാലിക്കുക. താങ്കൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
2: മണ്ണ് ആദ്യമേ നമ്മൾ ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2-3 മെത്തേഡ്സുകൾ ഉണ്ട്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കുമ്മായമാണ്. മണ്ണെടുക്കുക, അത് നമ്മളിപ്പം ഒരു പോട്ടിനേക്ക് ആവശ്യമായത് ഒരു ചട്ടി മണ്ണെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പിടി കുമ്മായം അത് ഇട്ടതിന് ശേഷം അങ്ങനെ നമ്മൾ ഇട്ട് അതിനെ നമ്മൾ ഒരു പുട്ടിന്റെ നനവ് വരുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് അതിന്റെ മീതെ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് മൂടിയിടുക. മൂടിയിട്ട് അത് ഏകദേശം ഞാൻ ചെയ്യുന്നത് ഒരു 30 ദിവസമാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ആ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേന് തന്നെ ആ മണ്ണിനകത്തെ PH ന്റെ ലെവൽ ഏകദേശം ഒരു 6.5-7 നകത്താവും. നമ്മുടെ

0: നമ്മള് സുഡോമോണസ് ലൈനിയിൽ ഒന്ന് മുക്കി വെക്കും. വെച്ചതിന് ശേഷം ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുഴിയെടുത്ത് അതിൽ അല്പം വാമം കൂടെ ചേർത്ത് അങ്ങനെയാണ് നടാറുള്ളത്.
1: അപ്പം ട്രൈക്കോഡെർമയും യൂസ് ചെയ്യുന്നുണ്ട്, സുഡോമോണസും ഉണ്ട്, വാമും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അറിവുകളൊക്കെ എങ്ങനെയാണ് താങ്കൾക്ക് കിട്ടിയത്?
0: ഒരുപാട് സോഴ്സുകളുണ്ട് നമ്മൾക്ക് എന്തറിവുകൾ കിട്ടാൻ. അപ്പം അതിൽ നിന്നെല്ലാം കളക്ട് ചെയ്യാറുണ്ട്, അതുപോലെ ജൈവ കൃഷിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, അതിൽ നിന്നുമൊക്കെയാണ്. പിന്നെ ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, കൃഷിയുടെ ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് നല്ല നല്ല അറിവുകൾ കിട്ടാറുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഞാൻ
1: അനുഭവങ്ങൾ ഷെയർ
0: ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏതൊരു കുഞ്ഞു കുട്ടിക്കാണെങ്കിൽ തന്നെയും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അത്രമേൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അനുഭവ
1: നമ്മള്
0: ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ചത് ഏകദേശം ഒരു 15 ദിവസത്തോളം മതി നമ്മൾക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ നമ്മളുടെ കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. നമ്മളുടെ വീട്ടിൽ പറമ്പിലെ കരിയിലകളൊന്നും നമ്മൾ കത്തിച്ചു കളയാറില്ല. കമ്പോസ്റ്റ് കുഴിയുണ്ട്, അതിലിട്ടതിന് ശേഷം ചാണകവും കൂടി ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾക്ക് നല്ലൊരു കമ്പോസ്റ്റ് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും.
1: അപ്പൊ ഈ പച്ചക്കറി താങ്കൾ പറഞ്ഞ എല്ലാം ഉണ്ടെന്ന്, ഇതൊക്കെ പച്ചക്കറിയാണ് ഇപ്പോൾ ഉള്ളത്?
0: പച്ചക്കറി ചലഞ്ചുകൾ നടത്തും. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾക്കൊരു ഏകദേശം അവര് മത്സരത്തിനൊക്കെ ഒരു 50 ഓളം ആളുകൾ കാണും. അപ്പോഴും അവർക്ക് ഒരു കർശന നിർദ്ദേശങ്ങൾ ഉണ്ടാകും. അതായത് ഒരു 1-ാം തീയതിയാണ് നമ്മൾ അതിന്റെ എല്ലാവരും ചേർന്ന് വിത്തുകൾ പാകുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു 15 ദിവസം കഴിയുമ്പോൾ അടുത്ത ഒരു ഫോട്ടോ നമ്മൾ ഇതാ, അതിനെല്ലാം ഒരു നിയമാവലികൾ കാണും. അതേ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തു
1: പോകും. നമുക്ക് തിരഞ്ഞെടുക്കാം,
0: വിത്തുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം, എങ്കിലും ഒരു 7 ഓളം പച്ചക്കറിയാണ് ഏറ്റവും കുറവ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പം അത് കൃത്യതയോട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഷെയർ ചേർന്ന് ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും.
1: എത്ര പച്ചക്കറികൾ ഉണ്ടായിരുന്നു?
0: പയറ്, പാവല്, പടവലം, ചുര, കുമ്പളം, മത്തൻ, മുളക്, പല വെറൈറ്റി, അതുപോലെ വെണ്ട പല വെറൈറ്റി, വഴുതനകൾ, അങ്ങനെ ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല.
1: വിത്തൊക്കെ സ്വന്തം നമ്മൾ സൂക്ഷിക്കുവോ അതോ ഹൈബ്രിഡ് വിത്താണോ?
0: ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങാറുണ്ട്. വിത്തുകൾ സൂക്ഷിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോ ഒരു ചെറിയ പാക്കറ്റ് ഒന്നും ചിലപ്പം കിട്ടില്ല പയറിന്റെയൊക്കെ. അത് ഈ നാംതാരി അങ്ങനെയൊക്കെയുള്ളതിന്റെ വിത്തുകൾ വാങ്ങിയ നമ്മളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിന്റെ ഡോറിൽ സൂക്ഷിക്കും. അത് ഏകദേശം ഒരു 2-3 വർഷത്തോളം അങ്ങനെ സൂക്ഷിപ്പുകാലം ഉണ്ട്. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടായി പോവും, മുള വരാനുള്ള സാധ്യത കുറവാണ്.
1: 2-3 വർഷം വരെ വെച്ച വിത്തും നിങ്ങൾ യൂസ്
0: ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം.
1: ഓക്കേ. അപ്പൊ ഈ പയറും പാവലും ഇതൊക്കെ നടുമ്പോ നമുക്ക് പന്തലും ഇടേണ്ടി വരുമല്ലോ?
0: പന്തല് ഇടണം. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്, ഹസ്ബൻഡ് പന്തലൊക്കെ ഇട്ട് തരും.
1: അപ്പൊ മട്ടുപാവല് പന്തലിട്ട് അതിന്റെ താഴെ നമുക്ക് കുറച്ചൊരു ഷെയ്ഡുള്ള വെജിറ്റബിൾസ് ഒക്കെ
0: വെക്കാം.
1: ഈ പച്ചക്കറിയൊക്കെ നടുമ്പം ആദ്യം മണ്ണ് നമ്മൾ തയ്യാറാക്കിയാണ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്?
0: രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ അതിനെ പരിപാലിക്കുക, രോഗം വന്നതിന് ശേഷം പരിപാലിക്കാതെ. അപ്പോഴും നമ്മൾ സമയാസമയങ്ങളിൽ ഇപ്പൊ ഒരു 10 ദിവസങ്ങളിൽ ഇടവേളകളിൽ വേപ്പെണ്ണ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നിയേക്കുന്നത് മുളകുകളുടെയൊക്കെ ആണെങ്കിലും കീടനിയന്ത്രണങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, അതായത് മോര്, മോര് കുളിപ്പിച്ച് അത് കുറച്ചെടുത്തിട്ട് അതിൽ നമ്മളുടെ പാൽക്കായം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നല്ല ബെനിഫിറ്റ് ആണ്.
1: എത്ര മടങ്ങ് അതിന്റെ വെള്ളം ഒഴിക്കും?
0: ഞാൻ ഒരു 20 ml മറ്റോ എടുത്താൽ അതിൽ 2 ഗ്രാമോളം മതി പാൽക്കായം. അതൊന്ന് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്.
1: എത്ര വെള്ളം ഒഴിക്കും പിന്നെ?
0: അത് 1 ലിറ്ററിന്.
1: 1 ലിറ്റർ.
0: പിന്നെ ഗോമൂത്രം നല്ലൊരു കീടനാശിനിയാണ്, അത് തൊട്ടടുത്ത് തന്നെ പശുവുണ്ട്. അപ്പോഴ് കളക്ട് ചെയ്ത് എന്നും പോയി എടുക്കാറില്ല, ഒരു ടിന്നില് സൂക്ഷിക്കും, ക്യാനില് അടച്ചു വെക്കും. ആവശ്യമുള്ളപ്പം അന്നേരം നമ്മുടെ ഗോമൂത്രം എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം എഫക്റ്റീവാണ്. കാല പഴക്കം ചെല്ലും തോറും അത് 10 ml എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുക. പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കാറുണ്ട്.
1: അതുപോലെ സ്വന്തം ചെയ്യുന്നതാണോ?
0: അതെ, അല്ല, സ്വന്തം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന കളകള്, ഇപ്പം നമ്മുടെ ചട്ടികളിലും എല്ലാം ഉണ്ടാവുമല്ലോ കളകള്, ആ കളകളെ ഒന്നും പറിച്ച് നമ്മൾ വെറുതെ കളയാറില്ല. അതൊരു ബാരലില് വെള്ളം ഒഴിച്ച് ഇടുക. ഇട്ടതിന് ശേഷം ഒരു 8-10 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെ ചാണകം എങ്ങനെയാണോ ഒഴുകുന്നത് ചാണകത്തിന്റെ അതേ സ്മെല്ലില് ആ ഒരു കളറിൽ നമുക്ക് കിട്ടും. അതിനെ ഒരു 1/2 കിലോയോളം ശർക്കര, ശർക്കര നല്ല ഒരു എഫക്റ്റീവാണ്, പൊട്ടാസ്യം ഒക്കെ കൂടുതലായിട്ടുണ്ട്. ആ ശർക്കരയും കൂടെ അതിൽ ഡൈലൂട്ട് ചെയ്ത് അതിപ്പം നമ്മൾ 1 ബക്കറ്റ് എടുക്കുവാണെങ്കിൽ അതിനെ ഒരു 10 ബക്കറ്റും ആക്കി നേർപ്പിച്ച് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും.
1: അത്
0: വളം മാതിരി ഒഴിച്ചു കൊടുക്കും. അത് വളരെ എഫക്റ്റീവാണ്, ചെടികൾക്കൊക്കെ നല്ല ഹെൽത്ത് ആയിട്ട് വരും.
1: കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ട്. താങ്കളുടെ ഒരു അനുഭവത്തിൽ ഇതെല്ലാം യൂസ് ചെയ്യുവോ അതോ ഏതെങ്കിലും പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ

0: മോര് വെച്ചുണ്ടാക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ നമ്മുടെ വേപ്പെണ്ണയാണോ, ഏതാണ് താങ്കൾ യൂസ് ചെയ്യുന്നത്?
1: ഞാൻ ഇത് രണ്ടും ചെയ്യാറുണ്ട്,
0: ഇതെല്ലാം ചെയ്യാറുണ്ട്.
1: എല്ലാം ചെയ്യാറുണ്ട്, മാറി മാറി ചെയ്യാറുണ്ട്, ഒന്ന് തന്നെയല്ലേ ചെയ്യുന്നത്.
0: എഫക്റ്റീവായിട്ട് തന്നെ കീടങ്ങളെയൊക്കെ നമുക്ക്
1: കീടങ്ങളെ
0: മാറ്റി നിർത്താൻ
1: നമ്മൾ
0: സാധിക്കും.
1: വന്നിട്ട് പരിപാലിക്കാതെ വരുന്നതിന് മുമ്പേ തന്നെ ആരംഭത്തിൽ തന്നെ നമ്മൾ ചെടികൾക്ക് കീടങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത് ചെയ്തു പോയാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല.
0: ഒരു 10 ദിവസം
1: ഇടവേളകളിൽ ചെയ്യാം,
0: ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ വളം പ്രയോഗം പറഞ്ഞ ഈ പച്ചില ഇങ്ങനെ കമ്പോസ്റ്റ് മാതിരി ചെയ്തു കൊടുക്കും. ഇതൊഴിച്ച് പിന്നെ ചെടി വളരുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
1: ഒരെണ്ണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറില്ല. ഇത് ഇപ്പം കൊടുത്ത് ഒരു 15ഓ 20ഓ ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്ന പഴങ്ങളില്ലേ, പഴങ്ങളിൽ നിന്ന് ഒരു മിക്സിയിൽ ഇട്ടെന്ന് അടിക്കുക. അതിനെ നമ്മളുടെ സോഡാപ്പൊടി അല്ലെങ്കിൽ ഈസ്റ്റ്, ഈസ്റ്റ് ഒരു 20 ഗ്രാം ഇട്ട്, ഇപ്പം ഒരു 3 കിലോ പഴം ഉണ്ടെങ്കിൽ ഒരു 20 ഗ്രാം ഈസ്റ്റും കൂടെ അതിനകത്തിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അതിനെ ഒരു 15 ദിവസം വെക്കുക, വെച്ച്
0: പുളിക്കാൻ വേണ്ടി
1: അപ്പോഴ് ഒരു 1/2 കിലോ ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് അതിനെ ഒന്ന് അലിയിപ്പിച്ച് ഒരു 2-3 ദിവസം വെച്ച് ഒരു 1/2 കിലോ കടലപ്പിണ്ണാക്കും. പിന്നെ ധാന്യങ്ങൾ വളരെ നല്ലതാണ്, ആ ധാന്യങ്ങൾ 1/2 കിലോയോ ചെറുപയറോ അല്ലെങ്കിൽ എന്തെങ്കിലും പയറുകൾ അതിനെയും കൂടെ ഒന്ന് മുളപ്പിച്ചോ ഒന്ന് അരച്ച് ചേർത്ത ചെടികൾക്ക് നല്ല എഫക്റ്റീവ് ആണ്, നല്ല ഗ്രോത്ത് ആണ്, നല്ല ഫലങ്ങൾ കൂടുതൽ. രാസവളങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യമേ ഇല്ല.
0: ഈ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഏതൊക്കെയുണ്ട് താങ്കളുടെ കയ്യില്?
1: മാവ് ഒരു 8 വെറൈറ്റിയോളം ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പ്ലാവ് വെച്ചിട്ടുണ്ട്, ഇപ്പം കായ്ച്ചു തുടങ്ങുന്നുണ്ട്, പേര ഒരു 4 വെറൈറ്റി ഉണ്ട്.
0: ഇതിനെല്ലാം കായ് വരുന്നുണ്ടോ?
1: എല്ലാത്തിനും കായുണ്ട്. കണ്ടെയ്നറിൽ വെക്കുമ്പം ഒരു കുള്ളൻ മരമായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ഒക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടും. പ്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷം നന്നായിട്ട് ഫലങ്ങൾ കിട്ടുന്നുണ്ട്.
0: ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല നമ്പേഴ്സിൽ കിട്ടുമോ അതോ 1ഓ 2ഓ 3ഓ അങ്ങനെ?
1: നമ്മളുടെ വീട്ടിലേക്ക്
0: ആവശ്യമായത്. താങ്കൾ സൂചിപ്പിച്ചായിരുന്നു കൂൺ കൃഷിയും ചെയ്യുന്നുണ്ടെന്നല്ലേ, ഇതെപ്പോഴാണ് തുടങ്ങിയത്?
1: വീട്ടാവശ്യത്തിനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നേരത്തെ ഒന്ന് ചെയ്തു നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കൂൺഗ്രാമം പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബ്ലോക്കിലൊരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റ് ഒരെണ്ണം ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയുള്ള റൂമൊക്കെ?
1: അതിന് വേണ്ടിയിട്ടുള്ള ഷെഡ്
0: ചെയ്തിട്ടുണ്ട്. ബാഗ്സിലാണോ ചെയ്യുന്നത്?
1: ബാഗിലാണ്.
0: എത്ര ബാഗ് ഉണ്ട് ഇപ്പം?
1: ഒരു 500ഓളം ബെഡ് ചെയ്യുന്നുണ്ട്.
0: 500ഓളം പറഞ്ഞാൽ നല്ലൊരു ഉത്പാദനം ഉണ്ടല്ലോ. ശരാശരി ഒരു ദിവസം എത്ര മഷ്റൂം വരുമായിരിക്കും?
1: അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ഇപ്പം ഇന്നൊരു 10 കിലോ കിട്ടിയാൽ അത് നാളെ 10 കിലോ കിട്ടണമെന്നില്ല. പക്ഷേ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉള്ളത് കൊണ്ടും നമ്മളുടെ 1-2 കടകളിലും ഒക്കെ സപ്ലൈ ഉണ്ട്, അങ്ങനെ കൊടുക്കുന്നുണ്ട്.
0: ഇതിന്റെ സൂക്ഷിപ്പ് കാലാവധി ഒത്തിരി കുറവാണല്ലോ.
1: കുറവാണ്.
0: നമുക്ക് വിറ്റ് പോയില്ലെങ്കിൽ നമുക്കത്,
1: നമ്മളുടെ ചിപ്പിക്കൂണാണ് ഞാൻ ചെയ്യുന്നത്, HU എന്ന് ഉള്ള ഇനത്തിലുള്ളത്. അത് ഇന്ന് ആവുന്നത് ഇന്ന് തന്നെ വിളവെടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതേസമയം പാൽക്കൂണാണെങ്കിൽ അതിന്റെ ഒരു ലൈഫ് ഒരു 3-4 ദിവസത്തേന് ഉണ്ട്.
0: പാൽക്കൂൺ ട്രൈ ചെയ്തില്ലേ?
1: പാൽക്കൂൺ ട്രൈ ചെയ്തു, അതത്ര ഒരു സക്സസ് ആയില്ല.
0: അതിനൊരു ചെറിയ ടെക്നിക്ക്, കേസിംഗ് ടെക്നിക്ക് ഒക്കെ ഉണ്ടല്ലോ.
1: കേസിംഗ് ഉണ്ട്, കേസിംഗിൽ വന്ന ഒരു പോരായ്മയാണെന്ന് തോന്നുന്നു.
0: ഇനി ഒരു ട്രെയിനിങ് എവിടെന്നെങ്കിലും കിട്ടിയാൽ എനിക്ക് തോന്നുന്നു.
1: ഇനിയിപ്പം അടുത്ത നമ്മള് ഒരു തുടക്കക്കാരിയല്ലേ, അപ്പോഴ് നമ്മൾ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യുന്നതല്ല ഒരു ഇത്. നമ്മൾ ചെയ്ത് പരിശീലിക്കുക. നമ്മളുടെ പല അനുഭവ സമ്പത്തുകളുണ്ടല്ലോ, അതിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ.
0: കറക്റ്റ്. അപ്പൊ ഈ 500 ബാഗ് ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം വിപണി ഇപ്പോ ഉണ്ട്, ചിലപ്പം പ്രതിസന്ധി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് ഒരു നമ്മള് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലോട്ട് മാറ്റാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ?
1: മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളുടെ ഇതുകൊണ്ട് നമ്മൾക്ക് വിജയിക്കൂ.
0: ഈ മട്ടുപ്പാവ് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കൃഷി, സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചാൽ അത് ബെനിഫിറ്റ് ഉള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു മെസ്സേജ് ആയിട്ട് താങ്കൾ എന്തു പറയാനാണ് ഉദ്ദേശിക്കുന്നത്?
1: എല്ലാ വീട്ടമ്മമാരെ കൊണ്ടും പറ്റും. നമ്മൾ ആദ്യമേ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട, ഒരു 5 ഗ്രോ ബാഗ് നിറച്ച് അതിൽ 2 മൂട് പച്ചമുളകോ 2 മൂട് വെണ്ടയോ 1 തക്കാളിയോ ഒക്കെ വെച്ച് അതിനെ ഒന്ന് നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എടുത്ത് നമ്മൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്ത് നമ്മൾ കഴിക്കുന്നതും നമ്മളുടെ കൈകൊണ്ട് നമ്മൾ ജൈവ രീതിയിൽ ചെയ്ത് ഉണ്ടാക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ടേസ്റ്റിൽ പോലും നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം.
0: ഒരു വ്യായാമവുമാണ്, മനസ്സിനൊരു സന്തോഷവും കിട്ടും, എല്ലാ രീതിയിലും ഒരു നല്ല കാര്യം തന്നെ.
1: അപ്പൊ
0: മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവെച്ച് എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണും. വളരെ നന്ദി.
1: താങ്ക് യു.
2: ആരോഗ്യത്തിനും ആദായത്തിനും വീട്ടിലെ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? വളം തയ്യാറാക്കുന്ന വിധം, മണ്ണ് തയ്യാറാക്കുന്ന വിധം, ഈ കാര്യങ്ങളെല്ലാം ഇതുവരെ പറഞ്ഞു തന്നത് ശ്രീമതി സുജാകുമാരി എസ്. സുജാകുമാരിയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
3: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
2: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, സൈലേജ് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യവിള ഏതാണ്? ഉത്തരം, മക്കച്ചോളം. കേരളത്തിലെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ കൃഷിരീതിയാണ് മക്കച്ചോളത്തിന്റേത്. വിത്ത് വഴിയാണ് കാലിത്തീറ്റ ചോളം അഥവാ മക്കച്ചോളത്തിന്റെ പ്രവർത്തനം. ജൂൺ അവസാന വാരം മുതൽ ജൂലൈ രണ്ടാം വാരം വരെയും നടീലിന് അനുയോജ്യമായ കാലയളവാണ്. 1 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന പലതരം മക്കച്ചോള ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. സസ്യത്തിന്റെ ഉയരം, മൂപ്പെത്താൻ ആവശ്യമായ സമയം, ധാന്യത്തിന്റെ നിറവും വലിപ്പവും, അവയിലെ പോഷകാംശത്തിന്റെ അളവ് എന്നിവയെ അടിസ്ഥാനമാക്കി മക്കച്ചോളത്തെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. ആഹാരപദാർത്ഥമായി ഉപയോഗിക്കുന്നതിനു പുറമെ സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് മുതലായവ ഉണ്ടാക്കുന്നതിനും ഇതിന്റെ ധാന്യപ്പൊടി വൻതോതിൽ ഉപയോഗിക്കുന്നു. ഇതിന്റെ വൈക്കോൽ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു. മക്കച്ചോളം ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.
5: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 5 സെക്കൻഡ്. ഇപ്പോൾ ചലച്ചിത്രകാരങ്ങൾ കേൾക്കാം. ചിത്രം അമ്മയ്ക്കൊരു താരാട്ട്, ഗായകർ യേശുദാസും ചിത്രയും.

0: ഡോട്ട് അഡ്മിഷൻ നൽകുന്നു. ഐ ടി ഐ പ്രവേശനത്തിന് താല്പര്യമുള്ളവർ SSLC, +2 ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ITI നേരിട്ട് ഹാജരായി അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SSLC ജയിച്ചവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷാ ഫോമുകൾ ITI ഓഫീസിൽ നിന്നും ലഭിക്കും. അവസാന തീയതി September 22. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം: 04-868-2722-16. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04-868-2722-16.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ICDS ആഴുത പ്രോജക്റ്റ് പരിധിയിലെ പീരുമേട്, ഏലപ്പാറ, പെരുവന്താനം, കൊക്കയാർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ 136 അങ്കണവാടികളിൽ ആഴ്ചയിൽ 3 ദിവസം വീതം കോഴിമുട്ട, പാൽ എന്നിവ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. October 30 ഉച്ചയ്ക്ക് 1 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. ഫോൺ നമ്പർ 8281-4602-09. മറ്റൊരു ഫോൺ നമ്പർ 04-869-23-3281. ജില്ലയിലെ എല്ലാ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകളും ഉപയോഗത്തിലുള്ള തങ്ങളുടെ ഫോൺ നമ്പറും കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും അവരുടെ ആധാർ നമ്പറും റേഷൻ കാർഡിൽ ചേർക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സ്മാർട്ട് PDSലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി മഞ്ഞ, പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട അംഗങ്ങൾ തങ്ങളുടെ പേരുൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഇതുവരെ ആധാർ സീഡിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ ചെയ്യണം. ഉപയോഗത്തിലുള്ള ഫോൺ നമ്പറും റേഷൻ കാർഡിൽ അടിയന്തരമായി ചേർക്കേണ്ടതാണെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 04-862-23-2321. നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.

കാലാവസ്ഥ. മൂന്നാർ മറ്റു പരിസര പ്രദേശം ആകാശം മേഘാവൃതമായിരുന്നു. നേരിയ മഴയ്ക്കോ ഇടിമിന്നലോ സാധ്യതയുണ്ട്. ഉയർന്ന താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 7 മണി കഴിഞ്ഞ് 25:08. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം അഡ്വഞ്ചർ ഓഫ് ഓമനക്കൂട്ടൻ, പാടിയത് ഹരിചരൺ.

ചിത്രം 1971, ബിയോണ്ട് ബോർഡേഴ്സ്. ഗായകർ ഹരിചരൺ, നജീം അർഷാദ്, വിപിൻ ആൻഡ് ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഇടുക്കി ആഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുഹ്റാപ്പിയെ.
1: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി വീക്ക്ലി റൗണ്ടപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
2: കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി രണ്ടാംഘട്ട ഓൺലൈൻ അപേക്ഷ 22 മുതൽ. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. പദ്ധതിയുടെ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെ ആനുകൂല്യം ലഭ്യമാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കായുള്ള അപേക്ഷകളിൽ അർഹരായ അപേക്ഷകരുടെ എണ്ണം അനുവദിച്ചിട്ടുള്ള ലക്ഷ്യത്തേക്കാൾ കൂടുതലാകുന്ന സാഹചര്യങ്ങളിൽ അഗ്രി മെഷീനറി പോർട്ടൽ പുതുതായി ഉൾപ്പെടുത്തിയ ഓൺലൈൻ ലോട്ടറി മൊഡ്യൂൾ മുഖേന സുതാര്യവും നീതിപൂർണവുമായ രീതിയിൽ ഗുണഭോക്തർ തെരഞ്ഞെടുപ്പ് നടത്തും. അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ അപേക്ഷകർക്കും ലോട്ടറി നടപടിയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭ്യമാകും. ലോട്ടറി നടപടികളുടെ തീയതി, സമയം, ഫലം എന്നിവ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന പ്രസിദ്ധീകരിക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലെ രണ്ടാംഘട്ട നറുക്കെടുപ്പിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈനായി 22 സെപ്റ്റംബർ രാവിലെ 10 മണി മുതൽ 15 ഒക്ടോബർ വൈകുന്നേരം 5 മണി വരെ അഗ്രി മെഷീനറി .nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാം. 16 ഒക്ടോബർ രാവിലെ 10:30 ശേഷം നറുക്കെടുപ്പ് ഫലം വെബ്സൈറ്റിൽ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 9 9 3 3 9 7 5 5 7 3 5 6 4 1 5 9 1 8 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ജില്ലാ സിവിൽ സർവീസസ് കായികമേള സംഘാടക സമിതി രൂപീകരിച്ചു. സെപ്റ്റംബർ 24-25 തീയതികളിൽ നടക്കുന്ന ജില്ലാതല സിവിൽ സർവീസ് കായികമേളയുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. അറക്കുളം സെന്റ് ജോസഫ് കോളേജ് ഗ്രൗണ്ട്, തൊടുപുഴ ന്യൂമാൻ കോളേജ്, സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ തൊടുപുഴ, HRC ക്ലബ്ബ് മൂലമറ്റം, വണ്ടമറ്റം അക്വാറ്റിക് സെന്റർ, തൊടുപുഴ ഫോർകോർട്ട് ഷട്ടിൽ ഇൻഡോർ കോർട്ട് എന്നിവിടങ്ങളിലായാണ് മേള നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തംഗം സജി പി ജോസിന്റെ അധ്യക്ഷതയിൽ അറക്കുളം സെന്റ് ജോസഫ് കോളേജിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം KN ജോസഫ് മത്സര നടത്തിപ്പിനെക്കുറിച്ച് വിവരിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ബേബി വർഗീസ് സ്വാഗതം ആശംസിച്ചു. കായികമേളയുടെ നടത്തിപ്പിനായി ഡീൻ കുര്യാക്കോസ് MP, റോയി കെ പൗലോസ് MLA, ജില്ലാ കളക്ടർ ഡോ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ എന്നിവരാണ് മുഖ്യ രക്ഷാധികാരികൾ. ജില്ലാ പഞ്ചായത്ത് അംഗം സജി പി ജോസ്, അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ്, കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ, അറക്കുളം സെന്റ് ജോസഫ് കോളേജ് മാനേജർ ഫാദർ സ്റ്റാൻലി ചെള്ളിയിൽ എന്നിവരാണ് രക്ഷാധികാരികൾ. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ചെയർമാനും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം KL ജോസഫ് ജനറൽ കൺവീനറുമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്റ്റീഫൻ ജോർജ്, ആസ്കോ ബാങ്ക് ചെയർമാൻ ഇമ്മാനുവൽ സൈമൺ, വാർഡ് അംഗം PA വേലുക്കുട്ടൻ, സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പാൾ ജോസഫ് ജോർജ്, സെന്റ് ജോസഫ് അക്കാഡമി പ്രിൻസിപ്പാൾ തോംസൺ ജോർജ്, NGO യൂണിയൻ ഭാരവാഹി K പ്രസുതകുമാർ, അസോസിയേഷൻ ഭാരവാഹി ദിലീപ് KV എന്നിവരാണ് വൈസ് ചെയർമാൻമാർ. ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ബേബി വർഗീസ്, ഷട്ടിൽ അസോസിയേഷൻ ഭാരവാഹി സൈജൻ സ്റ്റീഫൻ, ആസ്കോ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ബിബിൻ ഈട്ടിക്കൽ, NGO യൂണിയൻ ഭാരവാഹി ജാഫർ ഖാൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി ഇൻചാർജ് ദീപ്തി മരിയ ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. കട്ടപ്പനയിലെ തിയേറ്ററുകളിൽ ഇടുക്കി ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തിയേറ്ററുകളിലും മൾട്ടിപ്ലക്സുകളിലും ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നുവെന്ന പരാതിയിന്മേൽ സംസ്ഥാന വ്യാപകമായി സ്വീകരിച്ചു വരുന്ന നടപടികളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ലീഗൽ മെട്രോളജി, പോലീസ് എന്നീ വകുപ്പുകളുമായി ചേർന്ന് കട്ടപ്പന നഗരസഭയിലെ വിവിധ സിനിമാ തിയേറ്ററുകളിൽ പരിശോധന നടത്തി. ഉൽപ്പന്നങ്ങളുടെ അളവും തൂക്കവും കൃത്യമായി രേഖപ്പെടുത്താതെ വില വിവര പട്ടിക പ്രദർശിപ്പിച്ചതിനും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനും ബില്ല് കൊടുക്കാതെ വിൽപ്പന നടത്തുന്നതിനും സിവിൽ സപ്ലൈസ് വകുപ്പ് നോട്ടീസ് നൽകുകയും അളവിൽ കുറച്ച് കാപ്പി വിൽപ്പന നടത്തിയതിന് ലീഗൽ മെട്രോളജി വകുപ്പ് കേസെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു. ഇടുക്കി ജില്ലാ സപ്ലൈ ഓഫീസർ ജി ബീന ഭദ്രൻ, താലൂക്ക് സപ്ലൈ ഓഫീസർ സജിമോൻ ജേക്കബ്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ കെ എ അബ്ദുള്ള, പോലീസ് സബ് ഇൻസ്പെക്ടർ സുനിൽ മാത്യു എന്നിവർ നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധനകൾ നടത്തുമെന്നും ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന വ്യാപാരികൾക്കെതിരെ കർശന നടപടികളെടുക്കുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തടിയമ്പാട് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലം 32 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ CRIF സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണിയുന്നത്. പാലത്തിന്റെ നിർമ്മാണത്തിനായി

0: സർക്കാർ 32 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പുതിയ പാലത്തിന് 223 മീറ്റർ നീളവും 12 മീറ്റർ വീതിയും ഉണ്ടായിരിക്കും. ഇരുവശങ്ങളിലും നടപ്പാതകളും ഇതിലുൾപ്പെടുന്നു. ഇടുക്കി ഡാം തുറന്നുവിടുമ്പോൾ നിലവിലുള്ള തടിയമ്പാട് ചപ്പാത്ത് വെള്ളത്തിനടിയിലാകുന്നത് തടയാനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനുമാണ് ഈ പുതിയ ഉയരമുള്ള പാലം നിർമ്മിക്കുന്നത്. പഴയ ചപ്പാത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിലും പ്രകൃതി ദുരന്തങ്ങളിലും തകർന്നു പോകാറുള്ള തടിയമ്പാട് പാലത്തിന് പകരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന പാതകളിലെയും ഗ്രാമീണ മേഖലകളിലെയും ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രത്യേക ധനസഹായ പദ്ധതിയിലാണ് ഇതിന്റെ നിർമ്മാണം. മുൻകാലങ്ങളിൽ മഴക്കാലത്ത് പാലം വെള്ളത്തിനടിയിലാവുകയും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്യുന്നത് പതിവായിരുന്നു. പുതിയ പാലം കൂടുതൽ ഉയരത്തിലും ശക്തമായ അടിത്തറയോടും കൂടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പ്രധാന ഗതാഗത മാർഗങ്ങളിലൊന്നായ ഈ റൂട്ടിൽ പുതിയ പാലം പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ദീർഘകാലത്തെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയാക്കി പാലം ഉടൻ തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ.
1: കെ എം ജലാലുദ്ദീൻ പൊതുപ്രവർത്തകനാണ്. എന്റെ തൊട്ടുപിന്നിൽ കാണുന്ന ഈ പാലം കേന്ദ്ര ഗവൺമെന്റിന്റെ സേതു ബന്ധൻ പദ്ധതി പ്രകാരം 33 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച പ്രകാരമാണ് ഈ പാലത്തിന് പണി നടക്കുന്നത്. ഈ പാലം വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ട് മുന്നിൽ കാണുന്ന ഈ റോഡ് ഇതിനു മുമ്പ് പ്രളയകാലത്ത് ഇത് ഒഴുകിപ്പോവുകയും അതിനുശേഷം 2 വർഷത്തിനുശേഷം ഇതുപോലെ ചെറിയ ചപ്പാത്ത് ഉണ്ടാക്കുകയും ചെയ്തു. അതിന്റെ മുകളിൽ കൂടെ കഴിഞ്ഞ വർഷം ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സേതു ബന്ധന പദ്ധതി പ്രകാരം ഈ പാലത്തിന് പണി നടക്കുന്നത്. NH 185 നാഷണൽ ഹൈവേ 185 പ്രകാരം ഇത് ഈ റോഡിൽ നിന്നും അക്കർ റോഡിലേക്ക് പോയാൽ 2 പഞ്ചായത്തുകളെ തമ്മിൽ കൂട്ടി ബന്ധിക്കുന്ന കൂടാതെ നിരവധിയായ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ അനുകൂലമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചു വരുന്നത്. ഇതുവഴിയാണെങ്കിൽ നെടുങ്കണ്ടത്തേക്ക് വളരെ കുറഞ്ഞ കിലോമീറ്ററിൽ ഇവിടുന്ന് കടന്നു പോകുന്നുള്ള സൗകര്യം കൂടി ഉണ്ടാകും. ഇതുവഴി പോയാൽ തങ്കമണി എഴുകുമയിൽ കൂടി നെടുങ്കണ്ടം പോകുന്നതിനും അപ്പോൾ ഈ തൊട്ടടുത്തുള്ള ഈ ചെറുതോണി ടൗണിന് ആ ടൗണിൽ കൂടി കടക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള ട്രാഫിക് തടസ്സങ്ങളുണ്ടായാൽ ആ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകാതെ തന്നെ ഈ പണി പൂർത്തീകരിക്കുന്ന പക്ഷം ഇതുവഴി പെട്ടെന്ന് കടന്നു പോകാനുള്ള സാധ്യത കൂടിയുണ്ട്.
0: ബഥേൽ കുരിശടി പാലം ഉൾപ്പെടെയുള്ള തകർന്ന പാലങ്ങൾ നിർമ്മിക്കാൻ നടപടിയില്ല. കഴിഞ്ഞ വർഷമുണ്ടായ മിന്നൽ പ്രളയത്തിൽ കല്ലാർപ്പുഴ നിറഞ്ഞൊഴുകി നെടുങ്കണ്ടം കൊന്നത്തടി വാത്തിക്കുടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരവധി പാലങ്ങൾ തകർന്നു. തകർന്ന പാലങ്ങൾ ഒരു വർഷം പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കാതെ അധികൃതർ. പാലങ്ങൾ പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് പ്രദേശത്ത് കനത്ത നാശനഷ്ടം വിതച്ച മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലുമുണ്ടായത്. പ്രളയത്തിൽ നിരവധി വാഹനങ്ങളും വീടുകളും വളർത്തുമൃഗങ്ങളും വ്യാപകമായ കൃഷിയും നശിച്ചു. ഇതിനോടൊപ്പമാണ് നാട്ടുകാർ സമാന്തര പാതകൾക്കായും സമീപ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനായും ആശ്രയിച്ചിരുന്ന പാലങ്ങൾ തകർന്നത്. ഇതിൽ ബഥേൽ കുരിശടി പാലം ഉൾപ്പെടെ 6 പാലങ്ങൾ പൂർണ്ണമായും തകർന്നു. ബാക്കിയുള്ളവ ഭാഗികമായി തകർന്ന നിലയിലാണ്. മുൻപ് 1 മിനിറ്റ് കൊണ്ട് പുഴ കടന്ന് അക്കരെ എത്താമായിരുന്ന പ്രദേശവാസികൾ നിലവിൽ 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ചുറ്റിവളഞ്ഞാണ് യാത്ര ചെയ്യുന്നത്. ബഥേൽ കുരിശടി പാലം തകരുകയും അപ്രോച്ച് റോഡ് ഒലിച്ചു പോവുകയും ചെയ്തതോടെ ഈ വഴി കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത വിധം ദുർഘടാവസ്ഥയിലാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും തകർന്ന പാലങ്ങൾ പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. മഴക്കാലം വീണ്ടും എത്തുമ്പോൾ യാത്രാ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. തകർന്ന പാലങ്ങളുടെ പുനർനിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പ്രദേശവാസിയായ ജീസിന്റെ വാക്കുകളിലേക്ക്.
2: 2025 ഒരു മിന്നൽ പ്രളയത്തിലാണ് ഈ പാലം ഇതുപോലെ തകർന്ന് ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്ന് നാശമായി പോയത്. 2018 മുതൽ ഈ പാലം ശരിക്കും ഇതിന്റെ അപ്രോച്ച് തകർന്നതാണ്, പ്രളയത്തിൽ തകർന്നു പോയതാണ്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ മണ്ണൊക്കെ ഇട്ട് നിറച്ച് താൽക്കാലിക ഗതാഗതത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരുന്നതാണ്. 2025 ഇത് വീണ്ടും പൂർണ്ണമായിട്ട് തകർന്നു. ഇപ്പൊ പഴയതുപോലെ മണ്ണ് ഇവിടെ ഇട്ട് നനയ്ക്കാൻ കിട്ടുന്നില്ല. ഇതിന്റെ അപ്രോച്ച് നിർമ്മിക്കാൻ വേണ്ട നടപടികളെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അന്നത്തെ ഭരണാധികാരികളോ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. 2018 ഈ പാലം തകർന്നപ്പോൾ അന്നത്തെ കാലത്ത് ഉടുമ്പൻചോല ഉണ്ടായിരുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയോ ഈ 2025 ഈ പാലം തകർന്നപ്പോൾ ഇടുക്കിയിലുണ്ടായിരുന്ന അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയോ ഇത് കണ്ടതല്ലാതെ അവരും ശക്തമായ ഒരു നടപടി ഇതിനെ എടുത്തില്ല. അതുകൊണ്ടാണ് ഈ പാലം ഇന്നും ഇതുപോലെ സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്നത്. വെറും 30 രൂപയ്ക്കോ 40 രൂപയ്ക്കോ ഈ പാലത്തെ കൂടെ മറുകരയെത്തിയിൽ ഓട്ടോറിക്ഷയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ, വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ഇത് 2 കിലോമീറ്ററും 4 കിലോമീറ്ററും അധികം കറങ്ങി വേണം, മറ്റു പാലങ്ങളും മറ്റു കടന്ന് വേണം ആ മറുകര എത്താനായിട്ട്. അത് 150 രൂപ 200 രൂപ ഓട്ടോറിക്ഷ കൂലി ആകുകയാണ്.
0: കിഫ്ബി ഫണ്ടിൽ നിന്നും 55 കോടിയോളം രൂപ മുതൽ മുടക്കി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന കല്ലാർകുട്ടി നത്തുകല്ല് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജില്ലയിലെ മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് കടന്നുപോകുന്നതിനുള്ള പ്രധാന വഴി കൂടിയാണിത്. നിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച നത്തുകല്ല് മുതൽ കമ്പളികണ്ടം വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനാണ് അപാകതകൾ ഉണ്ടായിട്ടുള്ളത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 55 കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് കല്ലാർകുട്ടി നത്തുകല്ല് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ജില്ലയിലെ മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് കടന്നുപോകുന്നതിനുള്ള പ്രധാന വഴി കൂടിയാണിത്. നിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച നത്തുകല്ല് മുതൽ കമ്പളികണ്ടം വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനാണ് അപാകതകൾ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ കമ്പളികണ്ടം മുതൽ പറോസിറ്റി വരെയുള്ള റോഡിന്റെ ചില ഭാഗങ്ങളിൽ വേണ്ടത്ര വീതിയില്ല. മാത്രവുമല്ല, ഭാരവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡിന്റെ സംരക്ഷണ ഭിത്തിക്കായി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ഇടിഞ്ഞുപോകുന്ന സാഹചര്യവുമുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രശ്നത്തിൽ അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തണമെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ പറഞ്ഞു. ജില്ലയിലെ പ്രധാന പട്ടണങ്ങളായ അടിമാലി, കട്ടപ്പന, നെടുങ്കണ്ടം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന റോഡ് എന്ന നിലയിൽ ബന്ധപ്പെട്ടവർ അടിയന്തരമായി റോഡിന്റെ നിർമ്മാണ അപാകതകൾ പരിഹരിച്ച് യാത്രാ സൗകര്യം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും ആവശ്യം.
3: ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡാണ് നത്തുകല്ല് കല്ലാർകുട്ടി റോഡ്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ അടിമാലി, വെള്ളത്തുകല്, കൊന്നത്തടി, അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ നെടുങ്കണ്ടം, ഉടുമ്പൻചോല, കട്ടപ്പന, ഇരട്ടയാർ, ഇടുക്കിയൊക്കെ ഇടുക്കി തുടങ്ങിയ പഞ്ചായത്തുകളൊക്കെയായിട്ട് ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട റോഡാണ് നത്തുകല്ല് കല്ലാർകുട്ടി റോഡ്. ഈ നത്തുകല്ല് കല്ലാർകുട്ടി റോഡ് കൊന്നത്തടി പഞ്ചായത്തിലെ ഏകദേശം പ്രധാനപ്പെട്ട വാഗമൺ, അതുപോലെ തന്നെ മൂന്നാർ, അതുപോലെ തന്നെ അടിമാലിയൊക്കെയായിട്ട് ബന്ധപ്പെടുന്ന ഏക റോഡാണ്. ഈ റോഡിൽ കൂടെയാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന ഏകദേശം 2.5 ലക്ഷത്തിലധികം ആളുകൾ പുറംലോകവുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ റോഡിന്റെ നിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നാട്ടുകാരുടെ നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമായി ഈ റോഡിനെ 55 കോടി രൂപയോളം വിനിയോഗിക്കുകയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഉദ്ദേശിക്കുന്നത് ഈ റോഡ് നല്ല വീതി കൂട്ടി നല്ല നിലവാരത്തിൽ നിർമ്മാണം നടത്തണമെന്നാണ് നാട്ടുകാർ ഉദ്ദേശിക്കുന്നത്. കമ്പളികണ്ടം, ഇപ്പോൾ ഇതിന്റെ ആദ്യഘട്ടമായിട്ട് നത്തുകല്ല് മുതൽ കമ്പളികണ്ടം വരെയുള്ള ഭാഗത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ടാർഗ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് PWD കിഫ്ബി വിഭാഗത്തിലാണ് ഇതിന്റെ മേൽനോട്ടം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ റോഡിന് വീതി കുറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഈ റോഡിന് ഏകദേശം ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് 5.5 മീറ്റർ ടാറിങ്ങിന്റെ വീതിയും അതോടൊപ്പം തന്നെ 2 സൈഡിലേക്കും 1.5 മീറ്റർ വീതി കോൺക്രീറ്റും ഉണ്ട് എന്നാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ജലം മഴവെള്ളമൊക്കെ ഒഴുകി പോകുന്ന സംവിധാനം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ കമ്പളികണ്ടം പറോസിറ്റി റോഡിന്റെ ഭാഗത്തുള്ള നിർമ്മാണത്തിന്റെ പറോസിറ്റി ഭാഗത്തൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ടോറസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഭാരം കയറ്റി വരുന്ന ലോറികളൊക്കെ സൈഡ് കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് സകലം ഇടിഞ്ഞു പോകുന്ന സ്ഥിതിയിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് PWD കിഫ് വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ചീഫ് എഞ്ചിനീയറും ഒക്കെ ഇത് സ്ഥലം സന്ദർശിക്കുകയും റോഡ് നമ്മൾ 55 കോടി രൂപയോളം വിനിയോഗിച്ചുകൊണ്ട് റോഡിന്റെ നിർമ്മാണം നടക്കുമ്പോൾ ജനങ്ങൾക്ക് ഗുണകരമായിട്ടും ഭാവിയിലേക്കും ഈ പ്രദേശത്തിന് ഉതകുന്ന രീതിയിലുള്ള നിർമ്മാണം നടക്കണം. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് റോഡിന്റെ വീതി ഈ പറയുന്ന ഒരു 7 മീറ്റർ വീതിയെങ്കിലും റോഡിന് കിട്ടാവുന്ന രീതിയിലുള്ള നിർമ്മാണം നടക്കണം. കാരണം ഇപ്പോൾ തന്നെ എപ്പോഴും വണ്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കാരണം കൊച്ചിയിൽ നിന്നും നെടുങ്കണ്ടത്തിന് അതുപോലെ കട്ടപ്പനയ്ക്കും ഏറ്റവും ദൂരം കുറഞ്ഞ റോഡാണ് അടിമാലി നത്തുകല്ല് റോഡ്. 45 കിലോമീറ്റർ കൊണ്ട് അടിമാലിയിൽ നിന്ന് കട്ടപ്പനയിലും അതുപോലെ അടിമാലി നെടുങ്കണ്ടത്തിൽ ചെല്ലുന്ന ഷോർട്ടസ്റ്റ് റോഡാണിത്. ഈ റോഡിൽ കൂടിയാണ് മൂന്നാറിൽ നിന്നും വാഗമണിലേക്കും മൂന്നാറിൽ നിന്നും കുമ്മളിക്കും മൂന്നാറിൽ നിന്നും തേക്കടിക്കും അതുപോലെ തന്നെ ഇടുക്കി ആർച്ച് ഡാമിലേക്കൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണത്തിൽ PWD കിഫ് വിഭാഗത്തിന്റെ ചീഫ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും നേരിട്ട് തന്നെ ശ്രദ്ധ ചെലുത്തി റോഡിന്റെ വീതി ഒട്ടും കുറയാതെ വളരെ നല്ല നിലയിൽ നിർമ്മാണം നടത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കും എന്നാണ് നമുക്ക് പറയാം.
0: മാറിവരുന്ന കാലാവസ്ഥയും ഇടുക്കി ജില്ലയിലെ കാർഷിക രംഗവും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ സിമി അഷ്റഫ് സംസാരിക്കുന്നു.
4: നമസ്കാരം, ഞാൻ ഡോക്ടർ സിമി അഷ്റഫ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറയിലെ വിജ്ഞാന വ്യാപന വിഭാഗം ഗവേഷകയാണ്. ജില്ലയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. എല്ലാ ജില്ലകളിലും മഴയുടെ സാധ്യത അനുമാനം പോലെ തന്നെ ഇടുക്കിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിൻ്റെ സാധ്യതയും തള്ളിക്കളയാനാവില്ല. പകൽ താപനില 27നും 29നും ഇടയിലാണ്. രാത്രികാലത്തെ ആർദ്രത 95% മുകളിലാണ്. ഈ സാഹചര്യങ്ങളിലും ജൂൺ 1 മുതൽ ഇടുക്കിയിൽ കാലവർഷ മഴ പതിവിലും 47% കുറവായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിൻ്റെ പഠനത്തിൽ ഇത് എൽനിനോയുടെ സ്വാധീനമായാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇടുക്കിയിൽ മഴ ഗണ്യമായി കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഏലക്കയുടെ വിലയാകട്ടെ ഉയർന്നു നിൽക്കുന്നു. ഈ മാസത്തെ ആദ്യ ലേലത്തിൽ ശരാശരി വില കിലോഗ്രാമിന് ഏകദേശം 3000 രൂപയോളമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാലാവസ്ഥ ഏലത്തെ സംബന്ധിച്ച് സുപ്രധാനമാണ്. ഈയൊരു കാലാവസ്ഥ ഏലച്ചെടിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഏലച്ചെടിയുടെ വേര് മേൽമണ്ണിലായതിനാൽ ഈർപ്പം കുറയുന്നതനുസരിച്ച് ചെടിക്ക് ജലസമ്മർദ്ദം നേരിടുന്നു. അനുബന്ധ ഫലമായി ഇല ചുരുളുകയും പ്രകാശ സംശ്ലേഷണം കുറയുകയും ചെയ്യുന്നു. ഈ സമയത്ത് രൂപപ്പെടുന്ന ചിനപ്പുകളും പൂങ്കുല മുകുളങ്ങളും അടുത്ത സീസണിലെ വിളവിനെ ബാധിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. മണ്ണിലെ ഈർപ്പം ഏറെ നാൾ കുറവ് നിലനിൽക്കുന്നത് ചിനപ്പുകളുടെ വളർച്ചയെയും പൂങ്കുലകളുടെ രൂപീകരണത്തെയും സാരമായി ബാധിക്കും. ഇപ്പോൾ കായ് പിടിച്ചു വരുന്ന കുലകളിൽ നേരിട്ടുള്ള ചൂടേൽക്കുന്നതും മണ്ണിലെ ഈർപ്പക്കുറവും കൂടിയാൽ പൂക്കൾ കൊഴിയുക, കായ്കളുടെ വലിപ്പം, തൂക്കം, പച്ചനിറം എന്നിവയെ അസാധാരണമിതം ബാധിക്കുകയും ചെയ്യും. ചെടിയുടെ ജലനിയന്ത്രണത്തിന് പ്രധാനമായ മൂലകമാണ് പൊട്ടാസ്യം. പൊട്ടാസ്യം ആവശ്യമായ അളവിൽ ചെടിക്ക് ലഭ്യമായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ചെടിയുടെ ജലസമ്മർദ്ദശേഷി ഒരു പരിധിവരെ സംരക്ഷിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം മണ്ണിൽ ഈർപ്പമുള്ള സമയത്ത് മാത്രം വളപ്രയോഗം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈയൊരു കാലാവസ്ഥയിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം കീടരോഗങ്ങളുടെ സാന്നിധ്യമാണ്. ചൂടും ഈർപ്പക്കുറവും ഇലപ്പേൻ അഥവാ ത്രിപ്സ് പെരുകാൻ കാരണമാകും. ചുരുളാത്ത ഇലക്കൂമ്പിലും ഇലപ്പോളയിലും പൂങ്കുലയിലും ഇവ ആക്രമിക്കുകയും നീരൂറ്റി കുടിക്കുകയും ചെയ്യും. പൂങ്കുലകൾ മുരടിക്കുകയും കായകളിൽ ചൊറി പോലുള്ള പാടുകൾ വരികയും ചെയ്യും. വഴുക്ക ഇനങ്ങളിലാണ് ആക്രമണം കൂടുതലായി കണ്ടുവരുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ തണ്ടുതുരപ്പൻ പുഴുവും സജീവമാണെന്ന് ഓർമ്മിക്കേണ്ടതാണ്. മഴ കുറവാണെങ്കിലും ഇടയ്ക്കിടെയുള്ള മഴയും 95% മുകളിലെ രാത്രികാലങ്ങളിലെ ആർദ്രതയും ചേരുമ്പോൾ ഫൈറ്റോഫ്തോറ പോലുള്ള കുമിൾ രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കായകളിൽ വെള്ളം പോലുള്ള പാടുകൾ, ദുർഗന്ധം, കായകൊഴിച്ചൽ, തട്ടമറിച്ചൽ ഇവയാണ് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇത്തരത്തിലുള്ള വരണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം പെട്ടെന്നുണ്ടാകുന്ന കനത്ത മഴ പെയ്ത് വെള്ളം കെട്ടിനിന്നാൽ ബലം കുറഞ്ഞ ചൂടുകൾ അഴുകൽ രോഗത്തിന് പിടിപെടാൻ സാധ്യത ഏറെയാണ്. കുരുമുളകിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. മണി വളരുന്ന ഘട്ടത്തിലെ വരൾച്ച വിളവ് കുറയ്ക്കും. പൊള്ളുമണ്ടിൻ്റെ ആക്രമണവും ദ്രുതവാട്ട രോഗത്തിൻ്റെ സാധ്യതയും മാറ്റി നിർത്താനാവില്ല. ഈയൊരു സാഹചര്യം വളരെ വീക്ഷണത്തോടെ നേരിടേണ്ടതുണ്ട്. ഇന്ന് തന്നെ തോട്ടത്തിലെ മണ്ണ് കയ്യിലെടുത്ത് പരിശോധിക്കുകയും തോട്ടത്തിൽ നേരിട്ട് വെയിലടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും വേണം. മണ്ണിൽ ഈർപ്പം കുറവാണെങ്കിൽ പുതയിടുകയും മണ്ണിര കമ്പോസ്റ്റ് പോലുള്ള ജൈവവളം ചുവട്ടിൽ ഇട്ടുകൊടുക്കുകയും ചെയ്യുക. നേരിട്ട് വെയിലടിക്കുന്ന തോട്ടങ്ങളിൽ തണൽ ഉറപ്പുവരുത്തുക. നനസൗകര്യമുള്ള തോട്ടങ്ങളിൽ അതിരാവിലെ നനയ്ക്കാനായി ശ്രദ്ധിക്കുക. കീടരോഗ നിയന്ത്രണത്തിനായി കീടരോഗനാശിനികൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ ലേബലും കാത്തിരിപ്പ് കാലവും കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. കൂടുതൽ സഹായത്തിനും വിവരശേഖരണത്തിനും ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറയിൽ ബുധനാഴ്ചകളിൽ നടന്നുവരുന്ന പ്രതിവാര അഗ്രി ക്ലിനിക്കിൽ പങ്കെടുക്കുക. ഒരുക്കം ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നന്ദി.
5: ഇന്നത്തെ ഇടുക്കി വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ സമാപിക്കുന്നു.

പ്രിയശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ ഗാനമുള്ള രാജ്യം ഏതാണ്? ഉത്തരം: ഗ്രീസ്. ഗ്രീസ് എന്ന രാജ്യത്തിൻ്റെ ദേശീയ ഗാനം ഹിം ടു ലിബർട്ടി എന്നതാണ്. ഇത് 158 പദ്യങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായി പാടാൻ ഏകദേശം 50 മുതൽ 60 മിനിറ്റ് വരെ സമയം എടുക്കും.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പുതുപ്പാടൽകൾ.

കപിൽ കപിലിനും ചിന്മയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം നൂറുസ്വാമി. ഇനി ഹേർട്ടിൻ എന്ന ചിത്രത്തിൽ ശക്തിശ്രീ ഗോപാലനും ബെന്നി ദയാലും ചേർന്ന് പാടിയതാണ്.

ഡാർക്ക് എന്ന ചിത്രത്തിൽ ജി വി പ്രകാശും അദ്വൈത് ഓജ്വലയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി ഇതയം മുരളി എന്ന ചിത്രത്തിൽ മോഹിത് ചൗഹാൻ പാടിയ ഗാനം.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 8 മണി കഴിഞ്ഞ് 29:37. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

കഥകൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡന്റ്സ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത്

0: മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് വഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC NET ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയുന്നു: 9495964321, 9495556321. ഒരു നമ്പർ കൂടി: 9496596321. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC NET ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത് മറുപടി നൽകുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ: 9495964321. മറ്റൊരു നമ്പർ: 9496531. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. മറ്റന്നാൾ കേവഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. 23-ന് വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് ശക്തമായ നടപടികൾ അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ രീതികളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഇന്ത്യ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ഈ വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന സംരംഭമാണ് വേപ്പിൻ സത്ത് ചേർത്ത യൂറിയ. മറ്റു വളങ്ങൾക്കൊപ്പം വേപ്പിൻ സത്ത് ചേർത്ത യൂറിയ ഉപയോഗിക്കുന്നത് കാർഷിക ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് സഹായകമാകുന്നു. യു എൻ പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തിൽ ഇന്ത്യൻ

0: പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26-ന് അദ്ദേഹം യുഎൻ ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. നിലവിൽ ഒത്തന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതകം വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാം. വ്യവസ്ഥകൾ അമേരിക്ക അംഗീകരിക്കും വരെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്ന് ഇറാൻ. ഒരേ സമയം സൈനിക ശക്തിയും നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിച്ച് പോരാട്ടവും ചർച്ചകളും തുടരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അക്കാദമി കത്ത് നൽകി. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ 2026-ന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും കൈറ്റ് നടപ്പിലാക്കിയ സ്കൂൾ വിക്കിത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും മന്ത്രി എൻ ശംസുദ്ദീൻ മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരം കൈ ജില്ലാ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ മറ്റ് 13 ജില്ലകളും ഓൺലൈൻ വഴി പങ്കാളികളാകും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിലാണ് ആദ്യ മെഡൽ. ഇളവേനിൽ വാളറിവൻ, സോന മസ്കർ, മലയാളി താരം വിദർശ വിനോദ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് മെഡൽ നേടിയത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ വാളറിവനും വെള്ളി സ്വന്തമാക്കി. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ എന്നീ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. മലപ്പുറത്ത് ശക്തമായ മഴയിൽ 1 മരണം. കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടു. വാഗമൺ ഈരാറ്റുപേട്ട പാതയിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. തീക്കോയ്ക്കും വാഗമണിനുമിടയിൽ കാരിക്കാട് ടോപ്പ് ഭാഗത്ത് വൈകിട്ടോടെയാണ് സംഭവം. പ്രദേശത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദ്വിമാന രൂപത്തിലുള്ള എക്കോ കാർഡിയോഗ്രാഫ് അവതരിപ്പിക്കുകയും അതുപയോഗിച്ച് ഹൃദ്രോഗ നിർണയം നടത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാരീത്, ചിത്രം ചുക്ക്.

ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 15 സെക്കൻഡ്. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: jailed former Prime Minister Imran Khan ahead of a planned protest by his party, Pakistan Tehreek-e-Insaf, next week. Halima Khan was detained in Lahore and transferred to Kot Lakhpat Jail. She was campaigning for the release of her 73-year-old brother, who has been incarcerated since 2023. A detention order has been issued against her for 30 days. Khan's party is planning a protest on the 27th of September to pressurize the government for release of the former cricketer turned politician. And on to sports, India made a strong start at the Asian Games in Aichi, Nagoya, Japan, winning two silver medals in shooting on the opening day today. Trio of Ella Venil Valavrin, Vidarsa Vinod and Sonam Muskar won silver in the women's 10-meter air rifle team event, while Ella Venil added another silver in the individual event. The President and Prime Minister have congratulated the athletes on the feat. In cricket, Indian women's team stormed into the final after a 114-run win over Bangladesh. They will take on Sri Lanka in the gold medal match on Tuesday. Suchika Tarial created history, becoming the country's first athlete to assure an Asian Games medal in mixed martial arts after reaching the women's traditional 60kg semifinals. Indian women's badminton team advanced to quarterfinal with a 3-0 win over Kazakhstan. The men's and women's hockey teams also began campaign with big wins. Men's team defeated Indonesia 13-1 in their Pool A match, while women's team beat Uzbekistan 19-0 in their Pool B opener. The India Meteorological Department, IMD, has issued an orange color warning for very heavy rainfall over Odisha, coastal Andhra Pradesh and Telangana over the next 2 to 3 days. For Delhi, the weather agency has forecast a partly cloudy sky tomorrow. And now, before we end the bulletin, the headlines once again. President Draupadi Murmu called for stronger climate action and global cooperation to tackle rising natural disasters, addresses conference on future of environment and climate dynamics in New Delhi. India and Japan air chiefs take Tejas sorties during joint air exercise in Jodhpur. IAF chief AP Singh says first ever operation of Japanese fighter jet on Indian soil marks major milestone in defense ties. Naxal commander carrying 30 lakh rupee bounty killed in encounter with Uttar Pradesh anti-terrorism squad in Varanasi. Ukraine fires over 1,000 drones at Russia in largest ever attack, including hundreds at Moscow, oil refinery hit. And at Asian Games, India bagged two silver medals in shooting. Women's cricket team reaches final and badminton team enters quarterfinal. Men's and women's hockey teams begin campaigns with wins in Japan. And that's all in the news at 9. Good night.
1: Agashavani. ഇപ്പോൾ പണ്ട് പണ്ട് പണ്ട്
2: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണകഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെ പുത്രൻ ടെലമാക്കസ് അച്ഛനെ കുറിച്ചോർത്ത് വിഷമിച്ചു കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് അഥീനി ദേവി എത്തി ഉടനെ തന്നെ ഇഥാക്കയിലേക്ക് മടങ്ങിപ്പോകണമെന്നും വീട്ടുകാര്യങ്ങൾ ഏറ്റെടുക്കണമെന്നും അമ്മയെ ദുഷ്ടന്മാരിൽ നിന്നും രക്ഷിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ടെലമാക്കസ് ഇഥാക്കയിലേക്ക് തിരിക്കുകയാണ്. ഇനി ബാക്കി കഥ കേൾക്കാം. ഇഥാക്കയിലെത്തിയാലുടൻ അനുയായികളെ നഗരത്തിലേക്ക് അയക്കണം. നീ തനിയെ പന്നി സൂക്ഷിപ്പുകാരൻ യൂമിയോസിന്റെ വസതിയിലേക്കാണ് പോകേണ്ടത്. ഇത്രയും പറഞ്ഞ ശേഷം അഥീനി ദേവി ഒളിമ്പസ് മലയിലേക്ക് പോയി. ടെലമാക്കസ് കൂട്ടുകാരനായ പിസിസ്ട്രാസിനെ ഉണർത്തി കാര്യങ്ങളെല്ലാം അറിയിച്ചു. നേരം വെളുത്തു. ടെലമാക്കസ് മെനലാവൂസ് രാജാവിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്നെ സ്വദേശത്തേക്ക് അയക്കണം. ടെലമാക്കസിനെ പിരിയാൻ മെനലാവൂസിന് വിഷമമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ആ യുവാവിന്റെ യാത്രയ്ക്ക് തടസ്സം നിന്നില്ല. വിഭവ സമൃദ്ധമായ ഒരു വിരുന്ന് രാജാവ് തയ്യാറാക്കി. പ്രഭുക്കന്മാരെല്ലാം അതിൽ പങ്കുകൊണ്ടു. ടെലമാക്കസിനെ അത്യന്തം പ്രകീർത്തിച്ച് എല്ലാവരും സംസാരിച്ചു. മെനലാവൂസ് രാജാവ് ഒരു സ്വർണ്ണ പാത്രം ടെലമാക്കസിന് ഓർമ്മയ്ക്കായി നൽകി. ഹെലൻ വിലപ്പെട്ട ഒരു പാരിതോഷികവുമായി വന്നു. ആ സൗന്ദര്യധാമം ടെലമാക്കസിനോട് പറഞ്ഞു, ഞാൻ തരുന്ന സമ്മാനം സ്വീകരിച്ചാലും ഞാൻ തന്നെ കൈകൊണ്ട് തയ്ച്ച മനോഹര വസ്ത്രമാണിത്. നിങ്ങളുടെ വിവാഹ സമയം നവവധുവിന് ഇത് കൊടുക്കണം. നെസ്റ്ററുടെ പുത്രനായ പിസിസ്ട്രാസും ടെലമാക്കസും യാത്രയ്ക്കൊരുങ്ങി. രണ്ടുപേരും ആതിഥേയരോട് യാത്ര പറഞ്ഞ് തങ്ങൾക്കായി സജ്ജീകരിച്ചിരുന്ന വാഹനത്തിൽ കയറി. അവർ യാത്ര തിരിക്കുന്നതിനു മുമ്പ് ദേവതകൾക്ക് പാനാർപ്പണം നടത്തണമെന്ന് കരുതി മെനലാവൂസ് ഒരു സ്വർണപാത്രം നിറയെ തേൻ പോലെ മധുരമായ മദ്യവുമായി ഓടിയെത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെന്റെ ഹൃദയംഗമമായ ആശംസകൾ. എന്റെ ആശീർവാദങ്ങളും മംഗളങ്ങളും നെസ്റ്ററിനെ അറിയിച്ചാലും ഞങ്ങൾ ട്രോയിയിലായിരുന്നപ്പോൾ അദ്ദേഹം വാത്സല്യനിധിയായ ഒരു പിതാവിനെ പോലെയാണ് എന്നോട് പെരുമാറിയത്. ടെലമാക്കസ് ആദരപൂർവം പറഞ്ഞു, പ്രഭു, അങ്ങയുടെ സന്ദേശം ഞങ്ങൾ നെസ്റ്ററിനെ അറിയിക്കാം. ഹാ, ഞാൻ ഇഥാക്കയിലെത്തുമ്പോൾ ഈ വസ്തുതകളെല്ലാം അറിയാനായി എന്റെ പിതാവ് ഒഡിയൂസിയസ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോകുന്നു. എന്തെന്നാൽ അത്രയ്ക്ക് ദയാവായ്പോടെയാണ് അവിടുന്ന് എന്നെ സ്വീകരിച്ചതും അമൂല്യമായ സമ്മാനങ്ങൾ എനിക്ക് തന്നിട്ടുള്ളതും. ടെലമാക്കസ് ഇത് പറഞ്ഞപ്പോൾ ഒരു ശുഭശകുനം ദൃശ്യമായി. ഒരു കഴുകൻ കൃഷിസ്ഥലത്ത് നിന്ന് റാഞ്ചിയെടുത്ത ഒരു വെള്ള താറാവിനെ അതിന്റെ നഖങ്ങൾക്കുള്ളിലാക്കിക്കൊണ്ട് അവരുടെ തലയ്ക്കു മീതെ പറന്നു. നെസ്റ്ററിന്റെ മകൻ അത് കണ്ട് അത്ഭുത പരതന്ത്രനായി മെനലാവൂസിനോട് പറഞ്ഞു, ഇപ്പോൾ കണ്ട ശകുനം എന്തെങ്കിലും അർത്ഥമുള്ളതാകുന്നു. അർത്ഥം പറഞ്ഞു തരാൻ അങ്ങേക്ക് കഴിയുമോ? മെനലാവൂസ് പരിങ്ങി. ശകുനത്തിന്റെ അർത്ഥമെന്തെന്ന് അദ്ദേഹത്തിന് നിശ്ചയമില്ലായിരുന്നു. ഹെലൻ പറഞ്ഞു, ഇപ്പോഴുണ്ടായ ശകുനത്തെ വ്യാഖ്യാനിച്ചു പറയാൻ എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. മെനലാവൂസ് അനുവാദം നൽകി. ഹെലൻ പറഞ്ഞു, ആ കഴുകൻ തന്റെ വിഹാരരംഗമായ പർവ്വതത്തിൽ നിന്ന് ബഹുദൂരം താഴേക്ക് പറന്ന് വയലിൽ വളർന്നുവന്ന താറാവിനെ എങ്ങനെ റാഞ്ചിയെടുത്തുവോ അപ്രകാരം എണ്ണമറ്റ ദുരിതാനുഭവങ്ങൾക്കും അലച്ചിലിനും ശേഷം ഒഡിയൂസിയസ് ഇഥാക്കയിൽ മടങ്ങിയെത്തി തന്റെ ഭവനത്തിൽ ധൂർത്തടിക്കുകയും പെനിലോപ്പിയെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന മുഷ്കരന്മാരെ അമർച്ച ചെയ്യും. ടെലമാക്കസ് വികാരഭരിതനായി പറഞ്ഞു, അങ്ങനെ പകരം വീട്ടാൻ എന്റെ അച്ഛനായ ഒഡിയൂസിയസിനെ ഒളിമ്പസിൽ വാണരുളുന്ന സ്യൂസ് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം ഒരു ദേവതയോടെന്നവണ്ണം ഞാൻ എന്റെ ഭവനത്തിൽ വച്ച് അവിടത്തേക്കും നന്ദി അർപ്പിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞ ശേഷം ടെലമാക്കസ് കുതിരകളെ പായച്ചുപോയി. അന്ന് പകൽ മുഴുവൻ യാത്ര ചെയ്തു. സൂര്യഭഗവാൻ മറഞ്ഞു. ഫിറായിൽ ഡയക്ലീസിന്റെ കൊട്ടാരത്തിലെത്തി ടെലമാക്കസും പിസിസ്ട്രാസും രാത്രി കഴിച്ചു. പിറ്റേ ദിവസം അവർ യാത്ര തുടർന്നു. അവർ വഴിയിൽ ഒരു അപരിചിതനെ കണ്ടു. തിയോക്ലിമിനിസ് എന്ന പ്രവാചകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ചോദിച്ചു, എന്റെ യുവ സ്നേഹിത, നിങ്ങൾ ആരെന്ന് പറയൂ. നിങ്ങളുടെ സ്വദേശം ഏത്? ബന്ധുക്കൾ ആരെല്ലാം? നിങ്ങൾ എന്നെയും കൂടി കപ്പലിൽ കൊണ്ടുപോകുമോ? ടെലമാക്കസ് പറഞ്ഞു, നിങ്ങൾ ആരായിരുന്നാലും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഇഥാക്ക രാജാവായ ഒഡീസിയസിന്റെ പുത്രനാണ് ഞാൻ. എന്റെ പിതാവിനോളം പ്രതാപശാലിയായി ലോകത്താരും ജീവിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അദ്ദേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. എന്റെ പിതാവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ് ഞാൻ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഞാനും എന്റെ ജന്മഭൂമി വിട്ടിറങ്ങാൻ നിർബന്ധിതനായി. എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളെ കൊല ചെയ്ത് ഞാൻ ഒളിച്ചോടിയതാണ്. എന്റെ എതിരാളികൾ എന്നെ കണ്ടാൽ എന്നോട് പകവീട്ടും. എന്നെ കൂടി ഈ കപ്പലിൽ കൊണ്ടുപോകണമെന്നാണ് എന്റെ പ്രാർത്ഥന. ടെലമാക്കസ് കാരുണ്യപൂർവം പറഞ്ഞു, ഞങ്ങളോടൊന്നിച്ചു പോരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം സന്തോഷപൂർവം പോരുക. കരയിലെത്തിയ ശേഷം താങ്കളെ സഹായിക്കാനും ഞാൻ ഒരുക്കമാണ്. ടെലമാക്കസ് ആഗതന്റെ പക്കൽ നിന്ന് ശൂലം പിടിച്ചെടുത്ത് കപ്പലിന്റെ മൂലക്കിട്ടു. തിയോക്ലിമിനിസിനെ സഹയാത്രികനായി സ്വീകരിച്ചു. നങ്കൂരമെടുത്തു. കപ്പൽ തുഴഞ്ഞുവിടാൻ ആജ്ഞ കൊടുത്തു. അനുചരന്മാർ പായ്മരം നാട്ടി. കപ്പൽ പായകൾ ചുരുളഴിച്ചു നിവർത്തി. അധീനി ദേവി അനുകൂലമായ കാറ്റും അവർക്ക് കൊടുത്തു. തിരമാലകളെ മുറിച്ചുകൊണ്ട് കപ്പൽ അതിവേഗം പാഞ്ഞു. ടെലമാക്കസ് അതിവേഗം കപ്പലോടിച്ചുപോയി. സാമോസിൽ കൂടി പോകരുതെന്ന് അധീനി ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ പുറംകടലിലൂടെയാണ് യാത്ര ചെയ്തത്. ടെലമാക്കസിനെ വധിക്കുവാൻ ചില പ്രഭുക്കന്മാർ സാമോസിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഏതായാലും ആ അപകടം ഒഴിവായി. പ്രഭാതത്തിൽ കപ്പൽ ഇഥാക്കയുടെ തീരത്ത് ടെലമാക്കസ് അടുപ്പിച്ചു. കരയിലെത്തിയ അവർ നല്ല ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു. വേണ്ടോളം മദ്യവും പാനം ചെയ്തു. പന്നി സൂക്ഷിപ്പുകാരനായ യൂമിയോസിന്റെ കൂടാരത്തിലെത്തുവാൻ ദേവി തനിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ടെലമാക്കസ് ഓർത്തു. പ്രവാചകനായ തിയോക്ലിമിനസ് ടെലമാക്കസിനോട് ചോദിച്ചു, കുഞ്ഞെ, നിന്റെ കൂടെ ഞാൻ ഇവിടെ വരെ വന്നു. ഇനി ഞാൻ എവിടെ പോകും? പാറകൾ നിറഞ്ഞ ഇഥാക്കയിൽ എനിക്ക് ആരാണ് അഭയം നൽകുക? ടെലമാക്കസ് ദുഃഖിതനായി. പ്രവാചക, ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ അങ്ങെ ക്ഷണിക്കുവാനോ സൽക്കരിക്കുവാനോ എനിക്ക് കഴിയുകയില്ല. എന്റെ അമ്മ പെനിലോപ്പി തീ തിന്ന് കഴിയുകയാണ്. അമ്മയെ വിവാഹം കഴിക്കുവാനും ഇഥാക്ക രാജ്യം മുഴുവൻ കൈയടക്കുവാനും ദുഷ്പ്രഭുക്കന്മാർ എത്തിയിരിക്കുന്നു. അവർ കൊട്ടാരം മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിക്കുകയാണ്. അപ്പോളോ ദേവന്റെ സന്ദേശവാഹകനായ ഫാൽക്കൻ പക്ഷി അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ നഖങ്ങളിൽ ഒരു പ്രാവ് കിടന്ന് പിടയുന്നുണ്ടായിരുന്നു. പ്രാവിന്റെ തൂവലുകൾ താഴേക്ക് കൊഴിഞ്ഞു വീണു. അത് ടെലമാക്കസിന്റെ മുമ്പിലാണ് വീണത്. പ്രവാചകൻ പറഞ്ഞു, ഇത് ഒരു ശുഭശകുനമാണ്. ദേവതകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പക്ഷി വലതുവശത്തുകൂടി വന്നത്. താമസിയാതെ തന്നെ ഇഥാക്ക മുഴുവൻ താങ്കൾക്ക് അധീനമാകും. ടെലമാക്കസ് പറഞ്ഞു, ബഹുമാന്യനായ വിരുന്നുകാരാ, താങ്കളുടെ ആശംസകൾ എത്രയും നേരത്തെ തന്നെ നിറവേറട്ടെ. ഇവ സഫലമാകുമ്പോൾ അങ്ങയ്ക്ക് ഉചിതമായ പ്രതിഫലം ഞാൻ നൽകുന്നതായിരിക്കും. പ്രവാചകനായ തിയോക്ലിമിനിസിനെ പരിചരിക്കുവാൻ ടെലമാക്കസ് സ്നേഹിതനായ പീറിയോസിന് നിർദ്ദേശം നൽകി. പീറിയോസ് സ്വഭവനത്തിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയി. ടെലമാക്കസ് പാദരക്ഷ ധരിച്ചു. അദ്ദേഹം മൂർച്ചയേറിയ ഒരു കുന്തവും കയ്യിലേന്തി നടന്നു. പന്നി വളർത്തുകാരനായ യൂമിയോസിന്റെ പക്കലെത്തണമെന്നായിരുന്നല്ലോ നിർദ്ദേശം. പന്നിപ്പറ്റങ്ങളുമായി കുന്നിൻചെരിവിൽ കഴിഞ്ഞുവന്ന യൂമിയോസ് കൂടാരത്തിൽ അപ്പോഴും ഉറങ്ങുകയായിരുന്നു. വൃദ്ധന്റെ വേഷത്തിൽ ഒഡീസിയസ് സമീപത്തുണ്ടായിരുന്നു. ടെലമാക്കസ് നേരെ നടന്നു വന്നു. ഒഡീസിയസ് ആണ് അയാളെ ആദ്യം കണ്ടത്. അദ്ദേഹം അറിയിച്ചു, യൂമിയോസേ, അതാ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ആരെന്നറിയില്ല, ഒരുപക്ഷേ താങ്കളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആകും. യൂമിയോസ് നോക്കി. ടെലമാക്കസ് കുമാരനാണ്. ആ വൃദ്ധന്റെ നയനങ്ങൾ ആനന്ദ ബാഷ്പമണിഞ്ഞു. യൂമിയോസ് വീഞ്ഞു പകർന്നുകൊണ്ടിരുന്ന പാത്രം താഴെ വെച്ച് ഓടിയെത്തി. അയാൾ വിളിച്ചു പറഞ്ഞു, എന്റെ കണ്ണുകളുടെ പ്രകാശമേ, ഓമന മകനേ, നീ മടങ്ങി വന്നല്ലോ. കൊട്ടാരത്തിൽ നിന്നും പൈലോസിലേക്ക് പോയപ്പോ നീ മടങ്ങി വരുമെന്ന് ഞാൻ കരുതിയില്ല. അകത്തു വരൂ. എന്റെ പിതാവിനെ പോലെ ഞാൻ കരുതുന്ന അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കൊട്ടാരത്തിൽ എന്റെ അമ്മ പെനിലോപ്പിക്ക് സുഖം തന്നെയോ? ടെലമാക്കസ് ചോദിച്ചു. യൂമിയോസ് പറഞ്ഞു, നിന്റെ അമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാണ് ഈ ദുഃഖങ്ങൾക്കെല്ലാം അവസാനം ഉണ്ടാകുന്നത്? ടെലമാക്കസ് അകത്ത് കിടന്നപ്പോൾ ഒഡീസിയസ് തന്റെ ഇരിപ്പിടം വിട്ടെഴുന്നേറ്റു. ടെലമാക്കസ് ഒഡീസിയസിനോട് പറഞ്ഞു, ആ ഇരിപ്പിടത്തിൽ തന്നെ അങ്ങിരുന്നുകൊള്ളുക. എനിക്കായി മറ്റൊരിപ്പിടം യൂമിയോസ് തയ്യാറാക്കിക്കൊള്ളും. അതിഥി ആരെന്ന് യൂമിയോസിനോട് ടെലമാക്കസ് ആരാഞ്ഞു. കടൽക്കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന ഒരു സാധു മനുഷ്യനാണ് അയാളെന്ന് മാത്രമേ യൂമിയോസിന് അറിയാമായിരുന്നുള്ളൂ. അയാളോട് കാരുണ്യപൂർവ്വം പെരുമാറണമെന്ന് പറയുകയും ചെയ്തു. ടെലമാക്കസ് പറഞ്ഞു, താങ്കൾക്ക് എന്ത് സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഒരു പുതപ്പും പാദരക്ഷയും നൽകാം. രണ്ടുവശവും മൂർച്ചയുള്ള ഒരു വാളും സ്വീകരിച്ചുകൊള്ളുക. എങ്കിലും എന്റെ വീട്ടിലേക്ക് താങ്കളെ കൊണ്ടുപോകാൻ ഇപ്പോൾ സാധ്യമല്ല. അവിടെ ദുഷ്പ്രഭുക്കന്മാർ കാത്തുകെട്ടിക്കിടക്കുകയാണ്. അവർ താങ്കളെ പരിഹസിക്കും. എന്നെ പോലെ ഏകനായ ഒരു യുവാവിനോട് അവരോടെല്ലാം എതിർക്കുവാൻ എങ്ങനെയാണ് കഴിയുക? രംഗം നിശബ്ദമായി. കുറെ സമയം കഴിഞ്ഞ് ഒഡീസിയസ് പറഞ്ഞു, കുഞ്ഞെ, നിന്റെ വസതിയിൽ അക്രമത്തിനായി കച്ചകെട്ടി നിൽപ്പുള്ള ദുഷ്പ്രഭുക്കന്മാരുടെ കഥ കേട്ട് എനിക്ക് കോപവും താപവുമുണ്ട്. നിന്നെ സഹായിക്കാൻ പ്രജകളില്ലേ, സഹോദരന്മാരില്ലേ? ഞാൻ നിന്നെപ്പോലെ ഒരു യുവാവായിരുന്നെങ്കിൽ അവരെല്ലാം നിഷ്കരുണം വാൾവീശി പരലോകത്തയക്കുമായിരുന്നു. നിന്റെ അമ്മയെ മാനഹാനിയിൽ നിന്ന് രക്ഷിക്കുമായിരുന്നു. ടെലമാക്കസ് പറഞ്ഞു, താങ്കൾ കരുതുന്നത് പോലെ എന്റെ പ്രജകൾ എനിക്കെതിരല്ല. എനിക്ക് സഹോദരന്മാരില്ല. ഞാൻ ഒഡീസിയസിന്റെ ഏക പുത്രനാണ്. എന്റെ വീട്ടിൽ കടന്നുവന്ന് അമ്മയോട് പ്രണയാഭ്യർത്ഥന നടത്തുവാനും എന്നെ വധിക്കുവാനും തീരുമാനിച്ചിട്ടുള്ളവർ ഇഥാക്കയിലെ പ്രബലന്മാരായ പ്രഭുക്കന്മാരാണ്. ഈ സംഭവങ്ങൾ എങ്ങനെ കലാശിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ടെലമാക്കസ് യൂമിയോസിനോട് പറഞ്ഞു, വലിയച്ഛ, അങ്ങ് എത്രയും വേഗം ഇഥാക്ക കൊട്ടാരത്തിലെത്തി ഞാൻ മടങ്ങി വന്ന കാര്യം അമ്മയോട് അറിയിക്കുക. അതിനുശേഷം ഇവിടെ വന്ന് വിവരങ്ങൾ പറയണം. യൂമിയോസ് പോയി. അപ്പോൾ അഥീനി ദേവി ഒരു സുന്ദരിയുടെ വേഷത്തിൽ ഒഡീസിയസിന്റെ അടുത്ത് പ്രത്യക്ഷയായി. ഒഡീസിയസ് ദേവിയെ കണ്ടു. പട്ടികൾ ദേവിയെ കണ്ട് ഭയപ്പെട്ട് ദൂരേക്ക് പാഞ്ഞു. ടെലമാക്കസിന് ദേവിയെ കാണാൻ കഴിഞ്ഞില്ല. അഥീനി ദേവി ഒഡീസിയസിനോട് പറഞ്ഞു, മഹാനായ ഒഡീസിയസ്, താങ്കളുടെ സത്യാവസ്ഥ മകനെ അറിയിക്കുന്നതിനുള്ള സമയമിത സമാഗതമായിരിക്കുന്നു. മകനോടൊപ്പം നഗരത്തിലെത്തുക. പ്രഭുക്കന്മാരെയെല്ലാം നിഗ്രഹിച്ച് ഇഥാക്കയെ മോചിപ്പിക്കുവാനും പെനിലോപ്പിയെ രക്ഷിക്കുവാനും താങ്കൾക്ക് കഴിയട്ടെ. ദേവി തന്റെ മാന്ത്രിക വടികൊണ്ട് ഒഡീസിയസിന്റെ ശരീരത്തിൽ തലോടി. അയാളുടെ വാർദ്ധക്യവും കീറത്തുണികളും അപ്രത്യക്ഷമായി. മിന്നിത്തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ആരോഗ്യവാനായ ഒഡീസിയസ് കുടിലിനുള്ളിൽ പ്രവേശിച്ചു. ടെലമാക്കസ് അത്ഭുത പരതന്ത്രനായി. ആ മുഖത്ത് നോക്കുവാൻ തന്നെ ടെലമാക്കസ് ശങ്കിച്ചു. ടെലമാക്കസ് പറഞ്ഞു, അലയോ അപരിചിത, ഒരു നിമിഷം കൊണ്ട് എന്തൊരു മാറ്റമാണ് താങ്കൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ശരീരവും വസ്ത്രവും മാറിയിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ദേവനാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അർച്ചന അർപ്പിക്കട്ടെ. ഒഡീസിയസ് വികാരഭരിതനായി ഇങ്ങനെ പറഞ്ഞു, മകനെ, നീ ശാന്തനാകൂ. ഞാൻ ദേവനല്ല, നിന്റെ പിതാവാണ്. ഒഡീസിയസ്, എനിക്ക് വേണ്ടി എത്രയധികം ക്ലേശങ്ങളാണ് നീ സഹിച്ചത്. ഒഡീസിയസ് മകനെ ചുംബിച്ചു, കണ്ണുകൾ കവിഞ്ഞൊഴുകി. അപ്പോഴും ഈ കാര്യങ്ങൾ പൂർണമായി വിശ്വസിക്കുവാൻ ടെലമാക്കസിന് കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞു, അങ്ങ് എന്തിനെന്നെ കബളിപ്പിക്കുന്നു? തീർച്ചയായും അങ്ങ് എന്റെ അച്ഛനല്ല, ദേവനാണ്. നിങ്ങൾ ചെയ്ത ഈ അത്ഭുതവിദ്യ യാതൊരു മനുഷ്യനും സാധ്യമല്ല. കീറത്തുണിക്കുള്ളിൽ ജരാനരകളോടെ കഴിഞ്ഞിരുന്ന മനുഷ്യൻ ഒളിമ്പസിലെ ദേവനെ പോലെ മിന്നിത്തിളങ്ങുകയാണല്ലോ. ഒഡീസിയസ് വീണ്ടും പറഞ്ഞു, മകനെ, വേറൊരു ഒഡീസിയസ് നിന്റെ അടുക്കൽ ഇനി വരാനില്ല. ഞാൻ നിന്റെ അച്ഛനാണ്. ഇതെല്ലാം ഒളിമ്പസിലെ ദേവതയായ അഥീനയുടെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. ഒരാളെ ഒരു നിമിഷം കൊണ്ട് ദരിദ്രനാക്കാനോ ധനവാനാക്കാനോ വൃദ്ധനാക്കാനോ യുവാവാക്കാനോ ദേവതകൾക്ക് കഴിയും. ഒഡീസിയസിന്റെ ആശ്വാസവചനങ്ങൾ മകനെ ശാന്തനാക്കി. അവൻ പിതാവിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല
4: എന്നു കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
3: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
4: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
3: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.

സൗന്ദര്യത്തെയും പ്രണയത്തെയും വാഴ്ത്താൻ കവികൾ എക്കാലത്തും കൂട്ടുപിടിച്ചിട്ടുള്ള ഒന്നാണ് സംഗീതം. സുന്ദരി എന്ന ഒരൊറ്റ വിളിയിൽ ഒളിഞ്ഞിരിക്കുന്ന കൗതുകവും പ്രണയവും കൊഞ്ചലുമൊക്കെ പല ഈണങ്ങളിൽ മലയാള സിനിമയിൽ നമ്മൾ കേട്ടു. അത്തരം ചില അനശ്വര ഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്ര. ആദ്യഗാനം ചിത്രം എയ് ഓട്ടോ, ഗാനരചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ, ആലാപനം എം ജി ശ്രീകുമാർ. മോഹൻലാലിൻ്റെ ഓട്ടോ ഡ്രൈവർ കഥാപാത്രത്തിൻ്റെ ഊർജവും രവീന്ദ്രൻ മാസ്റ്ററുടെ തളാത്മകമായ ഈണവും ചേർന്ന എവർഗ്രീൻ ഫാസ്റ്റ് നമ്പർ.

അക്കച്ചിയുടെ കുഞ്ഞുബാബ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പൂവച്ചാൽ ഖാദറിൻ്റെ വരികൾക്ക് ജോൺസൺ ഇനമിട്ടു. ലളിതമായ വരികളും കുട്ടിക്കാലത്തിൻ്റെയോ കളിച്ചിരികളുടെയോ ഒക്കെ പശ്ചാത്തലത്തിലുള്ള ഈണവും നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ലേ? ഇനി അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കൂ. പ്രണയവും തമാശയും ഇടകലർന്ന ഒരു ഗാനരംഗമാണിത്. ഈ ഗാനം പാടിയത് രാഘുവാണ്. സംഗീതം ബിപിൻ അശോക്, രചന വൈശാഖ് സുഗണൻ.

1973-ൽ പുറത്തിറങ്ങിയ ചെണ്ട എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കൂ. ജി ദേവരാജൻ്റെ ഈണം, പി ഭാസ്കരൻ്റെ രചന. പാടിയത് മാധുരി. ദേവരാജൻ മാസ്റ്ററുടെ ക്ലാസിക് സ്പർശമുള്ള മനോഹര ഗാനം.

സുന്ദരി പൂവിന് നാണം. 1984 പുറത്തിറങ്ങിയ എൻ്റെ ഉപാസന എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസ്, എസ് ജാനകി. ജോൺസൺ മാഷിൻ്റെ മാന്ത്രിക സംഗീതത്തിൽ വിരിഞ്ഞ മഴയും പ്രണയവും നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു മെലഡി.

ഗ്രാമവാസി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. പാടിയത് വിധു പ്രതാപ്, സംഗീതം ഷാബ്രോസ്, വരികൾ ബി എൻ ഷജീർ ഷാ.